0: അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റിക്കൊണ്ടുപോയി. കൊടികൾ തട്ടിയിട്ടു. പെട്ടെന്ന് ഒരു കിഴവൻ പ്രസംഗമണ്ഡപത്തിലേക്ക് ചാടിക്കയറി കൊടിയെടുത്തു പൊക്കിപ്പിടിച്ചു. അനിയന്മാരെ, ഇത് അനീതിയല്ലയോ? അനിയന്മാരെ, ധിക്കാരമല്ലയോ? നീതിയുണ്ടോ, നിലയുണ്ടോ ഈ രാജ്യത്ത്? ശ്രീമൂലം അസംബ്ലി വരെ കണ്ടവനാണ് ഈ നാരായണപിള്ള. ഇത്രയും അക്രമം ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ഈ അക്രമത്തെ... അപ്പോഴേക്കും ചേർത്തലപ്പാട്ടിലെ ചില വാക്കുകൾ കൂടി അങ്ങേരുടെ വായിലേക്ക് വന്നു. അതോടെ ഒരു പോലീസുകാരൻ്റെ കൈ അങ്ങോരുടെ പെരടിയിലേക്കും വീണു. നാരായണപിള്ള താഴത്ത്. ആർപ്പുവിളി, ബഹളം, കല്ലേറ്, പിന്നെ നടന്നത് ഒരു കൂട്ടത്തല്ലാണ്. കണ്ണിൽ കണ്ടവനെല്ലാം തല്ലുകിട്ടി. ചവിട്ട്, കുത്ത്, ഇടി, കൂട്ട നിലവിളി. നിരത്തിലൂടെ പോകുന്നവർക്കും തല്ലുകിട്ടി. പാഞ്ഞവരെ പിന്തുടർന്ന് തല്ലി. പീടികയിലേക്ക് ഓടിക്കയറിവരെ കയറി ചെന്ന് തല്ലി. ഞാൻ വക്കീലാണേ, പീടികക്കോലായിൽ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൈയുയർത്തി പറഞ്ഞു. വക്കീലിനെന്താടാ തല്ലു പറ്റില്ലേ? അയാൾക്കും കിട്ടി നാല്. മണ്ണെണ്ണ തപ്പും കയറ്റി വരുന്ന ഒരു കാളവണ്ടി തെളിക്കുന്നവനും കിട്ടി ഒരടി. അവൻ ചമ്മട്ടി താഴത്തിട്ട് ഓടി. വണ്ടി നിരത്തിൽ തന്നെ. നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയ ഒരു മുസലിയാരുടെ പിന്നാലെ ഒരുത്തൻ ചെന്നു. മുസലിയാർ ഓടി. കുടയും മെതിയടിയും തലയിൽ കെട്ടും തെറിച്ചു. അയാൾ പള്ളിയിലെ കൊട്ടത്തളത്തിൽ ചെന്നു വീണു. വിശ്വവും ഗോപാലകൃഷ്ണനും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പുറത്തു വീണ ഓരോ പൊതുക്ക് അവരെ ഞെട്ടിച്ചു. ആര്? അവൻ തിരിഞ്ഞു നോക്കി. നിങ്ങൾ മൂപ്പന്മാരാണോ? ഞാൻ ഒരടികൂടി. പറയ്, മൂപ്പനാണോ? അതെ, വിശ്വം പറഞ്ഞു. പേരടിയിൽ പിടിച്ച് ഒരുന്ത്. കേറ് വാനിൽ. വിശ്വം കയറിയിരുന്നു. അവനൊന്നും മനസ്സിലായില്ല. പുറത്തൊരു ചെറിയ നീറൽ അനുഭവപ്പെടുന്നുണ്ടെന്ന് മാത്രം. വാൻ ഓടുകയാണ്. അവൻ അനങ്ങാതിരുന്നു. ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്തൊക്കെയോ പൊളിഞ്ഞ് തലയിൽ വീണിരിക്കുന്നു. ശ്വാസമുട്ടൽ, ഒരു വിമ്മിട്ടം, ചെവിയിൽ നിന്നൊരു ചൂളം വിളി. വാൻ ചെന്ന് നിന്നത് ഒരു വലിയ കെട്ടിടത്തിന് മുമ്പിലാണ്. ഇരുമ്പഴികൾ നീങ്ങി. അവരെ പിടിച്ചുള്ളിലേക്കൊരു ഉന്ത്. മുഖമടിച്ച് വീഴേണ്ടതായിരുന്നു. അപ്പോഴേക്കും ഒരു കൈ വിശ്വത്തെ താങ്ങി. അത് കുഞ്ഞിരാമൻ്റേതായിരുന്നു. ജോണിയും കുഞ്ഞിരാമനും കൂടി അവനെ താങ്ങിക്കിടത്തി. വിശ്വത്തിന് ബോധമുണ്ടായിരുന്നില്ല. ഗോപാലകൃഷ്ണൻ അമ്പരന്നു. കേൾക്കാനും പറയാനും വയ്യ.
1: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ കതിരുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങളാണ്. ആദ്യം ഉറുമി എന്ന ചിത്രത്തിനു വേണ്ടി ജോബ് കുര്യനും റിതയും പാടിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: താങ്കളുടെ ചായ
3: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
2: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
3: എങ്ങനെ?
2: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
3: ഇത്ര എളുപ്പമോ?
2: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
3: എന്റെ പൊന്നോ വേണ്ട.
2: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മാൻ ഓഫ് ദി മാച്ച് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും KS ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി ഈ പരിപാടി ഇനി നാളെ രാവിലെ 8:35 കേൾക്കാം. ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ അർദ്ധകടി ചക്രാസനം, അർദ്ധചക്രാസനം, ഈ ആസനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
3: അർദ്ധകടി ചക്രാസനം, ഇരു കാലുകളും ചേർത്ത് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിൽക്കുക. കൈത്തലങ്ങൾ കമഴ്ത്തി തുടകളുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക. കൈവിരലുകൾ അടുപ്പിച്ച് താഴേക്ക് നിവർത്തി പിടിക്കുക. ശരീരത്തെയും പേശികളെയും ദൃഢമാക്കി ഉറപ്പിച്ചു വയ്ക്കുക. വലതുകൈ തുടയിൽ നിന്ന് വേർപെടുത്തി ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി നിർത്തുക. കൈകൾ മുകളിലേക്ക് വലിഞ്ഞ് ചെവിയോട് ചേർന്നും കൈത്തലങ്ങൾ ഉള്ളിലേക്ക് തിരിച്ചും നിൽക്കണം. ശ്വാസം പുറത്തേക്ക് വിടുന്നതിനൊപ്പം അരയ്ക്ക് മുകളിലുള്ള ശരീരഭാഗത്തെ സാവകാശം ഇടതുവശത്തേക്ക് വളയ്ക്കുക. ഇടതുകൈ താഴേക്ക് വഴുതി ഇറക്കിക്കൊണ്ടുവന്ന് ആയാസരഹിതമായി തൂക്കിയിടുക. സാധാരണ ശ്വാസത്തിൽ ഈ നിലയിൽ അല്പനേരം തുടരാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുകൈ താഴേക്ക് കൊണ്ടുവരികയും കൈപ്പത്തി തുടയിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. കാലുകൾ അല്പം അകത്തിവച്ച് കൈകൾ തളർത്തിയിട്ട് വിശ്രമിക്കുക. ശേഷം ഇതേ ക്രമത്തിൽ ഇടതുകൈ ഉയർത്തിക്കൊണ്ടും ചെയ്യുക. വശങ്ങളിലേക്ക് വളയുമ്പോൾ ശരീരം മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞു പോകാതെ കൃത്യമായി വശങ്ങളിലേക്ക് മാത്രം വളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളയുമ്പോൾ കൈ ചെവിയോട് ചേർന്ന് തന്നെ ഇരിക്കണം. ലിവർ ഫംഗ്ഷൻ മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിൻ്റെ വശങ്ങളും നട്ടെല്ലും ബലപ്പെടുത്തുന്നതിനും ഈ യോഗാസനം പ്രയോജനപ്പെടുന്നു. അർദ്ധചക്

0: ശക്രാസനം കഴുത്തിലെയും ശരീരത്തിൻ്റെ പുറകിലെയും പേശികളെ ബലപ്പെടുത്തുന്നതിനും നെഞ്ചിനും ഹൃദയപേശികൾക്കും ധമനികൾക്കും വികാസം ലഭിക്കുന്നതിനും ശ്വാസകോശ പ്രവർത്തനം ആയാസരഹിതമാക്കുന്നതിനും ശിരസിലേക്ക് സർക്കുലേഷൻ കൂടുന്നതിനുമെല്ലാം അർദ്ധകടി ചക്രാസനം പ്രയോജനപ്പെടുന്നു. കഴുത്തിന് കൂടുതൽ ആയാസം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനാൽ വെർട്ടിഗോ ഉള്ള രോഗികൾ ഈ പരിശീലനം ഉപേക്ഷിക്കണം. ഇതിൻ്റെ പരിശീലനം എങ്ങനെയെന്ന് നോക്കാം. ഇരുകാലുകളും ചേർത്ത് തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിൽക്കുക. കൈത്തലങ്ങൾ കമഴ്ത്തി തുടകളുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക. ശരീരത്തെയും പേശികളെയും ദൃഢമാക്കി ഉറപ്പിച്ചു വയ്ക്കുക. കൈകൾ ഉയർത്തിക്കൊണ്ടുവന്ന് കൈത്തലങ്ങൾ അരക്കെട്ടിന് പിൻവശങ്ങളിലായി വയ്ക്കുക. വിരലുകൾ വശങ്ങളിലേക്ക് അഭിമുഖമാക്കി കൈമുട്ടുകളെ പുറകിൽ ചേർത്തുകൊണ്ടുവരിക. പിന്നീട് വയറിലെയും നെഞ്ചിലെയും കഴുത്തിലെയും പേശികൾക്ക് വലിച്ചിലുണ്ടാക്കുന്ന വിധം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നട്ടെല്ല് പിൻവശത്തേക്ക് വളയ്ക്കുക. കഴിയുന്നിടത്തോളം ആയാസരഹിതമായി വളഞ്ഞു കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലാക്കി അല്പസമയം നിലയിൽ തുടരുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നട്ടെല്ല് നിവർത്തി പൂർവ്വസ്ഥിതികളിലേക്ക് വന്ന് ശിഥിലദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. പല്ലുകൾ ചേർത്ത് കണ്ണുകൾ തുറന്നു പിടിച്ച് ശിരസ് സ്വതന്ത്രമായി പുറകിലേക്ക് തൂക്കിയിട്ടാണ് ഈ യോഗാസനം അഭ്യസിക്കേണ്ടത്.
1: അർദ്ധകടി ചക്രാസനം, അർദ്ധചക്രാസനം, ഈ ആസനങ്ങളെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്, രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം കേൾക്കാം. തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
3: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:00. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹിയിലെ

0: सिन्हा कार्यक्रम का संचालन कर रहे थे हर्ष रंजन। ये कार्यक्रम आकाशवाणी के समाचार सेवा प्रभाग द्वारा प्रस्तुत किया गया। इसे आप हमारे मोबाइल ऐप न्यूज ऑन AIR और यूट्यूब चैनल न्यूज ऑन AIR ऑफिशियल पर भी सुन सकते हैं। कार्यक्रम के बारे में अपनी प्रतिक्रिया आप हमें ईमेल या व्हाट्सएप के जरिए भेज सकते हैं। ईमेल का हमारा पता है airnsdtalks@gmail.com और व्हाट्सएप नंबर है 9289094044।
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരമ്പരയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആകാശവാണി, സമയം 9:45. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുധിപാത്മീകം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി, ഇളയരാജ സംഗീതം പകർന്ന് ഹരിഹരനും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കഥ തുടരുന്നു.

ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി എസ് പി വെങ്കടേഷ്, സംഗീതം പകർന്ന എം ജി ശ്രീകുമാറും അലക്സും പാടിയത്. ചിത്രം മാന്ത്രികം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ. കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631, 9495655631. ഓർക്കുക, കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണ്. ആയുർവേദത്തിന്റെ മഹത്വവും ദിനചര്യയിലൂടെ ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ആയുർവേദ ദിനാചരണം നാം ആചരിച്ചു വരുന്നത്. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി? ഈ വർഷത്തെ ആയുർവേദ ദിന സന്ദേശം എന്താണ്? അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: ഓക്കെ. അതായത് ഇന്നിപ്പോ 11-ാമത് ദേശീയ ആയുർവേദ ദിനമാണ്. 11 വർഷമായിട്ട് ആയുർവേദത്തിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ സാധ്യതകൾ കുറച്ച് ഇന്നത്തെ ജനതയ്ക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനും ആയുർവേദം ഏതിനൊക്കെയാണ് ഉപയോഗിക്കാം, ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ശാസ്ത്രീയത ഉള്ളത് എന്നൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുദ്ദേശിച്ചാണ് ആയുർവേദ ദിനം. മെയിൻലി പ്രൊപ്പഗേഷൻ ഓഫ് ആയുർവേദമാണ് ആയുർവേദ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിനത്തിനും ഒരു പ്രത്യേക പ്രമേയം അതിന് കൂടുതൽ ഊന്നൽ നൽകുകയും അത് പക്ഷെ ഒരു ദിനാചരണത്തിൽ ഒതുങ്ങാതെ അത് വർഷം മുഴുവനും ഇനിയും ഒക്കെ അത് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ പ്രയോജനം അത് വഴി സർക്കാരിതര സംവിധാനങ്ങൾ വഴി പൊതുജന ആരോഗ്യത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആയുർവേദ ദിനാചരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഈ വർഷത്തെ പ്രമേയം ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദം എന്നുള്ളതാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നാട്ടില് സാക്ഷരതയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ ആയാലും മുന്നോട്ട് നിൽക്കുന്നുവെങ്കിലും ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ധനം വിനിയോഗം വരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ചെലവ് കുറച്ച് ആയുർവേദ രീതികളിലൂടെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റി ജീവിതശൈലി ക്രമീകരണം വഴി ആരോഗ്യകരമായ ഒരു നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആരോഗ്യകരമായ നാളേക്കെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ പ്രായത്തിലും എല്ലാ മേഖലയിലും ഇത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. അതുപോലെ ഇപ്പം നമുക്ക് അറിയാം വാർദ്ധക്യകാലം ഏജിങ് കൂടി, വാർദ്ധക്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യകരമായ

0: വാർദ്ധക്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന പല രോഗങ്ങളും ആ സമയത്തുണ്ടായതല്ല, ദീർഘകാലമായിട്ടുണ്ടായിരുന്ന മറ്റ് രോഗാതുരത കൊണ്ട് വാർദ്ധക്യകാലം അനാരോഗ്യമായി പോയതാണ്. അപ്പം അത് അങ്ങനെ ആയി പോകാതിരിക്കാൻ കുറച്ച് നേരത്തെ തന്നെ ശ്രദ്ധ ചെലുത്തി ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം ഈ ചെറിയ പ്രായത്തിലെ തന്നെ, ആയുർവേദത്തിൽ മുന്നേ കാലത്തിൽ നിലനിന്നിരുന്ന, അതായത് ഒരു കുട്ടി ഋതുമതിയാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഋതുമതിയാകുന്ന സമയത്ത് ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മരുന്നുപയോഗിക്കുക അല്ലാതെ കുറച്ച് എന്താണ് പലരും ചിന്തിക്കുന്നത് പോലെ കുറച്ച് ലേഹ്യങ്ങളും കുറുക്കുകളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയല്ല. ചില ശീലങ്ങളിലും അവരുടെ ആഹാര രീതിയിലും അവരുടെ ദിനചര്യയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രത്യുൽപാദന ആരോഗ്യം കൃത്യമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്ത്രീകളുടെ പിന്നീടുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ ഇത്തരം ജീവിത രീതിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, മുന്നേ കാലത്ത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നൂതനമായ പല രീതികളിലെയും പുറകെ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് സമയമില്ല, ഒന്നിനും ഉറങ്ങുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും ഒക്കെ സമയം ഇല്ലാതായി പോയിരിക്കുന്ന ഈ കാലത്ത് ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായി ഒരു നല്ല നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ആരോഗ്യരംഗം ഏറ്റവും അധികം ഇപ്പോൾ പകർച്ചവ്യാധികളൊക്കെ കാലം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന അത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയവും ആരോഗ്യം, അതായത് ഒരു വ്യക്തിയുടെ ഒരു എന്താണ് നല്ലൊരു സമയം അതിന് വേണ്ടിയിട്ട് ചെലവിടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി അനാരോഗ്യ അവസ്ഥ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനിപ്പം നമ്മുടെ വകുപ്പ് തല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ദിനാചരണം, അതുപോലെ തന്നെ സ്കൂളുകളിൽ അതിൻ്റെ ഒരു പ്രാധാന്യം, ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം കുട്ടികളിൽ ഉണ്ടാക്കുക, പാഠ്യവിഷയങ്ങളിൽ ഇപ്പോൾ സർക്കാരിൻ്റെ അക്ഷരം ആരോഗ്യം എന്ന പരിപാടി, അതുപോലെ നാഷണൽ ആയുഷ് മിഷൻ്റെ ആയുർവിദ്യ എന്ന് പറഞ്ഞൊരു പരിപാടി ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കുട്ടികളിൽ ചെറിയ പ്രായത്തിലെ തന്നെ ഹെൽത്തി ലിവിങ്ങിനെ കുറിച്ചിട്ട് അവർക്കൊരു അവബോധം ഉണ്ടാക്കുക, അതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുക, അതുപോലെ ഓരോ പ്രായത്തിലും സ്ത്രീകളുടെ ആരോഗ്യം, വൃദ്ധജനങ്ങളുടെ ആരോഗ്യം, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം, ഇത്തരം ഏരിയയിലെല്ലാം ആരോഗ്യകരമായ ഒരു നാളേക്ക് വേണ്ടിയിട്ട് പാലിയേറ്റീവ് രംഗത്തായാലും പാലിയേറ്റീവ് രോഗികൾക്കും ആയുർവേദത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അവരുടെ ശിഷ്ടകാലം കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ വരുത്തുക എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ ഉദ്ദേശം. സ്കൂളുകളിൽ അതുപോലെ മറ്റ് ICDSമായിട്ട് ചേർന്നിട്ട് ഔദ്യോഗിക ഓഫീസുകളിൽ ഓക്യുപ്പേഷണൽ സ്ട്രെസ്സും ഓക്യുപ്പേഷണൽ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് ഇപ്പോൾ ശാരീരികവും മാനസികവും, ഇത്തരം മേഖലകളിലൊക്കെ ഇടപെടുന്ന രീതിയിലാണ് ഈ ദിനാചരണവും അതിൻ്റെ പ്രമേയവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്.
1: മേഡം, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണല്ലോ. ഈ ആശയത്തിൽ ആയുർവേദത്തിന്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏതൊരു വൈദ്യശാസ്ത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. രോഗപ്രതിരോധമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം. അത് ആയുർവേദ രീതിയാണ് പറയുമ്പോൾ, ആയുർവേദം നമ്മൾ പറയും ഒരു രണ്ട് ടു ഫോൾഡ് സയൻസാന്ന് പറയും. സ്വസ്ഥവൃത്തം എന്നും ആതുരവൃത്തം എന്ന് പറയും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വസ്ഥനായി ഇരിക്കുന്ന ഒരാൾ സ്വസ്ഥത കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രോഗം വരാതിരിക്കുന്നതിനും എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആഹാരം, വ്യായാമം, ഉറക്കം, മൈഥുനം ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ സൂചികകൾ. അപ്പോൾ ഒരു സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടും എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിനും ഒരു സ്വാസ്ഥ്യവൃത്തത്തിനും ഇമ്പോർട്ടൻസ്. അത് തീർച്ചയായും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആതുരവൃത്തം എന്ന് പറയും. ആതുരം എന്ന് പറഞ്ഞാൽ രോഗബാധിതൻ, അതിനെക്കുറിച്ച് പറയുന്നതാണ് ആതുരവൃത്തത്തിൽ പറയുന്നത്. സ്വാസ്ഥ്യ സംരക്ഷണവും സ്വാസ്ഥ്യവൃത്തവും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആയുർവേദം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പം നമ്മുടെ പ്രതിരോധ ശേഷി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലതരം രോഗ അണുബാധ ഉണ്ടാകുന്ന അണുസിദ്ധാന്തത്തിനൊക്കെ മുന്നേ ഉണ്ടായ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോഴും തന്നെയും ഒരാളുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ദിനചര്യയിൽ മാറ്റം വരുത്തണം, ജനപദോധ്വംസനീയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാൾ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സ്വസ്ഥത, പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം അവനവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, സഹജീവികളെ എങ്ങനെ നമ്മുടെ സഹജീവികളോട് പെരുമാറണം. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശീലിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധം സാധ്യമാവുകയും അത് തന്നെയാണ് രോഗം വരാതിരിക്കാൻ, അതായത് നമ്മുടെ ആരോഗ്യകരമായ നാളെയെന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് രോഗപ്രതിരോധത്തിനാണ് നൽകുന്നത്. ഇപ്പോൾ രോഗാണുബാധ വരുമ്പോൾ ഒരു പ്രതിരോധ ശേഷി കൃത്യമായിട്ടുള്ള ആളിനാണെങ്കിൽ ആ രോഗബാധ വന്നിരുന്നാലും അതിൻ്റെ തീവ്രത കുറയും. ഇപ്പോൾ നമ്മൾ പറയും രോഗബാധ ഘടകങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും നമ്മുടെ പ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മളെല്ലാ സിസ്റ്റത്തിലും അങ്ങനെയാണ് പറയുന്നത്. അതായത് നമുക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്നതുണ്ട്, നമ്മുടെ ചര്യകളും ശീലങ്ങളും കൊണ്ട് ലഭിക്കുന്നതുണ്ട്. ഇതൊന്നും അല്ലാതെ ആണെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് മരുന്നുകൾ കൊണ്ട് നേടിയെടുക്കുന്നതുമുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനുമാണ് സ്വാസ്ഥ്യവൃത്തം എന്ന് പറയുന്നത്. അതിൽ പ്രധാനം ഒരു ദിവസം നമ്മൾ എങ്ങനെ ഇരിക്കണം, കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാത്തിലും ആഹാരത്തിലായാലും അതുപോലെ നമ്മുടെ വസ്ത്രധാരണത്തിലായാലും ഉറക്കത്തിലായാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ആയാലും ക്ലൈമറ്റ് ചേഞ്ചസ് അനുസരിച്ച്, അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ബാധകമാണ്. ഇപ്പം ബാക്ടീരിയ വൈറസ് ഒക്കെ ആണെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ബാധിക്കുന്നത്, ചില കാലാവസ്ഥകളിലാണ് അവർ കൂടുതലുള്ളത്. അപ്പം അത്തരം ഇപ്പോൾ ജന്തുജന്യ രോഗങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം ഏകാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. മനുഷ്യൻ്റെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ സഹജീവികളുടെയും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുക, ഇത്തരം രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങളും വരുത്തുക എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ മാർക്കേഴ്സായ, ഒരിക്കലും ഒരു ഒറ്റമൂലി കൊണ്ട് സമ്പാദിച്ചെടുക്കാൻ പറ്റുന്നതല്ല രോഗപ്രതിരോധം. പലരും അസുഖം വരുമ്പോഴും ചില കാലാവസ്ഥകളിലൊക്കെ വന്ന് പറയാറുണ്ട് നമുക്ക് കുറച്ച് മരുന്ന് തരണം ഡോക്ടറെ, ആയുർവേദ മരുന്നാകുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്. സൈഡ് ഇഫക്റ്റ് ഉള്ള മെഡിസിൻസും ഉണ്ട്. ചില മരുന്നുകൾ ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഈ രോഗം വരില്ല, അങ്ങനെയില്ല. നമ്മുടെ ചര്യകളും നമ്മുടെ ശീലങ്ങളുമാണ് നമുക്ക് രോഗപ്രതിരോധം നൽകുന്നത്. ഒരു കാലാവസ്ഥ അനുസരിച്ച് കഴിക്കേണ്ട ആഹാരം, വ്യായാമം, ഉറക്കത്തിലൊക്കെ വ്യതിയാനം വരുത്തിയാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യ സംരക്ഷണവും നേടേണ്ടത്.
1: മാഡം, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. ഇത്തരം രോഗങ്ങൾക്കെതിരെ ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന മാർഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ടാണ് ഇത്തരം രോഗങ്ങളൊക്കെ കൂടി വന്നത്. ഇപ്പം ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ കാലത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു നമ്മുടെ ദിവസത്തിനെയും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ രീതികൾ, ആയുർവേദത്തിൽ ആഹാരം വിഹാരം എന്ന് പറയും, നമ്മുടെ ആഹാരവും നമ്മുടെ പ്രവൃത്തികളും ക്രമീകരിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവിടുക. അപ്പം ആയുർവേദത്തിൽ ദിനചര്യ ആരംഭിക്കുന്നത് തന്നെ തുടക്കവാചകം തന്നെ നമ്മുടെ കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ശരീരചിന്തയാം നിർവൃത്തി എന്നാണ്. അത് ഉണന്നുടനെ ഇപ്പം നമ്മൾ പോയി ബെഡ് കോഫി കുടിക്കാനല്ല ആയുർവേദത്തിൽ പറയുന്നത്. ഒന്നിരുന്ന് ഒരു സെക്കൻഡ് അവനവൻ്റെ ശരീരം എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം എന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം, അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ സാധ്യത ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ആഹാര രീതിയിലും ഒക്കെ വ്യത്യാസം വരുത്തുക. ഇപ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം, അതുപോലെ കൊളസ്ട്രോള്, തൈറോയിഡ്, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ സാധാരണയായിട്ടുള്ള, ഇപ്പോൾ ക്യാൻസർ, കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തൊടി, ആകാംക്ഷ ഒക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറുകയാണ്, വിഷാദ രോഗമൊക്കെ. അപ്പം അത്തരം സാധ്യതയുള്ളവർ, ഇപ്പോൾ പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ളവർ, അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട്, അവർക്ക് കുറച്ച് ശരീരഭാരം കൂടുതലാണ്, പ്രത്യേകിച്ച് സെൻട്രൽ ഒബേസിറ്റി ഉള്ളവർ, PCOD ഉള്ള PMOS എന്ന് പറയുന്ന ഇപ്പോൾ അത്തരം പെൺകുട്ടികൾ, അതുപോലെ ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടായിരുന്നവർ, അവരൊക്കെ അവരുടെ ആഹാര രീതിയിൽ വ്യത്യാസം വരുത്തുക, വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഉറക്കം കൃത്യമാക്കുക, ജീവിതത്തിലെ സ്ട്രെസ് എന്ന് പറയുന്നതിന് അതായത് അതാണ് പറയുന്നത് ശരീരചിന്തയാ നിർവൃത്തി, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഓടുന്ന ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുമ്പോൾ അവനവൻ്റെ ആരോഗ്യവും ശരീരത്തിനും മനസ്സിനും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുകയും അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ എടുക്കുകയും വേണം. ഇത്തരം ജീവിതശൈലി രോഗം വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ കൃത്യമായും നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. മരുന്ന് മാത്രം കൊണ്ടല്ല, മരുന്നൊരു സഹായ ഘടകം മാത്രമാണ്, ജീവിതചര്യയിലും വ്യത്യാസങ്ങൾ വരുത്തുക. രോഗം ഉണ്ടായാല് പ്രമേഹം രക്താതിമർദ്ദത്തിനൊക്കെ കൃത്യമായ മോണിറ്ററിങ്ങിനോട് കൂടി ആയുർവേദത്തിൽ ഔഷധങ്ങളും ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങളിൽ പ്രതിരോധം തന്നെയാണ്. അതിൻ്റെ ഒരു മാർക്കേഴ്സ് നമ്മളിപ്പോൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം മാർക്കേഴ്സ് വന്ന് നോക്കുമ്പോൾ സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ജീവിത രീതിയിലും ആഹാര രീതിയിലും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ

0: ഭാഗമായി എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
1: ഈ വർഷത്തെ പ്രമേയം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആരോഗ്യകരമായ നാളേക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ പഞ്ചായത്തിലും സർക്കാർ സംവിധാനങ്ങളുണ്ട്. ആയുർവേദ അതുപോലെ തന്നെ സർക്കാർ ഇതര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറിയ പ്രായത്തിലെ തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും ആരോഗ്യകരമായ നാളെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ എന്നിവർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ശ്രീ ബി ഹരികുമാർ, ഖടം മങ്ങാട് ശ്രീ കെ വി പ്രമോദ് കുമാർ. ആദ്യം നാഗസുരാവലി രാഗത്തിൽ ഹാലാശേഷകുമാരം എന്ന കൃതി കേൾക്കാം. ആദിതാളം സ്വന്തം കൃതി.

ഇതുവരെ കേട്ടത് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ശ്രീ ബി ഹരികുമാർ. ഖടം മങ്ങാട് ശ്രീ കെ വി പ്രമോദ് കുമാർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: താങ്കളുടെ ചായ
3: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
2: ഒരു വഴിയുണ്ട്. നല്ല

0: കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു. ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: നാളെ ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും. ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
4: സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിതവിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും നന്മയും നിറഞ്ഞ ഭാവിയാണ് ഏത് സമൂഹത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചില കുട്ടികളിൽ കണ്ടുവരുന്ന അക്രമവാസനകളും പെരുമാറ്റ വൈകല്യങ്ങളും മാതാപിതാക്കളെയും സമൂഹത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു കുട്ടി തെറ്റായ സ്വഭാവ രീതികളിലേക്ക് തിരിയുന്നതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? സമയോചിതമായ ഇടപെടലുകളിലൂടെയും തെറാപ്പികളിലൂടെയും അവരെ എങ്ങനെ സ്നേഹത്തോടെയും ശരിയായ ദിശയിലൂടെയും നയിക്കാം? ഈ അതിഗൗരവമേറിയ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതിനായി ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആറാണ്. ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് 12 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. സാർ, നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമുണ്ടാകാനിടയുള്ള ഒരു സംശയം എന്തെന്ന് വെച്ചാൽ, കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകൾ അല്ലെങ്കിൽ അക്രമവാസന ഒക്കെ ഈ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ചെറിയ പ്രായം ഏതാണെന്നൊന്ന് പറയാമോ?

0: ഈ കുട്ടികളുടെ കുറ്റവാസന, അക്രമ സ്വഭാവ രീതികൾ, ഇത്തരം സ്വഭാവ രീതികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന കുട്ടികളുമുണ്ട്. ഇപ്പം 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, അങ്ങനെ ആ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന രീതികളുമുണ്ട്. എന്നാലൊരു 10 വയസ്സ് ശേഷം തുടങ്ങുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ ചെറിയ കുട്ടികളിൽ, ഇപ്പോൾ 2 വയസ്സ്, 3 വയസ്സൊക്കെ ഉള്ള കുട്ടികളിൽ വികൃതി സ്വഭാവം കൂടുതലായിരിക്കും. അത് ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4, ഈ പ്രായത്തിൽ വികൃതി സ്വഭാവം വളരെ കൂടുതലായിരിക്കും. പറയുന്ന കാര്യങ്ങൾ, ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ കുട്ടി ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൂടുകയും കുട്ടിക്ക് പിന്നെ ഇതിൽ അനുസരണയില്ല എന്നുള്ള തെറ്റായ ധാരണയിൽ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധ്യത കൂടുന്ന തുടങ്ങുന്ന പ്രായമാണ് ഈ 2, 3, 4 വയസ്സുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ, നമ്മൾ ഇത് ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണോ അതോ പ്രായത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു വളരെ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും പേരൻസിനും ശ്രദ്ധിച്ചാൽ മതിയാവും. അതായത് ഈ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സിലേക്ക് എത്തുമ്പം ഈ വികൃതി സ്വഭാവവും അക്രമ സ്വഭാവവും കൂടി വരുന്നോ 4 വയസ്സ്, 5 വയസ്സ് എത്തിയപ്പം, അതോ പഴയതിൽ നിന്ന് കുറഞ്ഞു വരുന്നോ? അപ്പോൾ ചില അമ്മമാർ പറയും, സാറേ 4 വയസ്സിലുള്ളതിനേക്കാളും കൂടുതലാണ് ഇപ്പോഴെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ADHD എന്ന് പറയും. അപ്പോഴാണ് കൂടി വരുന്നതാണെങ്കിൽ ADHD ആണ്. 4 വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നെങ്കിൽ അത് വളർച്ചാഘട്ടത്തിൻ്റെ സ്വാഭാവികമായ ഒരു വികൃതി സ്വഭാവമാണ്. നമ്മൾ ശിശു മനഃശാസ്ത്രത്തിൽ അതിനെ 2 എന്നാണ് വിളിക്കുന്നത്. 2, 3, 4 വയസ്സുള്ള അപ്പോൾ ഈ പ്രായത്തിലെ കുട്ടികളെ ആക്രമിച്ച്, അടിച്ച്, ശിക്ഷിച്ച് കുട്ടിയെ നിയന്ത്രിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അത് കുട്ടിയുടെ സ്വാഭാവികമായ വളർച്ചാ പ്രക്രിയയുടെ പ്രത്യേകതയാണ്. അതിനെ നമ്മൾ ഉപദ്രവിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. പകരം ഈ പ്രായത്തിൽ 2, 3, 4 വയസ്സിലുള്ള ഈ വികൃതിക്ക് നമ്മൾ വാശിക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. വാശിക്ക് എന്തിനാണോ വാശി പിടിക്കുന്ന ആ കാര്യം സാധിച്ചു കൊടുക്കരുത്. അതേസമയത്ത് തന്നെ കുട്ടിക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചു വിടുകയും വേണം. ആ രീതിയിലുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ബിഹേവിയറിലായിട്ടുള്ള ഒരു രീതിയാണ് വേണ്ടത്.
1: ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കുക. ആ, സ്ഥലം കൂടെ പറയണേ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ജയപ്രകാശ് ഡോക്ടറാണ് നമ്മോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ.
0: പറയൂ അമ്മ.
2: നമസ്കാരം സാർ, എന്റെ കൊച്ചുമോന്റെ ഒരു കാര്യം ചോദിക്കാനാണ്. അവൻ 8 വയസ്സായതേയുള്ളൂ, പക്ഷെ അവൻ എല്ലാ കാര്യത്തിനും കള്ളത്തരം പറയുന്ന ഒരു സ്വഭാവം. അവന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യം അവൻ കള്ളത്തരം പറയുന്നു. അത് എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലാകുന്നേ ഇല്ല.
0: അക്രമ സ്വഭാവം ഉണ്ടോ അമ്മ? ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: ഉപദ്രവിക്കുന്ന ക്ലാസ്സിൽ പരാതിയൊക്കെ കേൾക്കാറുണ്ട്.
0: ഓ, അത് ശരി. ക്ലാസ്സിൽ കുട്ടികളെ ഉപദ്രവിച്ചെന്നുള്ള പരാതി കേൾക്കാറുണ്ട്. വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: വീട്ടില് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് കരയുന്ന സ്വഭാവമുണ്ട്.
0: അല്ലമ്മ, വീട്ടിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: അവന്റെ ഒരു സഹോദരി ഉണ്ട്, അവരുമായിട്ട് തമ്മിൽ അടിപിടി കൂടുന്നു.
0: കുട്ടികള് തങ്ങളിലല്ലമ്മ, കുട്ടികള് തമ്മിലല്ലാതെ വാശി പിടിച്ച് കാര്യം നടത്താൻ വേണ്ടി മുതിർന്നവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ കുട്ടിക്ക്?
2: വാശി പിടിച്ച് കരയാറുണ്ട്, പക്ഷെ മുതിർന്നവരെ ഉപദ്രവിക്കില്ല.
0: ശരി ശരി. സാധനങ്ങൾ നശിപ്പിക്കാറുണ്ടോ? എടുത്തെറിഞ്ഞ് റിമോട്ടൊക്കെ
2: എടുത്തെറിയാറൊക്കെ ഉണ്ട് സാധനങ്ങൾ.
0: അപ്പൊ ഇതുവരെ എന്തെങ്കിലും ചെയ്തോ? കുട്ടി ആരെങ്കിലും കാണിച്ച മോഷണ സ്വഭാവം ഉണ്ടോ?
2: മോഷണ സ്വഭാവം ഒന്നുമില്ല. ഒരിടത്ത് ഇങ്ങനെ കാണിച്ചപ്പോ അവര് തമ്മില് കളിക്കുന്ന, അനിയനും ചേട്ടനും തമ്മില് കളിക്കുന്ന കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
0: ഏതെങ്കിലും തരത്തില് പിന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല.
0: അപ്പൊ ഈ പറഞ്ഞ സ്വഭാവ രീതി വീട്ടില് സ്കൂളിൽ നിന്ന് പരാതി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കൂളിലെ പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് സൂചന. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതേ ഇത്തരത്തിലുള്ള സ്വഭാവ രീതി 11 വയസ്സിലുള്ള കുട്ടികളിൽ കാണുന്നത് പിന്നെ നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളുടെ കുറ്റവാസന സ്വഭാവ രീതിയുടെ ആദ്യ സൂചനകളാണിത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിയെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഈ സ്വഭാവത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ 11 വയസ്സിൽ ഈ പറഞ്ഞ അക്രമ സ്വഭാവം കുറച്ച്

0: എട്ട് വയസ്സ്, ആ എട്ട് വയസ്സായതേ ഉള്ളൂ. അപ്പോൾ കള്ളം പറയുന്ന സ്വഭാവം, അതുപോലെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു, അതുപോലെ പിന്നെ ക്ലാസ്സിൽ മറ്റുള്ളവരെ കുട്ടികളെ ഉപദ്രവിക്കുന്നു, ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ സാധാരണഗതിയിൽ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ സൂചനകളാണ്, ആദ്യ സൂചനകളാണ്. തുടർന്ന് നമ്മൾ ചിലപ്പം കുട്ടികളിൽ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്, വീട്ടിൽ അക്രമവാസന വരാൻ സാധ്യതയുണ്ട്, മോഷണം നടത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളൊക്കെ ഇത്തിരി കൂടെ വലുതാകുന്ന ഘട്ടത്തിൽ ചില കുട്ടികൾ ഈ ഇപ്പം അമ്മ പറഞ്ഞതുപോലുള്ള സ്വഭാവ രീതിയുള്ള കുട്ടികളിൽ ഇത്തിരി കൂടെ മുതിർന്ന പ്രായത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സ്വഭാവ രീതികളും കൂടെ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ കുറ്റവാസനയുടെ ആദ്യ സൂചനകളാണ്, പ്രത്യേകിച്ച് മുഖത്ത് നോക്കി കള്ളം പറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിയെ നമുക്ക് മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം, അങ്ങനെ കാണിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്ന് നോക്കണം. കുട്ടിയുമായിട്ട് വാശി സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ വാശിക്ക് വഴങ്ങി കൊടുക്കരുത്. കുട്ടി വാശി സ്വഭാവം കാണിക്കുമ്പോൾ കുട്ടിക്ക് വാശിക്ക് വഴങ്ങി കൊടുക്കരുത്. കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലോട്ട് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് അമ്മ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, വീട്ടിൽ നിയന്ത്രിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പം അമ്മ, അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ കുട്ടിയെ നിയന്ത്രിക്കുന്നത് കുട്ടിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വാശി, അമ്മ വാശി കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതിരിക്കുമ്പോൾ അമ്മുമ്മ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അമ്മ വാശിക്ക് വഴങ്ങാ കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതിരിക്കുമ്പോഴത്തേക്ക് അച്ഛനങ്ങ് സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരാൻ പാടില്ല. വീട്ടിലുള്ള എല്ലാവരും ഒരേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ വാശിക്ക് വഴങ്ങാതിരിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കുട്ടിയെ ഉപദ്രവിച്ച് വാശിയെ നിയന്ത്രിക്കുക, ശിക്ഷിച്ച് വാശിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ദിവസേന കുട്ടിയുമായിട്ടൊരു അരമണിക്കൂർ നേരം കുട്ടിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കുട്ടിയുമായി അരമണിക്കൂർ സമയം ചെലവഴിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോ അച്ഛനോ ആയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ അമ്മ ഇപ്പം പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതി ചെറിയ സൂചനകളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നത്തിലെത്തിയിട്ടില്ലെങ്കിലും ചെറിയ സൂചനകളാണ്. ഈ സൂചന ഒരു പക്ഷേ ഇത് ഇതേപോലെ തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമുള്ള സ്വഭാവ രീതികളിലേക്ക് കുട്ടി വികസിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടി ആരെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഒരു കുട്ടിക്ക് സാധാരണ കാണുന്ന ദേഷ്യവും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന അക്രമവാസനയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്?
0: ഈ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത് ഇപ്പം ഈ അമ്മ വിളിച്ച സ്വഭാവ രീതികൾ സ്കൂളിലുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് പരാതി വരുന്നു, ഇനി പിന്നെ വീട്ടിൽ നിന്ന് പരാതി വരുന്നു, ഇതേ സ്വഭാവങ്ങൾ വീട്ടിൽ തുടങ്ങുന്നു, അക്രമ സ്വഭാവം. അപ്പോൾ നാല് കാര്യങ്ങൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അക്രമ കള്ളം പറയുന്ന സ്വഭാവം, ഇപ്പം ഈ പറഞ്ഞ കുട്ടിക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. രണ്ടാമത്, മോഷണ സ്വഭാവം, പൈസ വെച്ചിരിക്കുന്നത് മോഷ്ടിക്കുന്നത്, അത് ഒരു രൂപ എടുത്തോ 100 രൂപ എടുത്തോ എന്നുള്ളതല്ല, മോഷണ സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു, സാധനങ്ങൾ പറക്കി എറിയുന്നു. ചില വീടുകളിലൊക്കെ റിമോട്ട് ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ടി വരും, റിമോട്ട് എറിഞ്ഞ് പൊട്ടിക്കലായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക, സാധനങ്ങൾ പറക്കി എറിയുക, ഉപദ്രവിക്കുക. നാലാമത്തതെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ലൈയിങ്, സ്റ്റീലിങ്, അഗ്രഷൻ, വയലൻസ്. അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, അക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. അത് വീട്ടിലെ കുട്ടികളെ ആകാം, പേരൻസിനെ ആകാം, ഗ്രാൻഡ് പേരൻസിനെ ആകാം, മറ്റുള്ളവരെ. പിന്നെ അതുപോലെ സ്കൂളിൽ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ വളരെ ക്രമമായി വികസിച്ചു വരും. പിന്നെ ആ കുട്ടിയുടെ തന്നെ സ്വഭാവ രീതിൻ്റെ അക്രമ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവ രീതി. എനിക്ക് ഒരിക്കലും എനിക്കൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞു, സാറേ ഇവൻ ഭയങ്കരമായിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ എന്താ ഹിസ്റ്ററി ചോദിച്ചു വന്നപ്പം പറയുന്നത്, ഇവൻ ഈ പൂച്ചയുടെ വാലൊക്കെ ഈ ഡോറിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് ഡോറങ്ങ് അടയ്ക്കും. അപ്പോൾ പൂച്ച പ്രാണരക്ഷാർത്ഥം കരയുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കും, എന്താ പൂച്ച കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഈ പുള്ളിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 10 വയസ്സായിരിക്കും കുട്ടിക്ക്. ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദന കൊണ്ട് ഒരാൾ വളരെ വേദനയോട് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുമ്പോൾ ഒരു ലഹരി പോലെ തോന്നുന്നു അവർക്ക്. അത്തരത്തിലുള്ള ക്രൂരമായ അക്രമ സ്വഭാവം. പിന്നെ ചില അമ്മമാർ കുട്ടികളെ പറ്റി പറയുന്നത്, സാറേ ഇവൻ വീട്ടിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും പട്ടിയും പൂച്ചയും വീട്ടിൻ്റെ അടുത്തൊന്നും വരത്തില്ലെന്ന് പറയും. അവൻ വീട്ടിലുണ്ടെന്ന് പട്ടികൾക്കും പൂച്ചയ്ക്കും അറിയാം, അതുകൊണ്ട് എറിയുന്നു. എറിയുമ്പോൾ ഏറുകൊണ്ട് ഓടുന്ന നായ, നിലവിളിച്ചുകൊണ്ട് ഓടുന്ന നായ, ഒരു കാലും മടന്തിക്കൊണ്ട് ഓടുന്ന നായ കാണുമ്പം പുള്ളി

0: ഒരു സന്തോഷമായിരിക്കും, ലഹരി പോലെയായിരിക്കും. അപ്പം അങ്ങനെ അങ്ങനത്തെ അക്രമ സ്വഭാവങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ
1: അക്രമസ്വഭാവത്തിൻ്റെ
0: ലക്ഷണങ്ങളാണ്, കുറ്റവാസനയുടെ പ്രാരംഭ ലക്ഷണങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് മീര, ഞാൻ തിരുവനന്തപുരത്ത് മലയങ്കി.
1: ഓക്കെ, ആയിക്കോട്ടെ, സംസാരിച്ചോളൂ.
0: പറയാമോ
2: സാർ? എന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. കുട്ടിക്ക് ഇപ്പൊ 3 വയസ്സുണ്ട്. അവര് US അവർ താമസിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് നാട്ടിൽ വന്നിരുന്നു. ഇപ്പൊ അപ്പൊ കുഞ്ഞ് കാണിക്കുന്നത് എന്ത് സാധനം കിട്ടിയാലും വെറും കുറയ്ക്കുക, കയ്യിൽ എന്ത് കിട്ടിയാലും അത് എറിയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചുകുട്ടികളെയാണ് കൂടുതൽ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും അവരുടെ മുടി പിടിച്ച് വിളിക്കുക, അടിക്കുക, പിടിച്ച് തള്ളുക. അങ്ങനെ എത്ര നമ്മൾ ഒടിച്ച് നിർത്തിയാലും അവള് കൈ വിടുവിച്ച് ഓടിച്ചെന്ന് അതിനെ മറ്റേ കുട്ടികളെ ഉപദ്രവിക്കുക. ഇങ്ങനെ ഒരു വികൃത സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയാണ് കാണിക്കുന്നത്.
0: ഈ കുട്ടി ആരുടെ കൂടെ അമ്മ ഇപ്പൊ ഉള്ളത്?
2: കുട്ടി അവളുടെ അച്ഛനും അമ്മയുടെയും കൂടെയാണ് ഉള്ളത്.
0: US ഉള്ളത്?
2: അതെ.
0: എന്നാ അവസാനം കണ്ടത്?
2: കണ്ടത് 2-3 ദിവസമായതേ ഉള്ളൂ. അവര് നാട്ടില് ഒരു ഫംഗ്ഷന് വന്നിട്ട് പോയിട്ട് 3 ദിവസത്തിന് മുന്നേ കണ്ടതാ. 3 ദിവസം.
0: അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ പ്രായത്തിൽ 3 വയസ്സിലുള്ള ഈ പറഞ്ഞ വികൃതി സ്വഭാവം മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് കുറ്റവാസനയുള്ള കുട്ടികളെന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നില്ല. രണ്ട് മൂന്ന് നാല് വയസ്സിലുള്ള കുട്ടികളിൽ പ്രത്യേകമായിട്ട് അമ്മയിപ്പം പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ കാണാറുണ്ട്. അതിന് നമ്മൾ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ 2 എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്വഭാവ രീതി 3 വയസ്സിൽ നിന്ന് 4 വയസ്സിലും 5 വയസ്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിനെ പേര് മാറ്റും, നമ്മൾ പിന്നെ കോണ്ടാക്ട് ഡിസോർഡർ എന്നുള്ള പേരിലേക്ക് എത്തും. പക്ഷേ ഈ സ്വഭാവം 3 വയസ്സിൽ നിന്ന് 4 വയസ്സിലെത്തി 4 വയസ്സിൽ നിന്ന് 5 എത്തുമ്പോൾ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള കാറ്റഗറിയിലായിരിക്കും നമ്മൾ പെടുത്തുന്നത്. ഇപ്പോൾ പ്രായം കൂടുന്തോറും കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴത്തെ കാര്യത്തിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയുടെ ഈ അക്രമ സ്വഭാവങ്ങൾ അത് മറ്റുള്ളവർക്ക് അപകടം വരാതിരിക്കാനും കുട്ടിക്ക് അപകടം വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാശി സ്വഭാവം ഉണ്ടെങ്കിൽ വാശിക്ക് വഴങ്ങി കൊടുക്കാതെ വാശിയുടെ ഇതിൽ നിന്ന് കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 3 വയസ്സിലുള്ള ഈ വികൃതി സ്വഭാവം അക്രമ സ്വഭാവത്തിന് നമ്മൾ ഒരു കാരണവശാലും കമ്പ് കൊണ്ട് ശിക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ശാരീരികമായി ശിക്ഷിച്ച് അതിനെ നേരിടാൻ ശ്രമിക്കരുത്. അങ്ങനെ ഈ 3 വയസ്സിലുള്ള കുട്ടിയെ ശാരീരികമായി ശിക്ഷിച്ച് കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിയിൽ സ്വാഭാവികമായിട്ടുള്ള ഈ അവസ്ഥ കടന്ന് പിന്നെ അക്രമവാസന കുറ്റവാസനയുള്ള സ്വഭാവ രീതി വികസിച്ച് വരാനായിട്ട് അത് കാരണമായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും 2, 3, 4 വയസ്സിലുള്ള അക്രമ സ്വഭാവത്തെയും വാശി സ്വഭാവത്തെയും ശിക്ഷിച്ച് നേരിടാൻ പാടില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള ശ്രദ്ധ വെട്ട് കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയും അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് ദിവസേന ഒരു 1/2 നേരം കുട്ടിയുമായിട്ട്, ഇപ്പം 3 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് ഇപ്പം കളി കൊടുക്ക പോലെയൊക്കെയുള്ള ബുക്കുകളുണ്ട്, മാജിക് ബോട്ട്, അങ്ങനെ അത്തരം പ്രസിദ്ധീകരണങ്ങൾ വെച്ചിട്ട് അത് നോക്കി പടം വിവരിച്ച് കഥ പറയുക, വഴി കണ്ടുപിടിക്കുക, പടം താരതമ്യം ചെയ്ത് വ്യത്യാസം പറയുക, ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും. ഈ രീതിയിലുള്ള ഒരു 1/2 ദിവസം 1/2 കുട്ടിയോടൊപ്പം അമ്മ ചെലവഴിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ കുട്ടിയുടെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറ്, ചില കുടുംബങ്ങളിലെങ്കിലും കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കാറുണ്ടല്ലോ, ആൺകുട്ടി, പെൺകുട്ടി, മൂത്ത കുട്ടി, ഇളയ കുട്ടി. അപ്പം ചില ആൾക്കാരോട് സ്നേഹ കൂടുതലും മറ്റേ കുട്ടിയോട് സ്നേഹക്കുറവും പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ എത്രത്തോളം ബാധിക്കാം?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുടുംബങ്ങളിൽ പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ്, അങ്ങനത്തെ ഇപ്പം നിരന്തരം അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു, അച്ഛനും അമ്മയും ഈ അച്ഛൻ്റെ അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംഘർഷം നിറഞ്ഞ ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ട്. ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് ശിശു മനഃശാസ്ത്രത്തിൽ അതിന് പറയുന്നത്. അതുപോലെ ആൽക്കഹോളിസം, വയലൻസ്, അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള. അപ്പോൾ ഇവിടെയൊക്കെ ഈ ചില വീടുകളിൽ വഴക്ക് അച്ഛനും അമ്മയും കുട്ടികൾ തമ്മിൽ വഴക്ക്

0: കൂടുമ്പോഴത്തേക്ക് ഒരു മൂത്ത കുട്ടിയോട് അമ്മ ചേരുകയും ഇളയ കുട്ടിയോട് അച്ഛൻ ചേരുകയും ചെയ്യും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ തങ്ങളിൽ അവസാനം കുട്ടികൾ തമ്മിലുള്ള വഴക്ക് അവർ തങ്ങളുള്ള വഴക്കാട്ട് വീട്ടിൽ പരിണമിക്കും. അപ്പോൾ ഈ കുട്ടിയോട് അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മ ഇളയ കുട്ടിയെ ഉപദ്രവിച്ച് അച്ഛനോടുള്ള ദേഷ്യം തീർക്കും, അല്ലെങ്കിൽ അമ്മയോടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ അച്ഛൻ മൂത്ത കുട്ടിയെ ഉപദ്രവിച്ച് അമ്മ സ്കേപ്പ് ബോട്ടിംഗ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
1: ബലിയാടാക്കുന്നത്
0: പറയുന്നത് പോലെ ആ രീതിയിലുള്ള സ്വഭാവ രീതി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്ന ഒരു ടാർഗറ്റ് കുട്ടി വീട്ടിൽ കാണും. ആ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ സ്വാഭാവികമായിട്ട് ഇതിനോടൊക്കെയുള്ളൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ പ്രതികാര ചിന്തയും പ്രതികാര സ്വഭാവവും കുട്ടിയിൽ വികസിച്ച് വരാൻ, ഒരു കുറ്റവാസന സ്വഭാവ രീതി അക്രമവാസനയൊക്കെ വികസിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ആത്മവിശ്വാസം കുറയുകയും ചെയ്യും. ആത്മവിശ്വാസം കുറയുമ്പോഴത്തേക്ക് അക്രമവാസന കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ആ കുട്ടികളിൽ ഈ സ്വഭാവ വൈകൃതത്തിൻ്റെ കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും. നമ്മളല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രീതിയിലുള്ള നാല് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് നമ്മുടെ ശിശുമനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്. അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങളെന്നോ സ്വഭാവ വൈകല്യങ്ങളെന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിലും പറയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവ രീതി വികസിച്ച് വരാൻ ഈ കുടുംബ സാഹചര്യം കാരണമായി തീരുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ,
1: സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴ ജില്ലയിൽ സുമയാണ്.
1: സംസാരിച്ചോളൂ.
0: പറയൂ അമ്മ.
2: എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. ഹലോ ഡോക്ടർ, എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാ വിളിക്കുന്നത്. 4 വയസ്സ് കഴിഞ്ഞതാ. അവള് ഈ പിന്നെ എല്ലാരോടുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരു പുറമോട്ട്, നേരത്തെ 2 വയസ്സ് വരെയൊക്കെ പ്രശ്നമൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവര് പുറത്തു പോയായിരുന്നു ഡൽഹിയിലെ. അവിടെ ചെന്ന് വെച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന സമയത്ത് എല്ലാരുമായിട്ടൊന്ന് സഹകരണത്തിന് നല്ല കുറവുണ്ട്. പുറമോട്ട് വലിഞ്ഞു നിൽക്കുന്ന സ്വഭാവം. പിള്ളേര് വേറെ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി കളിക്കാനും ഒക്കെ ഒരു, പിന്നെ ഇപ്പം സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോ അവിടെയും പിള്ളേരുമായിട്ട് അത്രയും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. അത്
0: വേറെ എന്തെങ്കിലും സ്വഭാവ രീതികളിൽ വ്യത്യാസം എല്ലാം ഉണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള അക്രമത്തിന് എങ്ങനെയുള്ള കുഴപ്പമില്ല. പിന്നെ ഇളയൊരു കുഞ്ഞുണ്ട്, അത് അതിനെ എപ്പോഴും ഒന്ന് ബിച്ചുവോ ഞോണ്ടുവോ അങ്ങനെയൊക്കെയുള്ള
0: കുട്ടികൾ തങ്ങളിലുള്ള ഒരു വഴക്കെന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു വർഷമായി. അപ്പൊ അമ്മ പറയുന്നത് 2 വയസ്സിന് മുമ്പ് 2 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് പോയ സമയത്ത് കുട്ടി എല്ലാരോടും മിങ്കിൾ ചെയ്യും, പിന്നെ ഇപ്പൊ അങ്ങനെ അല്ലെന്നാണ് പറയുന്നത്. പഠിക്കുവോ?
2: പഠിക്കാൻ ഇപ്പം LKG കൊണ്ട് ചേർത്ത്. അവര് പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രതികരിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പം കുഴപ്പമില്ല.
0: വീട്ടിൽ വരുമ്പം കുട്ടികളുടെ പേരൊക്കെ വീട്ടിൽ ഒന്ന് പറയുവോ?
2: ആ, ചിലപ്പോഴൊക്കെ നിർബന്ധിക്കുമ്പോ.
0: ടീച്ചറുടെ പേര്, കുട്ടികളുടെ പേരൊക്കെ ആവർത്തിച്ച് പറയുവോ?
2: അത്രയും അങ്ങോട്ട് പോരാ.
0: എന്താണ് ക്ലാസ്സിൽ നടന്നേന്നൊക്കെ ചോദിച്ചാലോ?
2: ആ, അത് ചിലപ്പോ ഇഷ്ടമുള്ളവരോടാണെങ്കിൽ ചിലപ്പോ, അതാ എല്ലാരും ചോദിച്ചാൽ അങ്ങനെ മിണ്ടത്തില്ല.
0: വീട്ടിലിപ്പോ ഒരാള് വന്നാലേ, സാധാരണ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലൊരാൾ വന്ന് കുട്ടിയോട്, ഗസ്റ്റ് വന്നിട്ട് കുട്ടിയെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി അവരോടൊപ്പം
2: കൂടുവോട്ട്
0: മാറും? ആ, അതൊരു അസുഖമൊന്നുമല്ല അമ്മ, അതൊരു സ്വഭാവ രീതിയാണ്. കുട്ടികളുടെ സ്വഭാവ രീതി പ്രത്യേകതകളാണ്. വലിയവരിൽ പോലെ തന്നെ കുട്ടികളിലും സ്വഭാവത്തിന് പല രീതികളുണ്ട്. ചില കുട്ടികൾ വേഗത്തിലടുക്കും, വേറെ ചില കുട്ടികൾ വേഗത്തിലടുക്കത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ടെമ്പറാമെൻ്റലായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. വെച്ചാൽ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതേ ഉള്ളൂ. അതൊരു അസുഖമോ അല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതായിട്ടുള്ള രീതിയൊന്നും അല്ല.
2: അല്ല, ഇപ്പം ഈ പഠിപ്പിക്കുന്ന പിള്ളേരോട് ചോദ്യം ചോദിക്കുന്ന അതിന് പെട്ടെന്ന് അതിന് മറുപടി അങ്ങോട്ട്
0: പറയുന്നില്ല.
2: അറിയാമെങ്കിലും പറയുന്നില്ല.
0: അതൊരു സ്വഭാവ രീതിയാണമ്മ. അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും 100% കുട്ടികൾ ഒരുപോലെ അല്ല. അവരുടെ സ്വഭാവ രീതി അവർക്ക് അറിയാമെങ്കിലും പറയാതിരിക്കും. പറയുന്നതിൽ നെഗറ്റീവ് ആയിട്ടുള്ള അന്തർമുഖത്വം എന്നൊക്കെ
2: പറയും.
0: ഡോക്ടറെ കാണിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇനി ഒരു കാര്യം കൂടെ നോക്കണം. ഈ ഇതുപോലത്തെ ഈ അന്തർമുഖത്വമുള്ള സ്വഭാവ രീതി എന്ന് പറയാനും വേണ്ടി ആയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് അച്ഛനോ അമ്മയ്ക്കോ. അവരിപ്പഴല്ല, പണ്ട്
2: അവരങ്ങനെയായിരുന്നു.
0: അത് ഇത് സ്വഭാവമാണ്, അസുഖമല്ല അമ്മ കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾ ഈ കുട്ടിയുടെ ക്ലാസ്സിലൊക്കെ അമ്മയെന്ന് പോകണം.

0: രീതിയിൽ നമ്മൾ ശ്രമിച്ചു നോക്കുക, അയൽപക്കത്തൊക്കെ കുട്ടിയെ കളിക്കാൻ വിടുക, ഇങ്ങനെയൊക്കെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു അന്തർമുഖത്തെ സ്വഭാവ രീതിയെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ദൃശ്യമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ഗെയിംസ് അതുപോലെ ഫോണിലും കമ്പ്യൂട്ടറിലുമൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം, അങ്ങനെയൊക്കെ ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ സ്വാധീനം കുഞ്ഞുങ്ങളിലുണ്ടല്ലോ. ഇപ്പം പല ഗെയിംസിലും എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുക, വെടിവെക്കുക, കൊല്ലുക, അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഉണ്ട്. സിനിമകളിലും അതുപോലെ തന്നെയാണ്, കൊലപാതകം, ഒരുപാട് അക്രമം, വയലൻസ് ഉള്ള സിനിമകൾ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുട്ടികളിൽ അക്രമവാസന വർദ്ധിപ്പിക്കുമോ?
0: തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതുപോലെയുള്ള ഈ മൊബൈൽ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മളിപ്പോൾ ആശുപത്രിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നത് അമ്മ ഈ മൊബൈൽ കാണിച്ചിട്ടായിരിക്കും. മൊബൈൽ കാണിച്ച് കളിച്ചും കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. മൊബൈലിലുള്ള കണ്ടൻറ് എന്തായി കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു വീഡിയോ ഗെയിം ആയിരിക്കും. അപ്പോൾ ഈ വളരെ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ഒരു പോസ്റ്റ് കിടക്കുന്നു, അമ്മ അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, അമ്മയുടെ നെറ്റിയിലൊരു ഫോൺ കെട്ടി വച്ചിരിക്കുന്നു, എന്നിട്ട് കുട്ടിക്ക് അമ്മ 2 വയസ്സിനകത്ത് വരുന്ന പ്രായമേ ഉള്ളൂ കുട്ടിക്ക്, എന്നിട്ട് അമ്മ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു. വീഡിയോ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അപ്പോഴിങ്ങനെ കുട്ടിയെ വീഡിയോ ഗെയിം കാണിച്ച്, വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് പിന്നെ വയലൻസാണ്, അഗ്രഷനും വയലൻസും ആണ് വീഡിയോ ഗെയിം. തട്ടി തട്ടി മുന്നേറുക, വെടിവെച്ച് വെടിവെച്ച് ബേസ്റ്റ് ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ് വീഡിയോ ഗെയിം. അത് ഇതിലെ ആക്ഷനും അതുപോലെ ഇതിൻ്റെ വേഗതയുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്. ഈ അക്രമത്തിൻ്റെ കണ്ടൻ്റാണ് വേഗതയും, അതാണ് രണ്ടുമാണ് കുട്ടിയെ ആകർഷിക്കുന്നത്, ഈ ചെറിയ കുട്ടിയെ. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി മൊബൈൽ ഫോൺ കൂടുതൽ കാണുന്നത് വഴി കുട്ടികളിൽ ഈ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ ഈ സംസാരശേഷി കുറയും. സാധാരണ 2-3 വയസ്സ്, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സിലൊക്കെ കുട്ടികളെ നിരന്തരം മൊബൈൽ കാണിച്ച് അവരുടെ സംസാരശേഷി വികസിച്ച് വരുന്നതിനെ അത് തടസ്സപ്പെടുത്തും. പ്രത്യേകിച്ച് ബ്രെയിനിലുള്ള ഈ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷനെ തടസ്സപ്പെടുത്തും. അതുപോലെ സംസാരശേഷി വികസിച്ച് വരുന്നതിനെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ ഇങ്ങനെ നിരന്തരമായ വീഡിയോ ഗെയിമും മൊബൈൽ ഗെയിമും മൊബൈൽ കാണുന്ന കുട്ടികളിൽ ഒരാളോട് പറഞ്ഞ് തൻ്റെ ആഗ്രഹം പറഞ്ഞ് അത് സംസാരിച്ച് സാധ്യമാക്കുന്നതിനുള്ള ശേഷി കുറവായിരിക്കും അവർക്ക്. പകരം അവർക്ക് അക്രമിച്ച് കാര്യം സാധിക്കുന്നത്, കാരണം ഈ വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻ്റ് അതാണ്, അപ്പോൾ അക്രമിച്ച് കാര്യം സാധിക്കുന്ന രീതിയായിരിക്കും അവർക്കുള്ളത്. അപ്പോൾ സംസാരിച്ച് നെഗോഷിയേഷൻ സ്കില്ലെന്ന് പറയുമല്ലോ, സംസാരിച്ച് ബോധ്യപ്പെടുത്തി സാധിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പറയാം. മൊബൈലിൽ ഇത് കെട്ടിവെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന കണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ താഴെ 2 കമൻറ്റുകൾ നോക്കി, ആളുകൾ ഇതിനെങ്ങനെ നിരീക്ഷിക്കുന്നത് എങ്ങനെ എടുക്കും. അപ്പോൾ അതിൽ ഒരാൾ എഴുതിയിരിക്കും, ഒരു അമ്മ എഴുതിയിരിക്കുകയാണ്, ഓ വാട്ട് എ മാർവലസ് ഐഡിയ, എനിക്കിതുവരെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഇതാണ് മനുഷ്യരുടെ ഒരു, ഇപ്പം നമ്മൾ ആശുപത്രി, ഇപ്പം ഞാൻ SIT ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാർഡ് പോയാലും വരാന്തകളിലൊക്കെ പോയാലും ഒക്കെ എല്ലായിടത്തും കുട്ടി ഒരു മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ അടുത്തിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സിനകത്തുള്ള കുട്ടികളിൽ മൊബൈൽ കാണിക്കാനേ പാടില്ല. 3 വയസ്സിന് ശേഷം ഉള്ള പ്രായമുള്ള കുട്ടികൾ 1/2 മണിക്കൂർ കാണിക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ഗെയിമിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് അഗ്രഷനാണ്. ഈ അഗ്രഷൻ തീർച്ചയായിട്ടും കുട്ടികളുടെ അക്രമവാസന കൂട്ടുന്നതിനും നെഗോഷിയേഷൻ സ്കില്ല് കുറയ്ക്കുന്നതിനും കാരണമായി തീരും. അത് തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
1: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ.
0: പറയൂ.
2: ഹലോ ഡോക്ടർ.
0: പറയൂ പറയൂ.
2: മോന്റെ കാര്യം ചോദിക്കാനായിരുന്നു. മോനിപ്പോ 3 വയസ്സായി. അപ്പം രാവിലെ എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമൊന്നും കാണത്തില്ല, സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. പക്ഷേ രാവിലെ റെഡി ആയി കഴിയുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ എപ്പോഴും കരച്ചില്ല. അവന് ഡ്രസ് തന്നെ സ്വന്തമായിട്ട് വേണം, അവന് ഇഷ്ടമുള്ള മാത്രമേ എടുത്തുള്ളൂ. മുടിയായാലും ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ അവൻ ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ.
0: സ്കൂളിൽ പോകണതിന് മടിയുണ്ടോ അമ്മ?
2: സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടം, പക്ഷെ എപ്പോഴേലും എന്തെങ്കിലും കാരണം വന്ന് കരയാൻ തുടങ്ങും.
0: സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണെന്നാ പറഞ്ഞേ?
2: സ്കൂളിൽ പോകുന്ന ഇഷ്ടം
0: ഇഷ്ടമാണ്. എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ, പിന്നെ രാവിലെ വയറുവേദന എന്ന് പറഞ്ഞ് കരയുന്നുണ്ടോ?
2: ഇല്ല, അങ്ങനെ വേദനയായിട്ടുള്ള കാര്യത്തിലല്ല. ഇപ്പൊ അവന്

0: ചില സമയത്ത് ഷൂ നമ്മൾ ഇട്ട് കൊടുക്കണ്ടായിരിക്കും. ചില ദിവസം അവൻ ഇടുന്ന ഡ്രസ്സിന്റെ കളർ അവൻ ഇഷ്ടപ്പെടത്തില്ല. അവന് ഉദ്ദേശിക്കുന്ന കളറിന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവന് വേണം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഇപ്പൊ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞ കരയോ, ചിലപ്പോ ആ സമയത്തൊരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ കരയോ, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോ കാര്യങ്ങൾ.
1: ആ ഇതിലിപ്പം നമ്മള് അത്രയും വലിയ വിഷമിക്കാനൊന്നുമില്ല. നമ്മള് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി പറഞ്ഞൊക്കെ കളിപ്പിച്ചൊക്കെ ശ്രദ്ധ മാറ്റിയൊക്കെ നമ്മള് ഓരോ ദിവസം ഓരോ ഡ്രസ്സാണ് ഇടുന്നത്, ഇന്ന് ഇന്നലെ ഇട്ടത് ഇന്ന് ഇടത്തില്ല, ഇന്ന് ഇടുന്നത് നാളെ ഇടത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ കുട്ടിയെ കളിപ്പിച്ചിട്ടൊക്കെ രീതിയിൽ നമ്മൾ കുട്ടിയായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടുന്നത്. ചിലതൊക്കെ കുട്ടി പറയുന്നത് സാധിച്ചു കൊടുക്കുകയും ചെയ്യണം, ചിലത് സാധിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നിരന്തരമായി പറയുമ്പോൾ തന്നെ അവർ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇന്നിങ്ങനെ ഇതാണ് ഇടുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇതിലിപ്പം കുട്ടിക്ക് സ്കൂളിൽ രാവിലെ ഇപ്പം ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അവർ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ അമ്മയടുത്ത് ചോദിക്കും, അമ്മ ഇന്ന് സ്കൂളുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചറിനെ പേടിയുള്ളത് കാണും, ചിലപ്പം ചില ഏതെങ്കിലും കുട്ടികളെ പേടിയുള്ളവർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പം വയറുവേദന വരിക, ഛർദ്ദിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം എണീക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള 3 വയസ്സിലൊരു കുട്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് സാധിക്കേണ്ടതെന്നുള്ളൊരു ഒരു ഈഗോ സെൻട്രിക് എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് കാണും. അപ്പോൾ അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ കാണത്തില്ല. അത് ആ പ്രായത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ വിഷമിക്കാനൊന്നുമില്ല, സംസാരിച്ച് കളിപ്പിച്ചൊക്കെ മാറ്റി പിന്നെ പറയുന്ന ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് ശ്രമിച്ചാൽ മതി. അടി കൊടുക്കുക, വഴക്ക് പറയുക, വാശിപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ കൈകാര്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏതാ ദേഷ്യപ്പെടണ്ടമ്മ, ദേഷ്യം നമ്മൾ എപ്പോഴും സംയമനം പാലിച്ച് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് ഒട്ടും നല്ലതല്ല. ദേഷ്യപ്പെടാതെ നമ്മൾ കുട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പാടില്ല ആസ് എ പേരന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ,
0: അതുപോലെ തന്നെ നമ്മളിപ്പോ ഫ്ലാറ്റില് താമസിക്കുന്നു, അപ്പൊ നാട്ടില് ചെല്ലുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫ്ലാറ്റില് സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോ ഫ്ലാറ്റിലോട്ട് കയറുമ്പോ ഭയങ്കര അസ്വസ്ഥതയാണ്.
1: സ്കൂളിൽ കളിക്കുകയൊക്കെ ചെയ്യും അല്ലേ?
0: സ്കൂളിൽ ആക്റ്റീവ് ആണ്.
1: വീട്ടിൽ കളിക്കാൻ ആരും ഇല്ലേ?
0: വീട്ടില് മൂത്താളുണ്ട്, മൂത്താൾക്കും 5 വയസ്സായതേ ഉള്ളൂ.
1: അവര് ഞങ്ങള് കളിക്കത്തില്ലേ?
0: കളിക്കുന്നതിനിടയ്ക്ക് തന്നെ ഭയങ്കര അടിക്കുക, കുറച്ചുനേരം കളിക്കും പിന്നെ ഭയങ്കര അടിയാണ്.
1: അത് കുഴപ്പമില്ലമ്മ, അവര് തങ്ങളിലുള്ള സ്വാഭാവികമായിട്ടുള്ള അടികളൊക്കെ കുട്ടികളെ സിബ്ലിങ്സ് തങ്ങളിൽ നടക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് അതിനകത്ത് തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇടപെടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിരന്തരമായി നമ്മൾ അവരുടെ ഇടയിൽ ഇടപെടേണ്ട. പക്ഷേ പ്രശ്നമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ കളിയെ നിരീക്ഷിക്കണം എപ്പോഴും. നമ്മൾ പേരൻസ് കുട്ടികളുടെ കളി, അയൽവക്ക കളിയാണെങ്കിലും വീട്ടിലെ കളിയാണെങ്കിലും കളി നിരീക്ഷിക്കണം. മുഴുവൻ നേരം അവിടെ പോയിരുന്ന് നിരീക്ഷിക്കുകയല്ല, നമ്മളെ മനസ്സിലൊരു ശ്രദ്ധ വേണം. അപ്പോൾ എങ്ങനെയാണ് അവരുടെ കളികൾ നടക്കുന്നത്, എങ്ങനെയാണ് ചിലപ്പോൾ അവർ അടി നടക്കിലേക്ക് പോകുന്നത് എന്നൊക്കെ നോക്കണം. അപ്പൊ അത്
0: സ്കൂളിൽ കളിക്കുമ്പോഴും ബെഡിൽ കയറി നിന്നിട്ട് ഒരാളുടെ മണ്ടയ്ക്ക് ഒരാൾ ചാടി അങ്ങനെ
1: തലയണയൊക്കെ വെച്ചടിച്ചായിരിക്കും കളിക്കുന്നത്. വെളിയിൽ കളിക്കാൻ ഇടം ഇല്ലായിരിക്കും ഫ്ലാറ്റിലല്ലേ?
0: ഫ്ലാറ്റില് വെളിയിൽ കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് മോനാണെങ്കില് നമ്മള് വിളിക്കുന്നിടത്ത് നിക്കത്തില്ല, അവൻ പെട്ടെന്ന് എന്തേലും കാണുവാണെങ്കിൽ ഓടിക്കളയും. നമുക്കിപ്പോ അതിന്റെ പുറകിൽ ഓടാൻ പറ്റത്തില്ല ചില സമയത്ത്. മുമ്പില് സ്കൂളിൽ കുറവാ ഫ്ലൈറ്റില്.
1: ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മള്, നിങ്ങൾ ജോലിക്ക് പോകുന്ന അമ്മയാണോ അതാ ഹൗസ് വൈഫ് ആണോ?
0: ഹൗസ് വൈഫ് ആണ്.
1: അപ്പോൾ നമ്മൾ നമ്മളുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇവർ വരുമ്പോൾ അവരുടെ കൂടെ ഒരു 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെ ദിനചര്യ ക്രമപ്പെടുത്തി വെക്കണം. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് അവരുടെ കൂടെ ഈ ഫ്ളാറ്റിലല്ല താഴെയാണെങ്കിലും അവരുടെ ഗ്രൗണ്ടിലാണെങ്കിലും ഓടി കളിക്കാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം. അതിനനുസരിച്ച് നമ്മളെ ദിനചര്യ ക്രമീകരിക്കണം. ഹൗസ് വൈഫ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഇത്തിരിയും കൂടെ എളുപ്പമായിരിക്കും, പക്ഷേ വർക്കിംഗ് പേരൻസ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി.
1: ശരി ശരി
2: സാർ. ഇപ്പോൾ കുട്ടികൾ കാണിക്കുന്ന പലവിധ തെറ്റുകൾക്ക് പാരൻസ് പല രീതിയിലാണല്ലോ പ്രതികരിക്കുക. ചില ആൾക്കാർ ദേഷ്യപ്പെടും, ചില ആൾക്കാർ അടിക്കും, വടി കൊണ്ടടിക്കും, ചിലപ്പോൾ കൈ കൊണ്ടൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ആൾക്കാർ മിണ്ടാ

0: ഇരിക്കും. ശരിക്കും കുട്ടികളെ ശിക്ഷിക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് എന്നൊന്ന് പറയാം.
1: ഇതൊരു പേരൻറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു ഒരു പേരൻറ്റിങ് എന്ന് പറയുന്ന പല രീതിയിലുള്ള പേരൻറ്റിങ് ഉണ്ട്. അപ്പോൾ അത് ഈ കുട്ടിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾ പറയുന്നത് പോലെ നീ കേട്ടാൽ മതി, അതുപോലെ അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു പേരൻറ്റിങ് രീതി, ഏകാധിപത്യപരമായ രീതിയിലുള്ള ഒരു പേരൻറ്റിങ് രീതി മാതാപിതാക്കൾക്കിടയിൽ കൂടുതലാണ്. മൊത്തം പേരൻറ്റിങ് പലതരത്തിലുള്ള പേരൻറ്റിങ്ങുകളുണ്ട്. അതിൽ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ശിശുപരിപാലന രീതിയുണ്ട്. ഇത് കുട്ടികളിൽ കുറ്റവാസന വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കും, അതുപോലെ ആത്മവിശ്വാസം കുറയ്ക്കുന്നതിന്, അതുപോലെ അവരുടെ ശേഷികൾ വികസിച്ച് വരുന്നതിനെയൊക്കെ അവർക്ക്. ഈ അങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ്സിൽ പോയാലും ചിലപ്പോൾ അവർ ക്യാൻസർ അറിയാമെങ്കിലും പറയത്തില്ല. തെറ്റിപ്പോയാൽ വീട്ടിൽ അടി കിട്ടിയതും വഴക്ക് കിട്ടതിൻ്റെ ആ ഓർമ്മ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ടീച്ചർ അടിക്കുകയോ ടീച്ചർ വഴക്ക് പറയുകയോ, മാത്രമല്ല അവർക്ക് ആത്മവിശ്വാസം കുറവായിരിക്കും. അപ്പോൾ ഈ ക്രൂരമായ രീതിയിൽ ശിക്ഷിച്ചിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണും. ഈ പറഞ്ഞ ആത്മവിശ്വാസക്കുറവ് അവരിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടുന്നത്. അതുപോലെ കമ്പ് കൊണ്ടുള്ള ശിക്ഷ, കൈ കൊണ്ടുള്ള ശിക്ഷ, ഇപ്പം ചൂല് കൊണ്ടടിക്കുന്ന അമ്മമാരുണ്ട്, കയ്യിലിരിക്കുന്ന എന്താണോ അത് വെച്ചടിക്കുന്ന അമ്മമാരുണ്ട്. വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിലൊരു മുറിവ് ഉണങ്ങിയ പാട്, സ്വഭാവത്തിൻ്റെ പ്രശ്നമായിട്ടാണ് വന്നത്, വാശി ദേഷ്യ ഉപദ്രവം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഇനി ആ പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ അടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ സമ്മതിച്ച അമ്മ അടിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അടിക്കുക, കയ്യിലിരുന്ന് എന്തോ സാധനം വെച്ച് അടിച്ചത്, അങ്ങനെ പാട് വീണതാണ്, ഇത് മുറിവായി ഉണങ്ങി പാട് വീണതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ശിക്ഷ രീതികൾ തീർച്ചയായിട്ടും നമ്മൾ പേരൻറ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് വലിയ തോതിൽ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് പരമാവധി ആൾക്കാരിൽ ഇത്തരം ഈ പറഞ്ഞ രീതിയിലുള്ള പേരൻറ്റിങ് തെറ്റായ രീതിയാണ്, ശരിയായ രീതിയല്ല. നമ്മൾ കുട്ടിക്ക് നല്ലത് വരാനും കുട്ടി നല്ലതായിട്ട് വളർന്നു വരാനും ആണല്ലോ ആഗ്രഹിക്കുന്ന എല്ലാ പേരൻറ്റും. പക്ഷേ അതിനുള്ള വഴി ഇതല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്ക് ഇഷ്ടമുള്ളതും കൂടെ കേൾക്കുകയും കുട്ടി പറയുന്നതും കൂടെ കേൾക്കുകയും, എന്നിട്ട് കുട്ടി പറഞ്ഞത് അതുപോലെ നമ്മൾ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കുട്ടി പറഞ്ഞതും കൂടെ കേൾക്ക് അറ്റൻഡ് ചെയ്യണം നമ്മൾ, എന്നിട്ട് അവർ പറയുന്നതിനകത്തുള്ള ആവശ്യമുള്ളതും ശരിയുള്ളതും കൂടെ തമ്മിൽ ചർച്ച ചെയ്ത് കുട്ടിക്കും കൂടെ ബോധ്യപ്പെടുത്തി കുട്ടിയും കൂടെ വിശ്വാസത്തിലെടുത്തും കൊണ്ട് വേണം കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ തീരുമാനമെടുക്കാൻ. ഏകപക്ഷീയമായി മാതാപിതാക്കൾ അല്ലെങ്കിൽ ഏകപക്ഷീയമായി അച്ഛൻ തന്നെ തീരുമാനമെടുക്കുന്നു. കുറേ കുടുംബങ്ങളിൽ അങ്ങനെയാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ ഇവിടെ പറയുമ്പോഴും ഇതൊന്നും സമൂഹത്തിൽ മാറി മറിഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇതേപോലെയൊക്കെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഏകാധിപത്യപരമായിട്ട് അച്ഛൻ തന്നെ തീരുമാനമെടുക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള ഏകാധിപത്യപരമായ ശിശുപരിപാലനം, ഏകാധിപത്യപരമായ കുടുംബ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് ഒരുപാട് വളരെയധികം വീടുകളിൽ. അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണെന്നുള്ളതും പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഈ കോണ്ടക്ട് ഡിസോർഡറിനകത്തുള്ള ഒരു പ്രധാന ചികിത്സാ രീതി തന്നെ ശരിയായ പേരൻറ്റിങ്ങിന് പേരൻസിന് തെറാപ്പി കൊടുക്കലാണ്. ഞങ്ങളിപ്പം ബിഹേവിയർ പീഡിയാട്രിക്സിൽ വരുമ്പോഴത്തേക്ക് ഒരു പ്രധാന ഒരു ചികിത്സാ രീതി പേരൻറ്റിങ് ആണ്. പേരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ നോക്കിക്കൊണ്ട് കുട്ടിയും കൂടെ കണക്കിലെടുത്തും കൊണ്ട് വിശ്വാസത്തിലെടുത്തും കൊണ്ടുള്ള പേരൻറ്റിങ് രീതി നടത്തണമെന്നുള്ളതും ആ രീതിയിലുള്ള പേരൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്.
2: കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9495964321, 9495655321. ഒരു നമ്പർ കൂടി, 9496596321.
0: ഡോക്ടർ, അതുപോലെ തന്നെ സാധനങ്ങൾ വലിച്ചെറിയുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന കുട്ടികൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയെങ്കിലും കണ്ടിട്ടാവണമല്ലോ ഇത് ആവർത്തിക്കുന്നത്. അത് ഒരിക്കലും ആ സാധനം എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സ്വഭാവ രീതി കാണാത്ത ഒരു കുട്ടി ഇതിങ്ങനെ ചെയ്യില്ലല്ലോ.
1: അങ്ങനെയും ചെയ്യാം, കണ്ട് മാത്രമല്ല. ഇപ്പം ഈ ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ സ്വഭാവ രീതി, ബുദ്ധിശേഷി, കഴിവുകൾ, ഇതിനകത്തൊക്കെ രണ്ട് രീതിയിലാണ് കുട്ടിക്ക് ഈ കഴിവുകളുണ്ടാകുക. അതുപോലെ തന്നെയാണ് ഈ കുറ്റവാസനയുടെ സ്വഭാവ രീതി. ഇതെല്ലാം ഉണ്ടാകുന്നതിന് രണ്ട് രീതിയിലാണ്. ഒന്ന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് നേരത്തെ നമ്മളിപ്പം പറഞ്ഞതുപോലെയുള്ള കണ്ട് പഠിക്കുന്ന രീതിയിലുള്ളതുകൊണ്ട്, രണ്ടാമത് ഈ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവ രീതികളുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന കോണ്ടക്ട് ഡിസോർഡർ, ഞങ്ങൾ ഈ കോണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു 10-11 വർഷത്തിന് മുമ്പ്.

0: അപ്പോൾ അതിൽ ഒരു പകുതിയേറെ വലിയേറെ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി ആണെന്ന് കാണാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം, വഴക്ക്, കള്ളുകൂടി, കുടുംബം പിരിഞ്ഞിരിക്കുക, അങ്ങനെ ഐസൊലേറ്റഡ് ഫാമിലി, സിംഗിൾ പേരൻറ് ഫാമിലി, ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ ഒരിക്കലും ഒരു തീവ്രമായ അക്രമവാസന 10 വയസ്സുള്ള അക്രമവാസനയുള്ള ഒരു കുട്ടിയെ കണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നു, സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, നിരന്തരമായിട്ട് വീട്ടിൽ ഉപദ്രവിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ, നമ്മൾ ഫാമിലി കൂടുതൽ അനാലിസിസ് നടത്തും. അപ്പോൾ അച്ഛൻ ഒരു പോക്സോ കേസിൽ പ്രതിയായിട്ട് പിന്നെ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ വേറെ കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ അടിപിടി കേസിൽ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇത് ഇൻഹെറിറ്റഡ് ആട്ടം, ഈ സ്വഭാവ രീതികൾ വരും. കണ്ട് മാത്രമല്ല, കണ്ടും വരും, ഇൻഹെറിറ്റഡ് ആട്ടം വരും. ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ രണ്ടും നടക്കും. ഈ പേരൻറ്റിൻ്റെ ഈ ബേള സ്വഭാവ രീതികൾ കണ്ടും കുട്ടി പഠിക്കും. അതേ പേരൻറ്റിൻ്റെ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇൻഹെറിറ്റഡ് ആട്ടും പാരമ്പര്യമായിട്ടും കുട്ടിക്ക് ജീനുകളിലൂടെയും കുട്ടിക്ക് കിട്ടും, DNA യിലൂടെ. അപ്പോൾ ഈ രണ്ട് രീതി അങ്ങ് ഇങ്ങനെ രണ്ടും കൂടെ ഉള്ള കുട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ വരുമ്പം അതിൻ്റെ പ്രത്യാഘാതം വളരെ കൂടുതൽ, തീവ്രത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, ഈ പിന്നെ ലൈയിങ് സ്റ്റീലിങ് അഗ്രഷൻ വയലൻസ്, അതുപോലെ തന്നെ കൗമാരപ്രായത്തിലെത്തുമ്പോൾ സെക്ഷൽ ക്രൈമിലേക്ക് പോകും. ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ, 11 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടി സെക്ഷൽ ക്രൈം നടത്തി, അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടി പ്രതിയായിട്ടുണ്ട്, പോക്സോ കേസിൽ പ്രതിയാവുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് ഈ കൗമാരപ്രായത്തിലെത്തുമ്പോൾ ഈ ഞാനീ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതിയിലുള്ള കുട്ടികളിൽ കൗമാരപ്രായത്തിലെത്തുമ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വരും. അതുപോലെ തന്നെ ഈ ലൈംഗികമായിട്ടുള്ള കുറ്റവാസന സ്വഭാവ രീതികളും വരും. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഇത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്, ചെറിയ പ്രായത്തിൽ ADHD 3, 4, 5, 6 വയസ്സിലുള്ള ശ്രദ്ധയില്ലായ്മ, വികൃതി കൂടുതൽ അടങ്ങിയിരിക്കാത്ത സ്വഭാവ രീതി, അത് 8-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിരന്തരം, നേരത്തെ ആദ്യം ഒരമ്മ വിളിച്ച നിരന്തരമായ തർക്കം, തർക്കിക്കാൻ വേണ്ടി തർക്കം, മുഖത്ത് നോക്കി കള്ളം പറയല്ലേ, തർക്കിക്കാൻ വേണ്ടി തർക്കം. അപ്പോൾ അതിനെ ഞങ്ങൾ പറയുന്നത് ഒപ്പോസിഷണൽ ഡിഫിയൻ ഡിസോർഡർ എന്നാണ്. അപ്പോൾ 5-6 വയസ്സിൽ ADHD, അതിലൊരു പകുതി കുട്ടികളും ഇമ്പ്രൂവ് ചെയ്യും, പകുതി കുട്ടികളും ODD ആയിട്ട് മാറും, ഒപ്പോസിഷൻ ഡിഫിയൻ. അതൊരു 10-11 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പകുതി കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യും വിത്ത് ഇൻ്റർവെൻഷൻ, പകുതി കുട്ടികൾ അക്രമ സ്വഭാവവും കൂടെ തുടങ്ങി കോണ്ടാക്ട് ഡിസോർഡർ ആയിട്ട് മാറും. കോണ്ടാക്ട് ഡിസോർഡർ 18 വയസ്സിലെത്തുമ്പോൾ ഒരു പകുതി കുട്ടികളിലൊക്കെ മാറ്റം വരും, പകുതിയേറെ കുട്ടികളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറും 18 വയസ്സ് കഴിയുമ്പം. സോ ADHD, ODD, CED, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2-3 അമ്മമാർ വിളിച്ച് ആ സ്വഭാവ രീതികളെ വെച്ചുകൊണ്ടിരിക്കരുത്. കുട്ടികളിൽ ഈ വികൃതി സ്വഭാവം കാണുമ്പം തന്നെ നമ്മൾ വികൃതി സ്വഭാവത്തിൻ്റെ തീവ്രത നോക്കി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ വികൃതി സ്വഭാവം മൂലം കുട്ടിയുടെ സ്വാഭാവികമായ സ്വഭാവ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വരുന്നുണ്ടോ? 2, സ്കൂളിൽ നിന്ന് ഇതിൻ്റെ പേരിൽ കുട്ടിയെ പറ്റി പരാതി വരുന്നുണ്ടോ? 3, കുടുംബ പശ്ചാത്തലത്തിനകത്ത് കുട്ടിയെപ്പറ്റിയുള്ള പരാതി ഉണ്ടോ? ഇങ്ങനെ നോക്കുമ്പം ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ ആരെങ്കിലും കാണിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് നിയാസ് സൂചപ്രിയ എന്നാണ്.
1: സംസാരിച്ചോ.
2: എനിക്ക് ഡോക്ടറോട് ഒരു റിക്വസ്റ്റ് ആണ് പറയാനുള്ളത്. അതായത്, കൗമാരക്കാർക്ക് ഇന്ന് മാതാപിതാക്കള് ശരിയായിട്ടുള്ള ഒരു അറിവ് നൽകുന്നില്ല. അവര് നമ്മൾ മൊബൈലിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കൗമാരക്കാരാണ്. അതായത്, ശരിക്കും പറഞ്ഞാല് ഇന്ന് 16 വയസ്സ് 15 വയസ്സുള്ള ചില കൗമാരപ്രായക്കാർ ഗർഭം ധരിക്കുന്നതിനെ പറ്റി ഒരു ഒരു എന്താണ് താൻ അമ്മയായിട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞിടാത്തിരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കില് ഡോക്ടർ അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തണം.
0: നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ്, കോണ്ടാക്ട് ഡിസോർഡർ സ്വഭാവവൈകൃതം ഈ കൗമാരപ്രായത്തിലുള്ള സ്വഭാവവൈകൃതത്തിൻ്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും അതുപോലെ ലൈംഗിക കുറ്റകൃത്യത്തിൻ്റെയും അതിലുപോലെ തന്നെ അവർ തങ്ങളിൽ പ്രേമത്തിലാകും, പ്രേമത്തിലാകുന്ന കുട്ടികൾ ചിലപ്പം സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സ്വഭാവം പണ്ടത്തെ കാലം കൂടി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15 വയസ്സ് 16 വയസ്സും ഒക്കെ ഉള്ള കുട്ടികൾ പ്രഗ്നൻ്റ് ആവുകയും പ്രസവിക്കുകയും അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പ് മെഡിക്കൽ ടെർമിനേഷൻ നടത്താൻ വേണ്ടി പ്രത്യേകം കമ്മിറ്റിയെ വെച്ച് പരിശോധിച്ച് പെർമിഷൻ കൊടുത്ത് കോടതിയുടെ അനുവാദത്തോടുകൂടി ചിലപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന കേസുകളെല്ലാം നമ്മളിങ്ങനെ ആശുപത്രി, ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടർമാർ തങ്ങളിൽ നിങ്ങളീ പറഞ്ഞ അതേ വിഷയം തന്നെ സംസാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞ അതേ വിഷയം
2: സാറ് ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കൗമാരപ്രായക്കാർക്ക് ഗർഭം ധരിക്കാതിരിക്കാനുള്ള ഗുളിക എല്ലാ മെഡിക്കൽ സ്റ്റോറിലും മുട്ടായി വിൽക്കുന്നതാണ്. ഇത് ഒരു നിയമം പറ്റണം നമ്മുടെ നാട്ടില്. കാര്യം താൻ ചെയ്യുന്നത് തെറ്റാണ്.

ാണെന്ന് അവർക്ക് ബോധ്യപ്പെടാതെ അവർ കൈനീട്ടി കാശ് കൊടുക്കുന്നു, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗുളിക ആവശ്യപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെ പുതുതലമുറ നിൽക്കുന്നത്. അതിനെപ്പറ്റി ഗവൺമെന്റ് ഇത് നമ്മളൊക്കെ കടന്നു വന്ന ഇവിടുത്തെ നിയമങ്ങൾ വളരെ

0: തിരമ്പം തിരിച്ചു. ആ ദേഷ്യത്തിൻ്റെ ഒരു സാധ്യത്തിൽ നിന്ന് കുട്ടിയെ കുറച്ച് നേരം നമുക്ക് തന്ത്രം പ്രയോഗിക്കാൻ പറ്റുകരമാണ്.
1: പറയാമോ? സമയം ഏകദേശം തീരാറായിട്ടു, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
2: എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ആൺകൊച്ചാണ്. പിന്നെ അയ്യാക്ക് അതുമായി എന്റെ മൂത്ത കുട്ടിയെ അരിയും ഇടിയും എന്ന് പറയുന്ന ഇതൊക്കെ ഉള്ള ഇടിയും പിന്നെ കമ്പ് കൊണ്ടുള്ള കളിയും അതൊക്കെ അയ്യാക്ക് ഭയങ്കര എന്നുവെച്ചാൽ ഒരു ഒരു എന്തോ ഒരു വാശി പോലെ ഒരു വൈരാഗ്യം പോലെ അയാൾക്ക് ഉള്ള കാര്യം അയാൾ പറയുന്ന കാര്യം പോലെ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കളിച്ചോണ്ടിരുന്നിരുന്നാലും അപ്പോഴേ തന്നെ അതിനെ അടിക്കുക. ഈ പുത്തച്ഛ ഓട്ടോ ചേച്ചി മൂത്ത കുട്ടിയും ഓട്ടോ
0: ആൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിയാ പെൺകുട്ടിയാ?

0: ആൺകുട്ടിയാ ആൺകുട്ടിയാ മൊബൈൽ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ പോയി പിടിച്ചു കൊടുത്ത് തകർന്നു പോയി. അങ്ങനെയൊക്കെ ഉള്ള ഒരു നിർബന്ധ ഇതാ. അയാൾ എന്തുദ്ദേശിക്കുന്നോ അതാ അത് നടക്കണം.
1: വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് കുട്ടിയുടെ വീട്ടില്
0: വീട്ടില് അമ്മ അച്ഛനുണ്ട്. ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തള്ള സ്ഥലത്തില്ല, ടീച്ചറായിട്ട് വേറെ സ്ഥലത്ത് ജോലിയായിട്ട് നിൽക്കുക.
1: അച്ഛനാ?
0: ആ അച്ഛനും ജോലിയായിട്ട് വേറെ ദൂരെ നിൽക്കും. അവരിപ്പം രണ്ടുപേരും സ്ഥലത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഞങ്ങളുടെ
1: രണ്ടുപേരും അച്ഛനമ്മമാര് രണ്ടുപേരും രണ്ടിടത്താണോ അതാ ഒരുമിച്ചാണോ?
0: ഒരുമിച്ചല്ല, രണ്ടിടത്താ.
1: അപ്പൊ ഇത് ഇപ്പൊ
0: അവര്
1: അവര് തങ്ങളുടെ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കോ അടിയോ എല്ലാം ഉണ്ടോ?
0: ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഈ പിള്ളേരുടെ ഭയങ്കര കാര്യമാ, രണ്ടുപേരും ഭയങ്കര
1: അതല്ല അല്ലല്ല ഞാൻ ചോദിച്ചത് കുട്ടിയെ അടിക്കുന്ന കാര്യമല്ല, അവര് തങ്ങളിൽ അടിയുണ്ടോന്നാ ചോദിച്ചത്. ശരി ശരി. അപ്പഴും അച്ഛൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം പറഞ്ഞത് യഥാർത്ഥത്തില് ഈ പറഞ്ഞ അക്രമ സ്വഭാവം, വാശി എടുത്തെറിയുന്നു, മൊബൈൽ എടുത്തെറിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിന്റെ പെടുന്നതാണ്. അപ്പൊ കുറ്റവാസന സ്വഭാവത്തിന്റെ കുഞ്ഞു രൂപങ്ങളാ ഇതൊക്കെ. അപ്പൊ ഇതുപോലെയുള്ള കുട്ടികളിൽ കുറ്റവാസന നമ്മൾ ഇടപെടുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ അത് വികസിച്ച് വികസിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, പൂർണ്ണമായി ആവുമെന്നല്ല സാധ്യത കൂടുതൽ, സാധ്യതകളാണ് നമ്മൾ മെഡിക്കൽ സയൻസിൽ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടി ആരെങ്കിലും കാണിക്കണം, സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, പ്രത്യേകിച്ച് കുട്ടികളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഉണ്ടെങ്കിൽ അവരെ കാണിച്ചിട്ട് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. വാശി പിടിച്ച് കാര്യം സാധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എടുത്തെറിഞ്ഞിട്ട് കാര്യം സാധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ അച്ഛനും അമ്മയും ഇല്ലാതെ കൂടെ നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ വരാനുള്ള സാധ്യത
0: കൂടുതലാണ്.
1: അല്ല അല്ല, ഇതൊക്കെ ഇതൊക്കെ വികസിച്ച് വികസിച്ച് വരികയല്ലേ, ഇതൊക്കെ വികസിച്ച് വികസിച്ച് വരികയല്ലേ. കുട്ടി വികസിച്ച് വരുന്നതനുസരിച്ച് കുട്ടിയിലുള്ള പ്രശ്ന സ്വഭാവങ്ങളും വികസിച്ച് വരും. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് അച്ഛനും അമ്മയും കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ചെറിയ കുട്ടികളിൽ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വാശിക്ക് വഴങ്ങാതിരിക്കുന്ന സ്വഭാവ രീതി നിരീക്ഷിക്കണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ അത് നടപ്പിലാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കടുത്ത അക്രമ സ്വഭാവ രീതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദഗ്ധരെ കാണിച്ചിട്ട് അതിനുള്ള ചികിത്സ എടുക്കുകയും വേണമെന്നുള്ളതാണ് പറയാനുള്ളത്.
2: ഓക്കെ നന്ദി സർ. ഇപ്പോൾ എന്തെങ്കിലും കുറ്റവാസന സ്വഭാവ രീതി പ്രകടിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയി, തെറാപ്പി പൂർത്തിയായ ശേഷം വീണ്ടും കുട്ടി മുൻ സ്വഭാവത്തിലേക്ക് തിരികെ പോകാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വൺസ് നമ്മൾ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവ രീതി പൂർണ്ണമായും മാറി എന്ന് തന്നെയാണോ, അതോ അത് തിരിച്ചു വരാൻ ഒരു റീലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
1: നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പഠനം നടത്തിയെന്ന് പറഞ്ഞാൽ രണ്ട് ജേണലുകളായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 300 കുട്ടികളെടുത്തിട്ടാണ് പഠനം നടത്തിയത്. ഈ കോണ്ടാക്ട് ഡിസോർഡർ സ്വഭാവകൃതമുള്ള 300 കുട്ടികളെ എടുത്തിട്ട് പഠനം നടത്തി, ഇൻ്റർവെൻഷൻ കൊടുത്തു, 1 ഇയർ ഇൻ്റർവെൻഷൻ കൊടുത്ത്, സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ, കുറച്ച് കുട്ടികളിലും മരുന്നും കൊടുക്കേണ്ടി വന്നു, തീവ്രമായ അക്രമമുള്ളതുകൊണ്ട്. അങ്ങനെ കൊടുത്തിട്ട് അവരെ ഒരു വർഷം മാസം തോറും നിരീക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും റീ അസസ് ചെയ്തപ്പോൾ 64% കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്ത്. വെളിയിലുള്ള പുറം രാജ്യങ്ങളിലുള്ള പാശ്ചാത്യ നാടുകളിൽ നടന്ന സ്റ്റഡിയേക്കാൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളുടെ സ്റ്റഡിയിൽ നമ്മളുടെ കുട്ടികൾക്കുണ്ടായി എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടിയും മാതാപിതാക്കളും ഒരുമിച്ചുണ്ടാകുന്നു എന്നുള്ള കൾച്ചർ നമ്മളുടെ നാട്ടിൽ ഇത്തിരി കൂടെ ഉള്ളത് കൊണ്ട് ആണ് അത് വ്യത്യാസം കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന കുട്ടികളെ മെയിൻ്റനൻസിന് വേണ്ടി റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും, ബിഹേവിയറിലായിട്ടൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോൾ കുട്ടിയിൽ ഇൻ്റർവെൻഷൻ തെറാപ്പി, സൈക്കോ തെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ കുട്ടിയിൽ കൊടുക്കും. പേരൻസിന് പേരൻ്റ് മാനേജ്മെൻ്റ് ട്രെയിനിങ് എന്ന് പറയും, പേരൻ്റ് മാനേജ്മെൻ്റ് ട്രെയിനിങ് പേരൻസിനും കൊടുക്കും. കുട്ടിയെ ഒരുമിച്ച് ഒറ്റയ്ക്ക് കാണും, പേരൻസിനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് കാണും, പിന്നെ ഒരുമിച്ചും കാണും ഓരോ സെഷനിലും. അങ്ങനെയാണ് നമ്മൾ ആ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോഴീ പൂർണ്ണമായി സ്വഭാവത്തിൻ്റെ പ്രത്യേകത മാറി വന്ന സ്വഭാവ രീതികൾ വീണ്ടും കുട്ടി വളരുകയല്ലേ, വികസിച്ച് വരികയല്ലേ. അപ്പോൾ വീണ്ടും ചിലപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ ഇപ്പം 8-10 വയസ്സുള്ളപ്പോഴൊക്കെ നമ്മൾ കണ്ടു.

0: പെട്ട് നമ്മൾ കൺസൾട്ടേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്ത് വിട്ട കുട്ടികൾ തന്നെ ചിലപ്പം 15 വയസ്സാകുമ്പോൾ തിരിച്ചു വന്നിരിക്കും ഇതിനേക്കാളും വർദ്ധിത രൂപത്തിൽ. അപ്പോൾ അവിടെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തിയത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ അവർ സൗഹൃദ നിയന്ത്രണത്തിലായോ ഇല്ലയോ എന്നുള്ളത്, പരിഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അതൊരു പ്രധാനപ്പെട്ടതായിരിക്കും. തെറാപ്പിയൊക്കെ നടത്തിയത് തെറാപ്പി ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കുടുംബ പശ്ചാത്തലം ഇങ്ങനെ നിൽക്കുന്നത് ഒരു റിക്കറൻസിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികളെ തിരിച്ചും വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും റീഅപ്പിയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം ഒരു ബേസ് ലൈൻ നോർമലിൻ്റെ തൊട്ട് താഴെ നിൽക്കുകയായിരിക്കും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും അത് പ്രസിപിറ്റേറ്റ് ചെയ്ത് ലൈനിൻ്റെ മുകളിലോട്ട് വരും. അങ്ങനെ നമുക്കിതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ഭേദമാക്കി വിടുന്നു എന്ന് അർത്ഥമില്ല അതിന്. അതായിരിക്കും, അങ്ങനെയായിരിക്കും എൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
1: അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിലെ ക്രിമിനൽ പ്രവണതകളോ പെരുമാറ്റ പ്രശ്നങ്ങളോ കേവലം ശിക്ഷയിലൂടെയല്ല, മറിച്ച് സ്നേഹത്തോടു കൂടിയ ആദ്യകാല ഇടപെടലുകളിലൂടെയും ശാസ്ത്രീയമായ തെറാപ്പികളിലൂടെയുമാണ് പരിഹരിക്കേണ്ടത് എന്ന് ഇന്നത്തെ ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ പരിപാടി നമുക്ക് ഏവർക്കും അതീവ ഉപകാരപ്രദവും നയപരമായ ഒട്ടനവധി തിരിച്ചറിവുകൾ നൽകുന്നതുമായിരുന്നു. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ ഒരു നാളേക്കായി ഒരുക്കാൻ ഇന്ന് നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം എന്നും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ ജയപ്രകാശ് ആർ, അദ്ദേഹത്തിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: സ്റ്റുഡിയോയിൽ MS ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല, സ്റ്റുഡിയോ സഹായം അരുണ BV, അനന്തു മൈലച്ചൽ. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി സമാപിച്ചു.

0: കുടുംബം സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: കിസാൻ വാണി
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കഥ പറയുമ്പോൾ ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് M. ജയചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കൾ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495941, 9496593, 9496593. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 25-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇനി തിരക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി കൽപ്പന പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, ശരത്തിൻ്റെ സംഗീതം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റിയാരല്ലോ ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
3: ആകാശവാണി. ഇപ്പോൾ കാവാലം സജീവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ജെ സോമശേഖര പിള്ള രചിച്ച ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ജോയ് തോട്ടാൻ. ആദ്യ ഗാനം: സ്വപ്നങ്ങൾ കൊണ്ട് പുതപ്പിച്ചുറക്കിയ ചിത്രപതംഗമേ എന്ന് തുടങ്ങുന്നു.

0: ജെ സോമശേഖരപിള്ള രചിച്ച്, ജോയ് തോട്ടാൻ സംഗീതം നൽകി, കാവാലം സജീവ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്തിന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ബ്രഹ്മകുമാരീസ് സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി

0: പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തും മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.
1: കഴിഞ്ഞ ദിവസം അപകടങ്ങളിൽ മരണപ്പെട്ടിരുന്നു. മലപ്പുറത്ത് 5 പേര് മരണപ്പെട്ടു, ഒരാൾ മിസ്സിംഗ് ആണ്, 6 പേര്. ഇടുക്കി ജില്ലയിൽ 2 പേരും കോട്ടയം ജില്ലയിൽ 2 പേരും അടക്കം 9 പേര് മരിക്കുകയും ഒരാൾ മിസ്സിംഗ് ആവുകയും ചെയ്തു. അവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു ക്യാമ്പയിൻ ഗവൺമെന്റ് ആരംഭിക്കുകയാണ്.
0: വയോജനക്ഷേമ വകുപ്പിന്റെ പേര് മാറ്റി മുതിർന്ന പൗരന്മാർക്കുള്ള വകുപ്പ് എന്നാക്കി മാറ്റാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. ലോക കേരള സഭ പിരിച്ചുവിട്ട് പ്രവാസികൾക്കായി ബദൽ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ ചികിത്സാരീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അശാസ്ത്രീയ ചികിത്സാരീതികൾ ആയുർവേദ ചികിത്സയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതായും ഈ വെല്ലുവിളി മറികടക്കേണ്ടത് ആരോഗ്യ ടൂറിസം രംഗത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന ഗിഗോൺ വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് എറണാകുളം, കോഴിക്കോട് ഗിഗ് വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഗിഗോൺ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലാണ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിയുടെ ഇടവേളകളിൽ വിശ്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും സഹായകരമാകും. കസേരകൾ, കുടിവെള്ളം, ശുചിമുറി, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, വൈഫൈ, മൊബൈൽ ചാർജിംഗ് സംവിധാനം, TV തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തനം.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേക സർവീസ് ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നു. സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ നിർവഹിക്കും. ഒന്നിടവിട്ടുള്ള ശനിയാഴ്ചകളിലാണ് ക്ലിനിക്ക് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുൻപ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകമാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിനോദസഞ്ചാരികൾക്കായി ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വൈദ്യുത ബോട്ട് സർവീസ് ആരംഭിക്കും. ഈ മാസം 30 മുതലാകും സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്ന സോളാർ ബോട്ട് ഉപയോഗിച്ചാവും ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വിനോദസഞ്ചാരികൾക്കായുള്ള യാത്ര സംഘടിപ്പിക്കുക. കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേ രീതിയിൽ യാത്രകൾ സംഘടിപ്പിക്കാനും ജലഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തന രീതിയാവും ഇതിനായി പിന്തുടരുക. വിനോദസഞ്ചാര യാത്രാ പാക്കേജുകൾക്കായി KSRTCയും ജലഗതാഗത വകുപ്പും സംയോജിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഗതാഗത മന്ത്രി CP ജോൺ ആകാശവാണിയോട് പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ആറളം

0: അസമിൽ നിയമസഭയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റി സന്ദർശനം നടത്തി. പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം സംബന്ധിച്ച ബജറ്റ് വിഹിത വിനിയോഗ പഠനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: വി ടി ബൽറാം എം എൽ എ അധ്യക്ഷനായ സമിതി ആറളം ഫാമിലും സെറ്റിൽമെന്റ് ഏരിയയിലുമാണ് സന്ദർശനം നടത്തിയത്. പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശം നൽകി. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ്, പുതുക്കിയ എസ്റ്റിമേറ്റ്, അനുവദിച്ച തുക, ലഭ്യമായ ഫണ്ട് എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ, നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 10-ാം ബ്ലോക്കിലെ ആനമതിലിന്റെ നിർമ്മാണ പ്രവൃത്തികളും പരിശോധിച്ചു.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ജപ്പാന്റെ തകുയ കുറോസോക്കെയാണ് ഇന്ത്യൻ താരം ജെയ്മീന പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീം ഇനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. 1 സ്വർണവും 4 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ആവേശകരമായ മത്സരം. മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഡാഗിനി, വൈറസ്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയതലത്തിൽ പ്രത്യേക പരാമർശവും ലഭിച്ചു. സംസ്ഥാന നാടക പുരസ്കാരങ്ങളും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടി. സംസ്കാരം വൈകിട്ട് കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 420 പോയിന്റ് നേട്ടത്തിൽ 74,948 നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 23,458 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ കൂടി 113,080 രൂപയും ഗ്രാമിന് 14,135 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ചിന്നക്കനാലിലെ അപകടകാരികളായ ആനകളെ പ്രദേശത്തു നിന്നും മാറ്റുമെന്ന് വനം വകുപ്പ്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെ 3 ആനകളെ ട്രാൻസ് ലൊക്കേറ്റ് ചെയ്യുമെന്നും വനം വകുപ്പ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ആർ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്തിന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി
3: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
4: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
3: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
5: ഇന്ന് 11-ാമത് ദേശീയ ആയുർവേദ ദിനം. ആയുർവേദം ആരോഗ്യകരമായ നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ വിഷയം. ഈ വർഷത്തെ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി ആരോഗ്യ സംരക്ഷണത്തിനായി ജീവിതശൈലി ക്രമീകരണം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക, സഹജീവ സ്നേഹം ഇവയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമായി മാറ്റണം എന്നുള്ളതാണ്. മാറിയ ജീവിതശൈലി, ഭക്ഷണശീലങ്ങൾ ഇവയൊക്കെ മൂലം രോഗാതുരത കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ പ്രതിരോധത്തിനൂന്നൽ നൽകുന്ന ആയുർവേദ ചര്യകൾ ശീലമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജീവിതശൈലി മാറ്റം കാരണം രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായൊരു പ്രമേയവുമായാണ് ഈ വർഷത്തെ ദിനാചരണം നടത്തുന്നത്. ആഗോളവത്കരണ

പ്രതിഭാസം നമ്മുടെ പല നന്മകളെയും നഷ്ടപ്പെടുത്തുകയും അഹിതമായത് പലതും നാം ശീലിക്കുവാനും തുടങ്ങി എന്നതാണ് വാസ്തവം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വന്ന കോട്ടം മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ജീവിതശൈലി ക്രമീകരണമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മുഖ്യം. ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യതയും രോഗബാധ തടയുന്നതിനുള്ള കഴിവും ഒരു വ്യക്തി ശീലിച്ചു വരുന്ന ആഹാര രീതി, ശീലങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഔഷധ ഉപയോഗം കുറച്ച് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് രോഗാതുരത കുറയ്ക്കുകയാണ് ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ചെയ്യേണ്ടത്. ജീവിതശൈലീ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പുതുതായി വരുന്ന രോഗങ്ങൾ, ഇവയിലെല്ലാം തന്നെ ആയുർവേദത്തിന്റെ തനതായ അറിവ് പ്രയോജനപ്പെടുത്തുവാനും കഴിയും. ആയുർവേദ ചികിത്സാ രീതികളും രോഗപ്രതിരോധത്തിലൂന്നിയ ജീവിത രീതികളും ശീലങ്ങളും അവലംബമാക്കി മുഖ്യധാരാ വൈദ്യശാസ്ത്രമായി ആയുർവേദത്തെ മാറ്റുന്നതിനുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾ ആയുർവേദ ദിനത്തിൽ തുടക്കം കുറിക്കുന്നു. നമുക്കറിയാം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടിപ്പോൾ. രോഗാതുരത കുറച്ച് സുസ്ഥിര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായും നമുക്ക് ആരോഗ്യമുള്ള നല്ലൊരു ജനത ഉണ്ടാകുകയുള്ളൂ. ആയുർവേദം ഒരു വ്യക്തി അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായതിനാൽ തന്നെ ഒരു വ്യക്തി ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സംരക്ഷണവും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യയും ഋതുചര്യയും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറുപ്രായത്തിലെ മനസ്സിലാക്കി താൻ ജീവിക്കുന്ന പ്രകൃതിയുടെ സംരക്ഷണം തന്റെ ആരോഗ്യത്തിന് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത്. പ്രകൃതി സ്നേഹം വളർത്തുന്ന വിധം ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമാണ്. തനിക്ക് ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുന്ന പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിത രീതികളിൽ കൃത്യത വരുത്തുകയും വേണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സാധ്യമാക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. സ്കൂൾ തലത്തിൽ തന്നെ അവന് ചുറ്റുമുള്ള സസ്യ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, അവയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാവുക, സഹജീവി സ്നേഹം, ആർദ്രത, അനുതാപം ഇവയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യമുള്ള നാളത്തെ തലമുറയ്ക്കായി വഴിയൊരുക്കും. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരം സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തുകയും അവയെ സംരക്ഷിക്കുന്നത് ശീലമാക്കുകയും വേണം. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസൃതമായി നാട്ടിലുള്ള പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക, കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഉറക്കം, ആഹാരം, വ്യായാമം, വസ്ത്രധാരണം ഇവയിലൊക്കെ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുകയും വേണ്ടതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ പൊണ്ണത്തടി, തൈറോയിഡ്, മലബന്ധം, ആകാംക്ഷ, ഉത്കണ്ഠ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ കൂടുന്നതായാണ്. ആയുർവേദ മൗലിക സിദ്ധാന്തം തന്നെ ഓരോ ജീവകോശവും പാഞ്ചഭൗതികമാണ് എന്നുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന ആഹാര ഔഷധങ്ങളാണ് പാഞ്ചഭൗതികമായ ശരീരത്തെ നിലനിർത്തുന്നതും. ശാരീരിക മാനസിക സുസ്ഥിതി സാധ്യമാക്കുന്നതിന് ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം എന്നീ 5 അടിസ്ഥാന ഘടകങ്ങളുടെ സന്തുലനം വളരെ പ്രധാനമാണ്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഓരോ ജീവജാലത്തിന്റെയും ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഏകാരോഗ്യം എന്നതും മറ്റൊന്നുമല്ല നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും സുസ്ഥിതിയാണ് ലക്ഷ്യമിടുന്നത്. സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ ഇവയുടെയൊക്കെ ആരോഗ്യപരമായ നിലനിൽപ്പ് നമ്മുടെ ഉത്തരവാദിത്തമായാൽ മാത്രമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സാധ്യമാവുകയുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നത്. മാലിന്യ സംസ്കരണം, മാലിന്യ നശീകരണം ഇവയൊക്കെ ഉൾപ്പെടുത്തി ജനപദോധ്വംസനീയം എന്നൊരു തത്വം തന്നെ ആയുർവേദം പ്രതിപാദിക്കുന്നുണ്ട്. പാരിസ്ഥിതിക സുസ്ഥിതിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിൽ പ്രവർത്തിച്ച് ആരോഗ്യകരമായ നാളെ ആയുർവേദത്തിലൂടെ എന്ന ഇപ്രാവശ്യത്തെ പ്രമേയം നമുക്ക് സാധ്യമാക്കുവാൻ കഴിയും. സുസ്ഥിര ജീവിത ക്രമീകരണത്തിലൂടെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നു. ആയുർവേദം പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആയുർവേദം ഭാരതത്തിന്റെ തനതായ ചികിത്സാ സമ്പ്രദായമാണ് എന്ന് നമുക്കറിയാം. 5000 വർഷത്തോളം പഴക്കമുള്ള ഭാരത സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഈ ചികിത്സാശാസ്ത്രം ഒരു ജീവിതശാസ്ത്രമാണ് എന്ന് തന്നെ പറയാം. അതായത് ചികിത്സയോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും ആയുർവേദം പ്രാധാന്യം നൽകുന്നുണ്ട്. മുൻകാലങ്ങളിൽ പ്രകൃതിയോട് വളരെ ചേർന്ന് ജീവിച്ചിരുന്ന ജീവിതശൈലിയായിരുന്നു നമ്മുടേത്. ജീവിതശൈലിയിൽ വന്ന അനാരോഗ്യകരമായ മാറ്റം രോഗാതുരത കൂട്ടി. ഇന്ന് ആഗോള ആരോഗ്യരംഗം ഏറ്റവും കൂടുതൽ ധനം ചെലവിടുന്നതും ജീവിതശൈലി രോഗനിർണയത്തിലും ചികിത്സയിലുമാണ്. സ്വാസ്ഥ്യ സംരക്ഷണം, ആതുര പരിരക്ഷ എന്ന 2 വശങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ആയുർവേദത്തിന്റെ സാധ്യത

0: ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും പുരാതന ആയുർവേദ ആരോഗ്യ പരിരക്ഷാ രീതികൾ, ഔഷധങ്ങൾ ഇവയൊക്കെ ആഗോളതലത്തിൽ പാലിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടുതന്നെ മാറ്റത്തിനനുസരിച്ചുള്ള നൂതന രീതികൾ തനിമ നഷ്ടപ്പെടാതെ ആധുനികവൽക്കരിച്ച് ഗവേഷണാടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി ഔഷധ നിർമ്മാണം, ഔഷധ ശേഖരണം, ഔഷധ സംസ്കരണം, ഔഷധ വിപണനം ഇവയൊക്കെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയൊക്കെ ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആയുർവേദ ശാസ്ത്ര തത്വങ്ങൾ ആഗോളതലത്തിൽ എത്തിക്കുന്ന രീതിയിൽ പല രാജ്യങ്ങളിലും ആയുർവേദ പഠനം സർവകലാശാലാ തലത്തിൽ തന്നെ നടന്നു വരുന്നുമുണ്ട്. എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളും കേരളത്തിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആയുർവേദത്തിന്റെ സാധ്യതകൾ ആരോഗ്യമുള്ള നാളേക്ക് എത്തിക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ വഴി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, ജീവിതശൈലി രോഗനിയന്ത്രണം, യോഗ ഇവയൊക്കെ നടപ്പിലാക്കി വരുന്നു. ആയുർവേദ തത്വങ്ങൾ നൂതന രീതിയിലുള്ള സ്ക്രീനിംഗ് രീതികൾ ഉപയോഗിച്ച് വിലയിരുത്തി വരുന്നു. ചികിത്സാ രീതികളും കൂടുതൽ ജനങ്ങൾക്ക് സൗഹൃദകരമായ രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ജീവിതശൈലി ക്രമീകരണം ആയുർവേദ രീതിയിൽ നടത്തേണ്ടതിന് ആഹാര ക്രമീകരണം, വ്യായാമം, ഉറക്കം, കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ, മാനസികാരോഗ്യം നിലനിർത്തുക ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം കണക്കിലെടുത്ത് ആയുർവേദ ജീവിത രീതികളും ചികിത്സാ രീതികളും പൊതുജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്നത്. എല്ലാ ജില്ലകളിലും നടത്തപ്പെടുന്ന പരിപാടികൾക്ക് പുറമെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആയുർവേദ ദിന പരിപാടികൾ നടത്തുന്നു. എല്ലാവർക്കും ആയുർവേദത്തിലൂടെ ആരോഗ്യകരമായ നാളെ എന്ന ലക്ഷ്യപ്രാപ്തിക്ക് ആയുർവേദത്തിന്റെ സമഗ്രമായ കാഴ്ചപ്പാടും സമീപനവും അറിവുകളുടെ ശേഖരണവും സഹായിക്കും. ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പുതുതായി വരുന്ന രോഗങ്ങൾ ഇവയിലെല്ലാം തന്നെ ആയുർവേദത്തിന്റെ തനതായ അറിവ് പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നതാണ്. വിവിധ വകുപ്പുകളുമായി സംയോജിച്ച് ബോധവൽക്കരണ പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ ഇവയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായി ഇന്ന് നമുക്ക് സൂക്ഷിക്കാം. ഏവർക്കും നല്ല ആരോഗ്യമുള്ള നാളേക്കായി പരിശ്രമിക്കാം. ആയുർവേദ ദിനാശംസകൾ ഏവർക്കും നേരുന്നു.
1: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: ഇനി അല്പസമയത്തിനകം വാർത്തകൾ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. വികസിത ഭാരതത്തിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 12,600 വിദ്യാർത്ഥികൾ ചടങ്ങിൽ

0: ബിരുദം സ്വീകരിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിതരണ ശൃംഖല നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് യോജിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ശ്രീ ജയശങ്കർ ആഹ്വാനം ചെയ്തു.
1: We can see that in conflicts and geopolitical tensions, in the disruption of supply chains, in increasing trade barriers, fragmented investment flows, climate shocks, and the fact that international law and rules are under great pressure.
0: നികുതി നിർവഹണ സംവിധാനങ്ങൾ പേപ്പർ അധിഷ്ഠിത രീതികളിൽ നിന്നും ഡാറ്റ അധിഷ്ഠിത ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് നികുതി മേധാവികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യ നടപ്പിലാക്കിയ ഫെയ്സ്ലെസ് അസസ്മെന്റ് രീതി, മുൻകൂട്ടി പൂരിപ്പിച്ച റിട്ടേണുകൾ, തത്സമയ ഇൻവോയ്സ് പരിശോധന, വിവിധ AI സേവനങ്ങൾ എന്നിവ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു.
2: Look at what has emerged from the BRICS tax track this year. Technology, the use of data and digital infrastructure to make tax administration more precise, more accessible and less dependent on the discretionary powers of individuals. Administration, the governance structures, the shared standards and the practical tools that give a cooperation like ours a durable institutional shape.
0: രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പു നൽകാൻ ഇതിലൂടെ കഴിയുന്നതായി പദ്ധതിയുടെ 8th വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓരോ പൌരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിപുലമായ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആയുർവേദം കേവലമൊരു ചികിത്സാരീതി മാത്രമല്ലെന്നും ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ശക്തമായ മാർഗം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദത്തിലൂടെ ആരോഗ്യകരവും സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനാകുമെന്ന് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശക്തമായ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ 70th പിറന്നാൾ ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. നിലവിലുള്ള ലോക കേരള സഭ പിരിച്ചുവിടുമെന്നും പ്രവാസികൾക്കായി മറ്റൊരു സംവിധാനം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയ്ക്ക് സർക്കാരിന് യാതൊരു ചെലവുമില്ലെന്നും വിമാനം നൽകിയ സ്വകാര്യ വ്യക്തി ആരെന്ന് വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
4: ഞാൻ ഇതുവരെ നടത്തിയിരിക്കുന്ന വിമാനയാത്രയ്ക്കോ ഹെലികോപ്റ്റർ യാത്രയ്ക്കോ 1 രൂപ പോലും ഈ സർക്കാരിന്റെ 1 പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മലപ്പുറത്ത് വലിയൊരു അപകടം ഉണ്ടായി, 6 പേരും മരിച്ചു. പോവാൻ വേറെ മാർഗമില്ല. മലയാളിയായ ഒരാൾ എനിക്ക് അറേഞ്ച് ചെയ്തതാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി. എന്താ തെറ്റ്? ഞാൻ ഇനിയും പോവും. ഒരു തെറ്റും അതിന്റെ അകത്ത് കാണുന്നില്ല. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോവാൻ അവരൊരു വിമാനം അറേഞ്ച് ചെയ്തതിന്റെ പേരിൽ അവർ നാളെ വന്ന് എന്തെങ്കിലും ഔദാര്യം

0: പറ്റാൻ പറ്റുന്നവരല്ല. അങ്ങനെ ഒരു ഔദാര്യം ഒരാൾക്കും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റും അല്ല ഇവിടെ ഇരിക്കുന്നത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ സംവിധാനം പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ തുടങ്ങിയവയുടെ കൃത്യമായ വികസനത്തിന് പദ്ധതി സഹായകമാകുന്നു. 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് PM ഗതിശക്തിയിലൂടെ നിലവിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനു സമീപം രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയുടെ തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഒഡീഷയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കലാഹന്ദി, നബ്രൻപൂർ, കൊരാപുട്ട്, മാൽക്കാൻഗിരി എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ദുരന്ത നിവാരണ സേനയുടെ 33 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന്റെ ആദ്യ മെഡൽ നേട്ടമാണ് ഇത്. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയുടെ ജയ് മീണ വെങ്കലം നേടി. സെമിഫൈനലിൽ ജപ്പാൻ താരത്തോടാണ് ജയ് മീണ പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീമിനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകളും സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 41 സ്വർണം ഉൾപ്പെടെ 65 മെഡലുകളുമായി ചൈനയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. 53 മെഡലുകളുമായി ജപ്പാൻ രണ്ടാം സ്ഥാനത്തും 34 മെഡലുകളുമായി സൌത്ത് കൊറിയ മൂന്നാം സ്ഥാനത്തുമാണ്. 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 11 മെഡലുകളോടെ 11ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തൂവൽ സ്പർശം. ഈ ചിത്രത്തിന് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആടുപുലിയാട്ടം. ഈ ചിത്രത്തിന് വേണ്ടി പി ജയചിത്രൻ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം. സംഗീതം രതീഷ് വേഗ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കാട്ടുചെമ്പകം. ഈ ചിത്രത്തിനു വേണ്ടി സുജാതയും രാധിക തിലക്കും പാടിയ ഗാനം. ഗാനരചന വിനയൻ, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. വിഷയം ഇതാണ്: തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി തച്ചോളി വർഗീസ് ചേകവർ. ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ശരത് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മധുചന്ദ്രലേഖ. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, 9495964321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഭാര്യമാർ സൂക്ഷിക്കുക. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്.

ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക. ഇനി കേൾക്കാം ബെൽറ്റ് മത്തായി. ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസും പി മാധുരിയും പാടിയ ഗാനം ചിത്രം അക്കരപ്പച്ച.

0: നാളെ ശാസ്ത്രലോകത്തിൽ സംഗീതമെന്ന ഗണിതം, ഗണിതമെന്ന സംഗീതവും ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
1: സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ താളം സമയത്തെ കൃത്യമായി മുറിച്ചെടുക്കുന്ന ഒരു ഗണിത വിദ്യയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ താളം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: വിനായക് ശശികുമാർ വരികൾ എഴുതി പ്രശാന്ത് പിള്ള ഈണം നൽകി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാജൻ ബേക്കറി സീൻസ് 1962.

0: കോമൺവെൽത്ത് ഗെയിംസ് ചാമ്പ്യൻ മീരബായ് ചാനു വൺ ഹർ മെയ്ഡൻ ഏഷ്യൻ ഗെയിംസ് മെഡൽ സെക്യൂരിംഗ് സിൽവർ ഇൻ ദ വിമൻസ് 49 kg വെയ്റ്റ് ലിഫ്റ്റിംഗ് കാറ്റഗറി അറ്റ് ഐചി നഗോയ. ഷി ലിഫ്റ്റഡ് 87 kg ഇൻ ദ സ്നാച്ച് ആൻഡ് 111 kg ഇൻ ദ ക്ലീൻ ആൻഡ് ജർക്ക്, ഫിനിഷിംഗ് വിത്ത് എ ടോട്ടൽ ഓഫ് 198 kg. നോർത്ത് കൊറിയാസ് റീ സോങ്ഗം വൺ ഗോൾഡ് വിത്ത് 215 kg. ചാനു ഹാസ് നൌ ബിക്കം ഓൺലി ദ സെക്കൻഡ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആഫ്റ്റർ കർണം മല്ലേശ്വരി ടു വിൻ മെഡൽസ് അക്രോസ് ഓൾ മേജർ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ്. ജയ മീന സെക്യൂർഡ് ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഏഷ്യൻ ഗെയിംസ് മെഡൽ in soft tennis, winning bronze after losing 2-4 to Japan's Takuya Kurosaka in the men's singles semi-final. With Shivam, this is Jigyasa Pandey for Akashwani News, Delhi.
1: President Draupadi Murmu and Prime Minister Narendra Modi have congratulated Parinaz Dhaliwal, Raisa Dhillon and Maheshwari Chauhan on winning the bronze medal in the women's skeet team event at the Asian Games. Prime Minister Modi also congratulated Mirabai Chanu on winning silver medal in the women's 49-kilogram weightlifting event. The International Day of Sign Languages is being observed today. The Union's Social Justice and Empowerment Minister, Dr. Virendra Kumar, said that the sign language is a powerful bridge for communication, expression and inclusion. And now, before we end the bulletin, the headlines once again. President Draupadi Murmu says youth efforts will propel India to a developed nation before 2047. Finance Minister Nirmala Sitharaman inaugurates BRICS tax heads meeting in Delhi, calls for stronger BRICS voice in global tax negotiations. Indian Railways commissions Kavach 4.0 for the first time on South Central Railway. Ayushman Bharat Pradhan Mantri Jan Arogya Yojana marks 8 years of transforming public health care access across India. External Affairs Minister Dr. S. Jaishankar discusses collaboration in AI, space, energy with counterparts from UAE and France. And in Asian Games 2026, Indian men's and women's skeet teams win bronze medals in Japan. Mirabai Chanu wins silver in weightlifting. And with that, we end the midday news.
2: ആകാശവാണി.
3: അഗ്നിചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം ഒന്നാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, പന്തളം രാധാമണി. സംവിധാനം എൻ വാസുദേവ്.

0: നേരം ഇങ്ങനെ ഈ കടയുടെ പിന്നിൽ ഒളിച്ചിരിക്കും ജയരാജ്. ഒരിക്കൽ നീയും കൂടി സിമന്റും കല്ലും മണ്ണും ചുമന്നുണ്ടാക്കി കെട്ടിടമല്ലേ ഇത്? അന്ന് നീ ഒരു ഡോക്ടറല്ലായിരുന്നു, ഡോക്ടറാകാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലായിരുന്നു. നിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു ഡോക്ടറാവുക എന്നത്. അതിനുവേണ്ടി നീ കല്ലും മണ്ണും ചുമന്നു, കെട്ടിടം പണിക്കാരനായി പാടത്തിറങ്ങി കളപറിച്ചു, കൊയ്യാനിറങ്ങി കൃഷിപ്പണിക്കാരനായി. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണ്, എല്ലാം ശരിയാണ്. അതെ, ഞാൻ കെട്ടിടം പണിക്കാരനായിരുന്നു, കൃഷിപ്പണിക്കാരനായിരുന്നു. ആക്രി സാധനങ്ങൾ പെറുക്കാൻ പോയിട്ടുണ്ട്. സത്യമ, എല്ലാം സത്യമ.
1: എന്നിട്ടാണോടോ വിഡ്ഢി നീ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ആത്മഹത്യക്കൊരുങ്ങി ഇങ്ങനെ ഭീരുവിനെ പോലെ കയറും ചുരുട്ടിപ്പിടിച്ച് ഒളിച്ചിരിക്കുന്ന ഭീരു, ദാ അങ്ങോട്ട് നോക്ക്, ആ കാണുന്ന കണിക്കുന്ന മരത്തിൽ തൂങ്ങ. അവിടെ ആകുമ്പോ മരത്തിൽ വേഗം കയറിപ്പറ്റാം, തൂങ്ങുന്ന കൊമ്പോട്ട് ഒടിയുകയുമില്ല. മാത്രമല്ല ചത്ത് തൂങ്ങിയാടുന്ന ശരീരം നാളെ പോലീസ് എത്തി താഴെ അഴിച്ചിടാനും സൗകര്യമാ. ഉറുമ്പാണെങ്കിലോ ഒരെണ്ണം പോലും ഇല്ലതാനും. ഹേ മഠയ, നിന്റെ തൂങ്ങിയാടുന്ന വിറങ്ങലിച്ച ശരീരം കാണുമ്പോ ഭൂരിപക്ഷം ആൾക്കാരും പരിഹസിക്കും, നിന്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കും, അവർ നിന്റെ മരണം ആഘോഷിക്കും.

0: ഹേ ഡോക്ടർ ജയരാജ്, നീ നിന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക് പ്ലീസ്. കാതോർക്ക്, അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം നിനക്ക് നന്നായി കേൾക്കാം ഡോക്ടർ.
1: എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? പറയൂ പറയൂ, ഞാൻ കേൾക്കാം.
0: ഗുഡ്. ഇപ്പോഴാണ് ഡോക്ടർ യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. ഇതുവരെ നിങ്ങൾ തമസിന്റെ തമോ തലങ്ങളിൽ എവിടെയൊക്കെയോ തപ്പിയും തടഞ്ഞും തട്ടി വീണുമൊക്കെ വൃദ്ധാ ജന്മം പാഴാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ.
1: നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് പറയൂ പ്ലീസ്. എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നു.
0: നിങ്ങൾ ശാന്തനാകൂ ജയരാജ്, നിങ്ങളൊരു ഡോക്ടറാണ്, അത് മറക്കണ്ട. ആ വലിയ ഉത്തരവാദിത്വം മറന്നുകൊണ്ടാണ് നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്.
1: അതെ, ഞാനൊരു ഡോക്ടറാണ്, ശരിയാ. എനിക്കത് അറിയാം സ്നേഹിത. ഇന്നിപ്പോ ഞാൻ
0: ബാക്കി ഞാൻ പറയാം. നിങ്ങളൊരു വ്യാജ ഡോക്ടറാണെന്ന് ജനം വിശ്വസിക്കുന്നു.
1: അതെ, അതാണ് ശരി. നിങ്ങൾ പറഞ്ഞത് സത്യ. പക്ഷേ
0: എനിക്കറിയാം ഡോക്ടർ, നിങ്ങൾ വ്യാജ ഡോക്ടർ അല്ലെന്ന്. അധ്വാനിച്ച് ആരെക്കാളും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പാതിരാവോളം ഉറങ്ങാതെ ഇരുന്ന് പഠിച്ച ഡോക്ടറായ ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് എനിക്കതറിയാം ഡോക്ടർ. ആരെക്കാളും നന്നായി എനിക്കറിയാം നിങ്ങളെ.
1: അതെ, ഞാൻ പാവങ്ങളെ ഫീസില്ലാതെ ചികിത്സിച്ചു. മരുന്ന് വാങ്ങാൻ എന്റെ കയ്യിൽ നിന്ന് ഞാൻ അവർക്ക് പണം കൊടുത്തു. എന്നിട്ട് അവർ തന്നെ എനിക്കെതിരെ തിരിഞ്ഞു.
0: അതാണ് ജയരാജ് ഈ ലോകം. അത് നീ തിരിച്ചറിയാൻ അല്പം വൈകി. ആ സാരമില്ല, ഇനിയും നിനക്ക് മുന്നിൽ ഉദയസൂര്യൻ പൊൻകതിർ വിരിച്ച് ഉദിച്ചു വരും ഡോക്ടർ. ചെല്ലേ, മണ്ടത്തരം കാണിക്കാൻ ശ്രമിക്കാതെ. നിന്റെ കയ്യിലിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കയർ ദാ ആ കാണുന്ന കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയൂ.
1: എറിയാനോ? എനിക്ക് മരിക്കണം.
0: വിഡ്ഢേ, നീ വീണ്ടും ഭീരവനെ പോലെ സംസാരിക്കരുത്. നിന്റെ കയ്യിലിരിക്കുന്ന ആ മരണക്കയർ വലിച്ചെറിയാൻ എറിയാനല്ലേ പറഞ്ഞത്?
1: അപ്പോ എനിക്ക് മരിക്കണ്ടേ? ഈ രാത്രി ഇരുണ്ട് വെളുക്കുമ്പോ ഇവിടുത്തെ ജനം എന്നെ കല്ലെറിഞ്ഞു കൊല്ലും. അതിനു മുൻപ് സ്വയം മരിക്കണം, അതാണ് നല്ലത്.
0: ഈ രാത്രി ഇരുണ്ട് വെളുക്കുമ്പോ നീ നാട്ടിൽ ഉണ്ടെങ്കിലല്ലേ ജനം കല്ലെറിഞ്ഞു കൊല്ലാൻ വരൂ. അതിനു മുൻപ് നിന്റെ കയ്യിലിരിക്കുന്ന ആ കയർ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വേഗം വീട്ടിലേക്ക് ചെല്ലൂ.
1: എന്തിനു ചെല്ലണം? പെറ്റ അമ്മ പോലും എന്നെ തള്ളിപ്പറഞ്ഞു സ്നേഹിത. എന്നെ തള്ളിപ്പറഞ്ഞു.
0: കരച്ചിൽ നിർത്ത്. ഇനി കരഞ്ഞിരുന്ന് സമയം കളയാനുള്ളതല്ല. ഞാൻ പറയുന്നത് അനുസരിക്കൂ പ്ലീസ്. ഡോക്ടർ, ആദ്യം ആ കയർ വലിച്ചെറിയൂ. എറിയൂ.
1: എറിയണോ?
0: വേണം, അത് എത്രയും വേഗം വേണം താനും.
1: നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ എറിയുന്നു കയർ. എന്റെ കഴുത്തിൽ മുറുകേണ്ട ആ കയർ നിങ്ങൾ പറഞ്ഞതുപോലെ കുറ്റിക്കാട്ടിൽ ചെന്ന് വീണ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ആ കയർ ആ കാട്ടുചെടിയുടെ കൊമ്പിൽ കൂർത്തു കിടക്കുന്നത്?
0: കണ്ടു, നിലാവെട്ടത്തിൽ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്.
1: ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഇനി വേഗം വീട്ടിലെത്തണം. അവിടെ ഇന്നത്തെ ദിനപത്രം വന്ന് കിടപ്പുണ്ടാവും. ആ പത്രമെടുത്ത് തുറന്നു നോക്കുക. ക്ലാസിഫൈഡ് പേജിൽ നിനക്കുള്ള രക്ഷാമാർഗം കാണാം. വേഗം ചെല്ല.
1: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ രക്ഷ ഇന്ന് വന്ന ദിനപത്രത്തിലോ?
0: അതെ, സംശയിക്കണ്ട, സമയം കളയാതെ ചെല്ലു. എന്നിട്ട് ഈ രാത്രി തന്നെ നീ ഈ നാട് വിടണം. ഈ മണ്ണ് നിനക്ക് രാശിയുള്ള മണ്ണല്ല ജയരാജ്. പോകൂ.
1: ആ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലേക്ക് പോകാൻ പോകുന്നു.
0: ഗുഡ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്.
1: എന്താണത്?
0: നീ എന്നേക്കുമായി വലിച്ചെറിഞ്ഞ ആ മരണക്കയർ തിരക്കി നീ വീണ്ടും ഇവിടേക്ക് വന്നേക്കരുത്. കേട്ടല്ലോ?
1: കേട്ടു.

0: എന്ന ഞാൻ ചെല്ലട്ടെ.
1: ഒന്ന് നിൽക്കൂ.
0: എന്താണ് നിങ്ങൾ പിന്നിൽ നിന്ന് വിളിക്കുന്നത്?
1: പിന്നിൽ നിന്നല്ല, നിന്നിൽ നിന്ന് തന്നെയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ലോകത്ത് എവിടെയും മരണക്കയറും മരണത്തിലേക്ക് പോകാനുള്ള ഉപാധികളുമുണ്ട്. അതൊന്നും നീ ഇനി തേടിപ്പോകരുത്. നിന്റെ ലക്ഷ്യം ആതുര സേവനമായിരിക്കണം. ഈ ലോകത്തിൽ ഏറിയ പങ്കും പാവപ്പെട്ടവരാണ്, അവരെ നീ സേവിക്കണം. കേട്ടല്ലോ? ആ, ഇനി നീ പോയിക്കോളൂ. നിൽക്കൂ, ഒരു കാര്യം കൂടി. നീ എവിടെ പോകുന്നു അവിടെ ഞാനും കൂടിയുണ്ടെന്ന് എപ്പോഴും ഓർക്കുക.

0: ആരാണെങ്കിലും എന്റെ വീടിന്റെ ഉമ്മറത്തൊന്ന് പൊയ്ക്കോ വേഗം. എന്തിനാവൻ എന്റെ വയറ്റിൽ വന്ന് പിറന്ന് ഈ വയസ്സുകാലത്ത് എന്നെ തീ തീറ്റിക്കാനോ? എന്തു തെറ്റായി പാനുമതി ചെയ്തത്! എന്റെ ഈശ്വരന്മാരെ!
1: ജയരാജ്, നീ ഇതൊന്നും കേട്ട് പതരരുത്. അമ്മയുടെ ആത്മവേദന കണ്ട് നീ മടങ്ങിച്ചെന്ന് നീ വലിച്ചെറിഞ്ഞ മരണക്കയർ വീണ്ടും തപ്പിയെടുക്കരുത്. നിന്റെ ലക്ഷ്യം ഈ രാത്രി വിളിക്കുന്നതിന് മുൻപ് നാടുവിടുക എന്നത് മാത്രമാണ്. നോക്കൂ ജയരാജ്, നിന്നെ ആവശ്യമുള്ള ചിലർ വിദൂരതയിലുണ്ട്. നീ അവർക്കരികിലേക്ക് വേഗം ചെല്ല്. ശരിയാണ്, ഞാൻ ഇന്ന് രാത്രി തന്നെ ഈ നാടും വീടും ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകും. ഇല്ലെങ്കിൽ ഈ നാട്ടുകാർ ഡോക്ടർ ജയരാജിനെ തല്ലിക്കൊല്ലും. ചിലർ ഭ്രാന്തനെന്ന് വിളിച്ചുകൊണ്ട് കല്ലെറിയും. അത് കണ്ട് പലരും ചിരിക്കും. ഇല്ല, ഒന്നിനും ഞാൻ നിന്നു കൊടുക്കില്ല. എനിക്ക് മരിക്കണ്ട, ജീവിക്കണം. അന്തസ്സോടെ ഒരു ഉത്തമനായ ഡോക്ടറുടെ കടമ നിർവഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണം. അമ്മേ, ഇത് ഞാനാ ജയൻ. അമ്മ വാതിൽ തുറക്ക്.
0: ഓഹോ, നീയായിരുന്നു. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ബാക്കിയുള്ളവരെ കൂടി കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കാനാണോ?
1: അമ്മേ
0: വേണ്ട, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. പൊയ്ക്കോ, എവിടെയെന്ന് വെച്ചാ പൊയ്ക്കോ, എനിക്ക് നിന്നെ കാണണ്ട.
1: അതെ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു.
0: എങ്കിൽ പോടാ, ഇറങ്ങിപ്പോ വേഗം. എടാ, കല്ലും മണ്ണും ചുമക്കാൻ വിധിക്കപ്പെട്ടവർ അത് തന്നെ ചെയ്യണം, അല്ലാതെ ഡോക്ടറാവാൻ ശ്രമിക്കരുത്. ദേ, ഇങ്ങോട്ട് നോക്കടാ, നിന്നെ നിന്റെ കൂടപ്പിറപ്പുകളെയും ഈ പാനുമതി വളർത്തിയത്. ഈ ഞാൻ ഡോക്ടർ പരീക്ഷ പാസ്സായിട്ടല്ല. അടുത്ത വീടുകളിൽ പോയി പാത്രം കഴുകിക്കൊടുത്തും വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തും കിട്ടിയ കാശുകൊണ്ടാ നിന്നെയൊക്കെ ഇങ്ങനെ വളർത്തിയേ. നീ പൊയ്ക്കോ. ഭ്രാന്തൻ ഡോക്ടർ, കൊലയാളി ഡോക്ടർ എന്നൊക്കെ നാട്ടുകാർ വിളിച്ചു പോകുന്നതിന് മുൻപ് എന്റെ മോൻ എവിടേക്കെങ്കിലും പൊയ്ക്കോ.
1: പോകാം അമ്മേ. അതിനു മുൻപ് എന്റെ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ. അമ്മേ, എന്റെ കല്യാണ ഫോട്ടോ അതെവിടെ അമ്മേ?
0: അതെന്തിനാടാ, കൊണ്ടുപോയി പുഴുങ്ങി തിന്നാനാണോ?
1: ഒരു കണക്കിന് അമ്മ പറയുന്ന നേരാ. എനിക്കെന്തിനാ ഫോട്ടോ? മനസ്സിൽ ചില്ലിട്ട് വെച്ചിരുന്ന ആ ഫോട്ടോ എപ്പോഴേ തകർന്നു പോയിരിക്കുന്നു. ഇന്നിപ്പോ ഉടഞ്ഞുപോയ ചില്ലിൻ കഷ്ണങ്ങൾ ഹൃദയത്തിൽ കുത്തിക്കയറി തീവ്രമായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേ, അമ്മയ്ക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ?
0: മനോജയ, ഈ അമ്മയുടെ മനോവിഷമം കൊണ്ടോ പലതും ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ഒക്കെ ഈ അമ്മയുടെ.
1: ഇല്ലമ്മേ, അമ്മയ്ക്ക് എന്നോട് വെറുപ്പല്ലെന്ന് എനിക്കറിയാം.

എന്റെ കുഞ്ഞ്, എന്റെ എന്റെ കുഞ്ഞാറ്റ, എന്റെ കുഞ്ഞാറ്റയെ പോലും എനിക്ക് തരാതെ അവർ കൊണ്ടുപോയി കളഞ്ഞല്ലോ.

0: അഗ്നിചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ചങ്ങാതി സ്പോൺസേഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
5: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

ഡിയർ ഫ്രണ്ട്സ്, യു ഹാവ് ജസ്റ്റ് ഹേർഡ് ദ സൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ് ഇൻ ദിസ് സോങ്. നൗ ലിസൺ ടു ദ സൗണ്ട്സ് അഗൈൻ ആൻഡ് ട്രൈ ടു ഐഡന്റിഫൈ ദം ബൈ യുവർ സെൽഫ്. ദിസ് വാസ് എലിഫന്റ്. This was monkey. And this was tiger. This was polar bear. And this was skunk. And this was kangaroo. And friends, do you know that pets and animals are very important part of our lives and the environment as well? But how? Talk to your elders and teachers. अभी आपने सुना कार्यक्रम We are going to the zoo.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം മീനത്തിൽ താലികെട്ട്. ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം.

0: നദിയോരം.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553621. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593621. ഹരിതം ഹലോ ആകാശവാണി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. വിഷയം തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ദേവദൂതൻ. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും PV പ്രീതയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ഗാനോപഹാരത്തിൽ ഇനി കാക്കക്കുയിൽ. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കലാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321. മറ്റൊരു നമ്പർ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം വെള്ളിയാഴ്ച 25-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ബോയിങ് ബോയിങ്. ഈ ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി രഘുകുമാർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും.
1: താളവട്ടം ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം, ഗാനരചന പൂവച്ചൽ ഖാദർ, ഈണം നൽകിയത് രഘുകുമാർ.

അനശ്വരം എന്ന ചിത്രത്തിനുവേണ്ടി പി കെ ഗോപി വരികളെഴുതി ഇളയരാജ ഈണം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി. ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമ സേവനങ്ങൾ എന്നുള്ളതാണ്. ഈ പരിപാടിയിൽ നിന്ന് നമ്മോടൊപ്പം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി എത്തിയിട്ടുള്ളത് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പിയാണ്. മാഡത്തിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, നമുക്കറിയാം നിയമ സഹായം അർഹിക്കുന്ന ആൾക്കാർക്ക്, സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക്, അതുപോലെ ദുർബലരായ വിഭാഗങ്ങൾക്ക് ഒക്കെ നിയമസേവനം സൗജന്യമായി ലഭ്യമാക്കുക, അതുപോലെ തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ ആക്ട് പ്രകാരമുള്ള ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്നത്. പ്രധാനമായിട്ടും ലീഗൽ സർവീസസ് അതോറിറ്റി എന്നുള്ള അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ്, അത് എന്നാണ് നിലവിൽ വന്നത്, അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും. എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഭരണഘടനയിൽ നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതിൽ തന്നെ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും തുല്യ നീതി നമ്മുടെ മൗലിക അവകാശമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 39A നിർദ്ദേശക തത്വത്തിൽ ഈ തുല്യനീതി എല്ലാവർക്കും ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള തുല്യനീതി ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 അഥവാ നിയമസേവന അതോറിറ്റി നിയമം. ഈ നിയമം രൂപീകരിക്കപ്പെട്ടത് 1987 നിലവിൽ വന്നത് 1995 9 നവംബറിനാണ്. ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നിയമസേവന അതോറിറ്റികൾ രൂപീകരിക്കപ്പെട്ടത്.
1: അത് ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലങ്ങളിലുണ്ട്, ജില്ലാ തലങ്ങളിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ
2: തലങ്ങളിലുണ്ട്. ദേശീയ തലത്തിലുള്ളതാണ് നാൽസ അഥവാ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. അതിന്റെ പാട്രൺ ചീഫ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ,
1: സുപ്രീം കോടതിയുടെ ചീഫ്
2: ജസ്റ്റിസ്. അതിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റീസ്, എല്ലാ ജില്ലകളിലും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലെവലിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി. സംസ്ഥാനത്തിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് എവറി ഹൈക്കോടതി, എല്ലാ ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ജില്ലാ തലത്തിൽ വരുമ്പോൾ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ്, എല്ലാ ജില്ലയിലെയും പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജാണ് അതിൻ്റെ ചെയർമാൻ. താലൂക്ക് തലത്തിൽ വരുമ്പോൾ താലൂക്കിലുള്ള കോടതികളിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും നിയമങ്ങളും ഈ ബാക്കിയുള്ള അതോറിറ്റികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്
1: നിശ്ചയിക്കേണ്ടതും
2: തീരുമാനിക്കേണ്ടതും നമ്മുടെ നാൽസയാണ്, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. അവരാണ് അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും പദ്ധതികളും എല്ലാം രൂപീകരിക്കുന്നത്. നാൽസയുടെ കീഴിലാണ് ബാക്കിയുള്ള ലീഗൽ സർവീസ് അതോറിറ്റീസ് ഒക്കെ വരുന്നത്.
1: ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് കെൽസ, കേരള ലീഗൽ സർവീസസ് അതോറിറ്റി, ഇപ്പം പ്രധാനമായിട്ടും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ്, കീഴിലാണ് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തി. അപ്പോൾ നാൽസ പറയുന്ന കാര്യങ്ങളായിരിക്കണം കെൽസയും ബാക്കിയുള്ള ലീഗൽ സർവീസ് അതോറിറ്റികളും നടപ്പിലാക്കേണ്ടത്. മെയിനായിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന സേവനങ്ങളെന്ന് പറയുന്നത് സൗജന്യ നിയമം സഹായം നൽകുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ്സിനെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ പാനലിൽ നിന്നും നമ്മൾ അഡ്വക്കേറ്റ്സിന് വേണ്ടവർക്ക്, സഹായം വേണ്ടവർക്ക് അഡ്വക്കേറ്റ്സിനെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന സേവനം ഇവർക്ക് കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നൽകുക ആവശ്യക്കാർക്ക്.
1: പക്ഷേ പരാതി എഴുതാൻ പോലും അറിയാൻ വയ്യാത്ത ഒരാളായിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്.
2: അതെ, അങ്ങനെയുള്ളവർക്ക് കംപ്ലൈൻറ്റ് എഴുതി നൽകുക, അങ്ങനത്തെ സേവനങ്ങളാണ് നൽകുന്നത്. പിന്നെ അവർക്ക് വേണ്ട നിയമോപദേശവും നമ്മൾ നൽകാറുണ്ട്.
1: ഓക്കെ ഓക്കെ മാഡം, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ
3: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ആ ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ സാർ കൊല്ലം കരുതാപ്പള്ളിയാണ്.
1: ആ
3: ഹലോ,
1: ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? മാഡം ഉണ്ട്, മാഡത്തോട് ചോദിക്കാം.
3: ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
3: ഞാനേ ഒരു കാഴ്ചയില്ലാത്ത ആളാണേ. എനിക്ക് നാല് കാര്യങ്ങൾ മാഡത്തിനോട് പറയാനുള്ളത്. ഫോൺ പറഞ്ഞു തീരാതെ കട്ടാക്കരുത് കേട്ടോ.
1: ഇല്ല, പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ സമയം അത്ര അധികം സമയം ഇല്ല. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും.
3: അതെ അതെ, പെട്ടെന്ന് തന്നെ പറഞ്ഞു ചുരുക്കി പറയാം. ഒന്നാമത്, നമുക്ക് കിട്ടുന്ന നിയമപരിരക്ഷ എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു കാഴ്ചയില്ലാത്ത അധ്യാപകനെ അടിച്ചത് എന്ത് കാര്യം കൊണ്ടാണ് അടിച്ചത്? എന്തിനു വേണ്ടിയാണ് അവരടിച്ചത്? അത് അങ്ങനെ നിയമപരിരക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് അടി കിട്ടുവോ മേഡം? അതിനൊന്ന് ഉത്തരവെന്ന് പറഞ്ഞുതരാ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തതിന് വേണ്ടി നമ്മൾ ചീത്ത വിളിക്കുക. 10,000-30,000 രൂപയുടെ മരുന്ന് ഒരാളിന് ഒരു വൈദ്യനെ കണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത് അത് ഫ്രീ ആയിട്ട് കൊടുത്തതിന് അത് ചലിക്കാൻ പോലും വയ്യാത്ത ആളിന് വേണ്ടി ഒരു സഹായം ചെയ്ത് കൊടുക്കുമ്പോ ചീത്ത വിളിക്കുന്ന കാര്യം ഉണ്ടോ? ഇതെല്ലാം ചെയ്തത് കാഴ്ചയുള്ള ആൾക്കാരാ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇനി മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDID പാസിന് അപ്ലൈ ചെയ്യുന്നു. 5 വർഷക്കാലമായി അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ അവര് അതിനൊരു നമുക്കൊരു നിയമപരിരക്ഷ ഒന്നും കിട്ടിയിട്ടില്ല. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കാര്യം പറഞ്ഞ് പോലീസുകാരെ വിളിക്കുമ്പോ പോലീസുകാർ ചൂടാവുക. എന്തിനാ കാഴ്ചയില്ലാത്ത ആള് പോലീസിനെ വിളിക്കുന്ന അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവരങ്ങ് കട്ട് ചെയ്യുക, ഫോൺ കട്ട് ചെയ്യുക. ഇതിനൊക്കെ ഉള്ള ഉത്തരം മേഡം ഒന്ന് പറഞ്ഞുതരാൻ പറ്റും എനിക്ക്.
2: നിങ്ങളുടെ സ്ഥലം ഏതാണ്?
1: കരുനാഗപ്പള്ളിയാണ്.
3: കരുനാഗപ്പള്ളി.
2: നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അവരെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറായ 1-5-1-0-0 വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തരും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു അഡ്വക്കേറ്റിനെ ഞങ്ങൾ വെച്ചു തരും. അതിനു വേണ്ടിയിട്ടുള്ള നിയമ സഹായം ചെയ്തു തരും. ഇപ്പം UDID കാർഡ് എടുക്കാൻ തന്നെ നിങ്ങൾ പോയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയെ വിളിക്കുക. അവിടെ എന്താണ് വന്ന് നിങ്ങളൊരു അപേക്ഷ നൽകാൻ പറയും. അപേക്ഷ നൽകുമ്പോൾ ഞങ്ങൾ PLV നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വിട്ട് അതിനുവേണ്ടി അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്.
3: മേഡം, ഈ അപേക്ഷ 5 വർഷം കൊണ്ട് കൊടുക്കുന്നതാ?
2: അത് പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയെപ്പെടുത്തുക, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.
1: ഓക്കെ, വിളിച്ചത് സന്തോഷം. ഇപ്പം കൽസ നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ടാണല്ലോ പ്രധാനമായിട്ടും പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രീ നിയമസേവനം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്?
2: ശരിക്കും പറഞ്ഞാൽ ആക്ടിൽ തന്നെ സെക്ഷൻ 12 പ്രകാരം കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആരൊക്കെയാണ് ഈ നിയമം
1: അർഹരുള്ള
2: എന്ന് പറയുന്നുണ്ട്. അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, മനുഷ്യക്കടത്തിനിടെ അവർ, യാജ്

0: സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, പ്രകൃതി ദുരന്തം, സാമൂഹിക കലാപം, വ്യാവസായിക ദുരന്തം, വർഗീയ കലാപം എന്നിവയ്ക്ക് ഇരയായവർ, വ്യാവസായിക തൊഴിലാളികൾ, മാനസിക രോഗികൾ, കസ്റ്റഡിയിലുള്ളവർ, പുനരധിവാസ കേന്ദ്രങ്ങളിലുള്ളവർ, പിന്നെ HIV അഫക്റ്റഡ് പേഴ്സൺസ്, സീനിയർ സിറ്റിസൺസ്, ആസിഡ് അറ്റാക്കിന് വിധേയരായവർ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇവർക്കെല്ലാം ഞങ്ങൾ ഇവരെ ഇത്രയും പേരാണ് അർഹരായിട്ടുള്ളവർ. ഡ്രഗ് അബ്യൂസിന് വിക്റ്റിമായിട്ടുള്ളവർ ഇവരെല്ലാമാണ് ആക്ട് പ്രകാരം അർഹരായിട്ടുള്ളത്,
1: സൗജന്യ നിയമ സഹായത്തിന് അർഹരായിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ഒരു നിയമസഹായം ആവശ്യമാണെന്ന് വരുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? ഈ സഹായം ലഭ്യമാകാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഇവര് എല്ലാ ജില്ല, ഞാൻ പറഞ്ഞു, എല്ലാ ജില്ലകളിലും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. എല്ലാ താലൂക്കിലും താലൂക്ക് ലീഗൽ സർവീസ്
1: അതോറിറ്റി ഉണ്ട്.
0: ആ കമ്മിറ്റി. അപ്പോൾ നമുക്ക് ആ ഒരു ഏത്, നിങ്ങളിപ്പോൾ ആറ്റിങ്ങലാണ് താമസിക്കുന്നത്, തിരുവനന്തപുരം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ആറ്റിങ്ങൽ താലൂക്കിലുള്ള ഒരാളാണെങ്കിൽ അവിടെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ നേരിട്ട് പോകാം, അപേക്ഷ നൽകാം.
1: എവിടെയായിരിക്കും കമ്മിറ്റി പ്രവർത്തിക്കുന്നത്?
0: അത് എല്ലായിടത്തും മിക്കവാറും കോടതി പരിസരത്ത് തന്നെയാണ്. ഈ താലൂക്ക് കമ്മിറ്റിയാണ് ഓഫീസാണെങ്കിലും ജില്ലാ ലീഗൽ സർവീസ് എല്ലായിടത്തും ഈ കോടതിയുടെ പരിസരത്ത് തന്നെയായിരിക്കും ഈ ഓഫീസുള്ളത്.
1: പ്രത്യേകം ഒരു ബോർഡൊക്കെ വെച്ചിട്ട്
0: പ്രത്യേകം അവിടെ നേരിട്ട് ചെല്ലുക, പരാതി പറയുക. പരാതി എഴുതി നൽകാൻ കഴിയാത്തവർക്ക് അവിടെ ഒരു ഫ്രണ്ട് ഓഫീസുണ്ട്, അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും, ഒരു PLV ഉണ്ടാവും. അവരോട് കാര്യം പറയുകയാണെങ്കിൽ അവർ ഒരു കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് നൽകും. ആ കംപ്ലയിൻറ്റ് അവിടെ തന്നെ നൽകുക, അതനുസരിച്ചുള്ള എന്താണ് ആവശ്യം അതനുസരിച്ചുള്ള നടപടികൾ ഈ കംപ്ലയിൻറ്റ് സെക്രട്ടറിയുടെ മുമ്പേ ഹാജരാക്കും. അതിനെന്താണ് വായിച്ചു നോക്കിയിട്ട് സെക്രട്ടറി അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള നടപടിക്ക് ഉത്തരവിടും.
1: ഈ ഒരു നടപടിക്ക് ഒരു കാലതാമസം, ലീഗൽ സർവീസസ് അതോറിറ്റി വഴി പോകുന്ന പരാതി കൊടുക്കുമ്പോഴേ അതിനൊരു കാലതാമസം എങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്?
0: അങ്ങനെ ഒരു കാലതാമസം വരാറില്ല. ഒരു ദിവസം ചിലപ്പോൾ ഒരു 100 പരാതി അങ്ങനെയൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് പരാതികൾ എടുത്തു വരുമ്പോഴും ആൾക്കാർക്ക് നോട്ടീസ് അയച്ച് വരുമ്പോഴും ഒക്കെ ഉള്ള ഒരു കാലതാമസമേ ഉള്ളൂ. അല്ലാതെ
1: എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം? എങ്ങനെ ഒരു പരാതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നടപടിക്രമം എന്താണ്?
0: അതായത് പലതരത്തിലുള്ള പരാതികൾ വരാം.
1: അതെ,
0: അതായത് ചിലപ്പം ഒരു അഭിഭാഷകനെ ഒരു കേസ് നടത്തുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരിക്കണം ഒരു പരാതി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർക്കൊരു കേസ് നടത്തണം. കേസ് നടത്താൻ വക്കീലിനെ വയ്ക്കാനുള്ള സാമ്പത്തികമില്ല, അതുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ വെച്ച് തരണം എന്ന് പറഞ്ഞായിരിക്കും പരാതികൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പരാതി സ്വീകരിച്ച് അതിൽ അവിടെ പാനൽ ലോയേഴ്സ് ഉണ്ട്, അവരുടെ ഒരു റൊട്ടേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ കേസിൻ്റെ ഇത് നോക്കിയിട്ട്, ഇപ്പോൾ ഫാമിലി കോടതിയിലെ കേസാണെങ്കിൽ ഫാമിലി കോടതിയിൽ പോകുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പേര് വെച്ചിട്ട് അവർക്ക് ഓതറൈസ് ചെയ്ത് നൽകും. അത് പരാതി തന്നതിൻ്റെ അന്ന് തന്നെ നൽകണമെന്നില്ല, രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം എന്തായാലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. 2-3 ദിവസത്തിനകം അറിയിക്കും, പാർട്ടീസിനെ അറിയിക്കും, ഈ ഓതറൈസ് ചെയ്ത അഡ്വക്കേറ്റിനെ അറിയിക്കും. അതിനുശേഷം അവർ നേരിട്ട് അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അഡ്വക്കേറ്റ് അവർക്ക് അഡ്വൈസ് നൽകും, അതനുസരിച്ച് കോടതിയിൽ കൊടുക്കാനുള്ള കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നൽകും.
1: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ
1: മാഡത്തോട് സംസാരിച്ചോളൂ.
0: ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ, നമസ്കാരം മാഡം.
0: ഇത്
2: പ്രത്യേകിച്ച് മാഡം നേരത്തെ പറഞ്ഞ് അപേക്ഷകൾ എഴുതാൻ സഹായിക്കുന്ന അപേക്ഷ
0: അതെ,
2: അത് അതെങ്ങനെയാ, നമ്മൾ നേരിട്ട് വരണോ, എങ്ങനെയാണ്? അത് പ്രത്യേകിച്ച് ടോൾ ഫ്രീ നമ്പറോ എങ്ങനെയാണ്?
0: നിങ്ങൾക്ക് ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ വഴി നൽകാം, ഇമെയിൽ വഴിയും പരാതി എന്താണെന്ന് നൽകാം. പക്ഷേ നേരിട്ട് വന്നാലേ, ഞാൻ സെക്ഷൻ 12 പ്രകാരം അർഹരായ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. പക്ഷേ ആണുങ്ങളാണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഒരു ഇൻകം വെച്ചിട്ടുണ്ട്, ആനുവൽ ഇൻകം 300,000. കേരളത്തിലാണെങ്കിൽ 300,000 താഴെ ഉള്ളവർക്ക് മാത്രമേ ഫ്രീ ആയിട്ട്
1: നിയമസഹായം നൽകുന്നത്.
0: അപ്പം അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ പറയുന്ന അർഹരായപ്പെട്ട ആൾക്കാരാണോ എന്ന് അറിയുന്നതിന് വേണ്ടി അവർ ID കാർഡ് പ്രൂഫായിട്ട് നൽകണം. പിന്നെ ആനുവൽക്ക് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്,
1: അതെ,
0: തെളിവ് ഹാജരാക്കണം. അപ്പൊ ഇത് രണ്ടും ഹാജരാക്കണം, നേരിട്ട് വരണം.
2: അത് മാത്രമല്ല, ഞാൻ കാഴ്ച പരിമിതിയുള്ള ആളാണ് എങ്കിൽ അവർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് വീട്ടിലാകെ വരുമോ?
0: നമ്മള് PLVസിന് നിങ്ങൾ അങ്ങനെ വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ

0: PLVs-ന് അതിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നതായിരിക്കും. ആ 1500100 ടോൾ ഫ്രീ നമ്പർ. അതിൽ ചിലപ്പോൾ അത് ടോൾ ഫ്രീ നമ്പർ ആദ്യം വിളിക്കുമ്പോൾ കിട്ടണമെന്നില്ല, കാരണം അത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ മിസ് കോൾ കാണുമ്പോൾ നിങ്ങൾ തിരിച്ച് വിളിക്കും എന്തായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1500100. ഇമെയിൽ വഴിയും നിങ്ങൾക്ക് പരാതി അയക്കാവുന്നതാണ്. ഇമെയിൽ TLS-യുടെ ഇമെയിൽ അത് വെബ്സൈറ്റിലുണ്ട് എല്ലാ ഡീറ്റെയിൽസ്.
1: ഓക്കെ ഷാജഹാൻ, വിളിച്ചത് സന്തോഷം. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞല്ലോ, ആ ടോൾ ഫ്രീ നമ്പർ ഇതൊരു നാഷണൽ ലെവലിലുള്ള ഒരു നമ്പർ. അതെ, അത് അപ്പം ഡൽഹിയിലാണോ അത് റിസീവ് ചെയ്യുന്നത്, അവരാണോ അത്?
0: അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ 3 അഡ്വക്കേറ്റ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുടെ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പം കോൾസ് നമുക്ക് വരും, 24 hours കോൾസ്
1: വന്നുകൊണ്ടിരിക്കുന്നു. ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത നടപടി എന്താണ്? ഇങ്ങനെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത്,
0: ഈ കോൾ വരുമ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ
1: 24 hours ആണ്
0: അതിൽ മിസ് കോളിൻ്റെ ഇത് നമ്മുടെ ഇതിൽ കാണിക്കും. നാഷണൽ ലെവലിൽ ഇത്ര മിസ് കോൾ ഉണ്ട്, നിങ്ങൾ തിരിച്ചു വിളിക്കണമെന്ന് നമുക്ക് മെസ്സേജ് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വിളിക്കും, കാരണം അത് ഇങ്ങനെ കിടന്നാൽ ഞങ്ങൾക്ക് ചോദ്യം വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കാറുണ്ട്. തിരിച്ചു വിളിച്ച് എന്താണ് അവരുടെ പ്രശ്നം കേട്ടിട്ട്, നാഷണൽ വൈഡ് ആയതുകൊണ്ടും എല്ലാ ജില്ലകളുടെയും കാര്യമുണ്ട്. ചിലപ്പം മലപ്പുറത്തുള്ള ആളായിരിക്കും നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അതായത് താലൂക്കുകളുമായിട്ട് ബന്ധപ്പെടാനാണെങ്കിൽ താലൂക്കിനെ ബന്ധപ്പെടാൻ ഉപദേശിക്കാറുണ്ട്. ഇല്ല നമ്മുടെ ഇവിടുത്തെ താലൂക്കോ ജില്ലയിലോ പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറ് ഉപദേശം.
1: ഇപ്പോൾ ഒരു പരാതി ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെയുള്ള പരാതികൾ സ്വീകരിക്കുമോ?
0: ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള പരാതികളും സ്വീകരിക്കാറുണ്ട്, എന്നിട്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് വരുത്താറുണ്ട്. വരുത്തിയിട്ട് അവരെ ചർച്ച ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന്, അവരുമായിട്ട് എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് അങ്ങനെ തീർത്ത് നൽകാറുണ്ട്. അവരടുത്ത് നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകാറുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി നമ്മുടെ ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ സ്വാഗതം. ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി മാമിനെ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, എന്റെ പ്രശ്നം പറയാൻ വേണ്ടിയാണ് സാർ.
1: പറഞ്ഞോളൂ.
2: ആ സാർ, മാമ ഗുഡ് മോർണിംഗ്. ഞാൻ ലീഗൽ സെല്ലില് ഒരു പരാതിക്കാരിയായിട്ട് പല പ്രാവശ്യം ഫേസ് ചെയ്തതാണ്. എനിക്ക് എന്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് മാം. എനിക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യണം. ഞങ്ങളെ പോലെ അഗതിയൊക്കെ ഏയാറും നമ്മളെ ലീഗൽ സെല്ലിന് ചെയ്തു തരാനുള്ള സഹായം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നു മാം.
0: എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ?
2: ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലീഗലിനെ തന്നെ, പക്ഷെ അതൊന്നും ആയിട്ടില്ല. എനിക്ക് എന്റെ ഹസ്ബൻഡിൽ നിന്നുണ്ടായതാണ്. അതെ അതെ, പക്ഷെ അദ്ദേഹം വലിയ സർവീസിലൊക്കെ ഇരുന്ന വലിയതായതുകൊണ്ട് എനിക്ക് യാതൊരു ഫേവർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ വളരെയധികം വളരെയധികം ഹരസിലാണ്.
0: അല്ല, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞില്ല. ഹസ്ബൻഡിനെതിരെയുള്ള പരാതിയാണ് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു.
1: ഹസ്ബൻഡിന്റെ പേര് പറയണമെന്നില്ല.
0: അല്ല, ബാക്കി എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ
1: ഡീറ്റെയിൽസ് പറഞ്ഞോളൂ.
2: ആ മാം, ഹസ്ബൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലീസ് സർവീസിലായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ 30-35 കൊല്ലമാകുന്ന മാരീഡ് ആയിട്ട് യാതൊരു രീതിയിലുള്ള ഇതും ഇല്ല. അദ്ദേഹം ഡിഫൻസ് ലോയറെ വെച്ച് മാക്സിമം ഡിഫൻസ് ചെയ്തുകൊണ്ട് പോവാണ്. എനിക്ക് യാതൊരു രീതിയിലും ഉള്ള ഒരു ഫേവർ ഇല്ല. ഞാൻ ലീഗൽ വഴി അല്ലാതെ ഇനി കൊടുത്തിട്ടുണ്ട്.
0: ഇത് കോടതിയിൽ കേസ് നടക്കുവാണോ? കോടതിയിൽ?
2: ആ, കോടതിയിൽ ഒരെണ്ണം ഉണ്ട്. മറ്റൊരു ഫാമിലിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് മാം.
0: അല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? മെയിന്റനൻസ് വേണ്ടിയിട്ടാണോ?
2: ഇപ്പൊ ഞാൻ ഇത് വിളിക്കുന്നത് എനിക്ക് ഏതെങ്കിലും രീതിയിൽ മാമിനെ തന്നെ അവിടെ വന്നത്, ഇപ്പൊ എനിക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിയുന്നതും മാമിനെ വന്ന് കണ്ട് എന്റെ പ്രയാസം പറഞ്ഞ് എന്തെങ്കിലും ഒരു സോൾവ് കിട്ടിയാൽ.
0: നിങ്ങൾക്ക് നിയമസേവന അതോറിറ്റിന്ന് അഭിഭാഷകനെ വെച്ച് തന്നിട്ടുള്ളതാണോ? അദ്ദേഹം വഴി കേസ് നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? കേസ് പെട്ടെന്ന് തീർക്കാനാണോ, എന്താണ് ആവശ്യം?

0: ഒരു ഫേവറായിട്ടുള്ള എന്ന ശരീരമുള്ള അഡ്വക്കേറ്റ് ഉണ്ട്. എനിക്ക് ഫേവറായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അല്പം കൂടി നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള കേസിൽ കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സഹായം എന്ന് വെച്ചാൽ, നിങ്ങൾ കോടതിയിൽ അഭിഭാഷകനെ കൊണ്ട് ഈ കേസ് അദാലത്തിലോ മീഡിയേഷനോ വയ്ക്കാൻ പറഞ്ഞാൽ കോടതി കേസ് ഞങ്ങൾക്ക് റെഫർ ചെയ്ത് തരും. അപ്പം നിങ്ങളെയും മറ്റേ വിളിച്ച് ഞങ്ങൾ ഒരു മീഡിയേഷൻ മധ്യസ്ഥത സംസാരിക്കുന്നതായിരിക്കും, അങ്ങനെ തീർപ്പാക്കാം.
0: ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും കഴിയുന്നത് മാമിന് ഒന്ന് അവിടെ വന്ന് കണ്ടാൽ എനിക്ക് കാണാനുള്ള അനുവാദവും.
1: നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് നേരിട്ട് വന്നാൽ മതി, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി.
2: ഓക്കെ, താങ്ക് യു വിളിച്ചതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളീ പാനലിലുള്ള അഡ്വക്കേറ്റ്സ് ഓരോന്നിനും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകം പ്രത്യേകം പാനലുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ രീതി?
1: ഒരു പാനൽ ഓഫ് ലോയേഴ്സ് ആണ്. അത് പാനലിനെ സെലക്ട് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ വിളിക്കും. വിളിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ എക്സ്പെർട്ടീസും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പാനൽ ഉണ്ടാക്കുന്നത്. അത് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ്, എന്നിട്ട് കെൽസിയാണ് അത് അംഗീകരിച്ചു തരുന്നത്. ഈ പാനൽ, ആ പാനലിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത് ഡി എൽ എസ് എ ആയിരിക്കും. ഓരോ സ്ഥലത്തുള്ള അഡ്വക്കേറ്റ്സിനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓരോ താലൂക്ക് ലെവലിലും പാനൽ കാണും, ജില്ലാ ലെവലിലും പാനൽ കാണും. ഓരോ മേഖലകളിലും എക്സ്പെർട്ടീസ് ആയിട്ടുള്ള, ഇപ്പോൾ ക്രിമിനൽ കേസിലാണെങ്കിൽ അങ്ങനെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവർ, സിവിൽ കേസിലാണെങ്കിൽ അങ്ങനെ, ഫാമിലി കോടതിയിലാണെങ്കിൽ അങ്ങനെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവരെ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യും. എല്ലാവരുടെയും ഒറ്റ പാനൽ തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ ഓരോ കേസ് വരുമ്പോൾ
2: അതിനകത്ത് ആരാണ് എക്സ്പെർട്ടീസ് ഉള്ള ആളിന് കേസ് കൊടുക്കും, അങ്ങനെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഇവര് ഈ കക്ഷികൾ ഈ അഡ്വക്കേറ്റിന് യാതൊരു വിധത്തിലുള്ള പൈസ കൊടുക്കുകയോ അങ്ങനെയുള്ള യാതൊന്നും ആവശ്യമില്ല,
1: അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവർ വാങ്ങാനും പാടില്ല, ചോദിച്ചാൽ കൊടുക്കാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളോട് സെക്രട്ടറിക്ക് നേരിട്ട് പരാതി നൽകാം. അങ്ങനെയുള്ളവരെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വെച്ച് ഇന്ന് റിമൂവ് ചെയ്യുകയോ അവർക്ക് വാണിംഗ് നൽകുകയൊക്കെ
2: ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ ഒരു ദിവസം എത്രത്തോളം കേസുകൾ ഇപ്പം തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഒരു ദിവസം എങ്ങനെ ലഭിക്കുന്നുണ്ട്?
1: ഒരു 50-ൽ കൂടുതൽ പരാതികൾ ദിവസം ലഭിക്കാറുണ്ട്.
2: ഇങ്ങനെ ലഭിക്കുന്ന പരാതികളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് നമുക്കുണ്ടോ?
1: അത്രയും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത്രയും വലിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ അഡ്വക്കേറ്റ്സിനെ 3 വർഷക്കാലത്തേക്കാണ് ഞങ്ങൾ നിയമിക്കുന്നത്. ഒരു 200-ൽ കൂടുതൽ പാനൽ ലോയേഴ്സ് ഉണ്ട്,
2: അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ എവരുടെ ഈ ഇതൊക്കെ എങ്ങനെയാണ്, അവരുടെ റിന്യൂമറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: അവർക്ക് ഈ ഡി എൽ എസ് എയുടെ മാനുവൽ പ്രകാരം ഒരു ഓരോ കേസ് തീർപ്പാക്കുന്ന കേസ് ഓരോരുത്തർക്ക് ഓരോ കേസ് അലോട്ട് ചെയ്ത് നൽകുമല്ലോ. അത് തീർപ്പാക്കുന്നതനുസരിച്ച് ഒരു കേസിന് ഇത്ര രൂപ വെച്ചെന്ന് ആ മാനുവലിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ചെയ്തത്.
2: ഓക്കെ. പല മാസം തോറും
1: ഓരോ കേസ് കണക്കാക്കിയിട്ടാണ്.
2: ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് അവർക്ക് ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുക്കാറുണ്ടോ, എങ്ങനെയാണ്?
1: അഡ്വക്കേറ്റ്സിന് ഈ പാനൽ അഡ്വക്കേറ്റ്സിന് ഞങ്ങൾ മാസം തോറും ട്രെയിനിങ് നൽകാറുണ്ട്. അവരുടെ ഒരു സീനിയർ മോസ്റ്റ് ലോയറിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ജഡ്ജിനെ വിളിച്ചിട്ടോ ഞങ്ങൾ ട്രെയിനിങ് നൽകാറുണ്ട് മാസം തോറും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പി എൽ വിസ് ഉണ്ട്, പാരാലീഗൽ വോളണ്ടിയേഴ്സ്. അവരെ ഇതുപോലെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ ഡി എൽ എസ് എ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടും പാരാലീഗൽ വോളണ്ടിയേഴ്സിനെ എടുക്കുന്നുണ്ട്. ഓരോ താലൂക്കിലും ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലുണ്ട് പാരാലീഗൽ വോളണ്ടിയേഴ്സ്. അവർക്കും ഇതുപോലെ ട്രെയിനിങ് നൽകാറുണ്ട്.
2: ഇപ്പം നമ്മുടെ സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും, ഇപ്പം മാഡം സൂചിപ്പിച്ചതുപോലെ ദുർബലരായ വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ, സ്ത്രീകളെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ വരുമ്പോഴേ അവർക്ക് തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് സമീപിക്കാവുന്നതെന്ന് പറയുന്നത് ലോക്കൽ പോലീസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 7, ശകവർഷം 1948 അശ്വിനം 1, 2026 സെപ്റ്റംബർ മാസം 23 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:43. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയാണ്. ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: 2026 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യൻ വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്ത്? ഉത്തരം: തരംഗശക്തി 2026 എന്നാണ് പേര്. ഇന്നത്തെ ചോദ്യം ഇതാണ്: 2026 ഏഷ്യൻ ഗെയിംസിൽ ഇ സ്പോർട്സ് വിഭാഗത്തിൽ എത്ര കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? ചോദ്യം ഒരിക്കൽ കൂടി: 2026 ഏഷ്യൻ ഗെയിംസിൽ ഇ സ്പോർട്സ് വിഭാഗത്തിൽ എത്ര കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:44 പറയാം. നൂറ്റിയൊന്ന് ദശാംശം 4 മെഗാഹെഡ്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയാണ് തേനിശൈ. ദീന എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും ഹരിണിയും സംഘവും പാടിയത്.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: മനോയും സ്വർണലതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്, ലൂട്ടി എന്ന ചിത്രത്തിൽ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: തേനീശയിലെ അടുത്ത ഗാനം കേൾക്കാം, ചിന്നമാപ്പിളൈ എന്ന ചിത്രത്തിൽ മനോയും സംഘവും പാടിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം എസ് ജാനകിയുടെ ശബ്ദത്തിൽ, ചിത്രം മറുപടിയും.

ഉത്തമരാസ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തേനിശി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ 5:30 വീണ്ടും തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: आइए आप सुनते हैं हिंदी पाठ। अध्यापिका है श्रीदेवी एम, छात्राएं हैं तानिया राणा और नताशा राणा।
1: नमस्ते जी।
2: नमस्ते बच्चों, पिछली कक्षा में हमने किन किन बातों की चर्चा की थी आपको याद है?
1: जी, संज्ञा सर्वनाम की चर्चा की।
3: नामी शब्दों को संज्ञा कहते हैं।
2: അപ്പൊ നമ്മള് പേരായ പദങ്ങളെ സംജ്ഞയ നൗൺ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഹിന്ദിയിലെ സർവനാമ പദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ആദർശൂചക നിജവാചക ചർച്ചാക്കി തീ വാക്യക്കെ കർത്താക്കെ രൂപമേ പ്രയോഗിച്ചു. വാക്യത്തില് കർത്താവിന്റെ രൂപത്തില് ഉപയോഗിക്കുന്നതാണ് ആദർശൂചക. നിജവാചക
3: കർത്താ കെ രൂപ മേ പ്രയുക്ത നഹി
2: ഹോതേ. കർത്താ കെ രൂപ മേ പ്രയുക്ത നഹി ഹോതേ. ആദർശൂചക ആപ്പ് എന്ന് പറയുമ്പോ കർത്താവിന്റെ രൂപത്തിൽ പ്രയോഗിക്കുന്നു. നിജവാചക ആപ്പ് എന്ന് പറയുമ്പോ കർത്താവ് ആയിട്ട് വരുന്നില്ല. പിന്നെ മധ്യം ഓർ അന്യ പുരുഷമേ ആദർക്കോ സൂചിത് കർണേക്കല്ലേ. മധ്യം പുരുഷല അന്യ പുരുഷല ആദറിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മള് ആദർശൂചക ആപ്പ് ഉപയോഗിക്കുന്നു. ഇനി നിജവാചക ആപ്പ് കിസി സംജ്ഞായ സർവനാമ കെ പീച്ചേ പ്രയുക്ത ഹോതാ ഹൈ. ആദർശൂചക ആപ്പ് ജിസ് സംജ്ഞാ കെ സ്ഥാൻ പർ പ്രയുക്ത ഹോതാ ഹൈ വഹി ഉസ്കാ അർത്ഥ ഹോതാ ഹൈ. ആ ഉപയോഗിക്കുന്നിടത്ത് തന്നെ അതിന്റെ അർത്ഥമായിട്ട് വരുന്നതാണ് ആദർശൂചക. അതായത് നിജവാചക ആപ്പിന് സ്വയം ഖുദ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്.
1: ഗോപാൽ അപ്നെ കമരേ മേ പഠാ
2: ആപ് ഗാ
1: ആപ് ഗാ രഹാ ഹൈ.
2: ഗോപാൽ അപ്നെ കമരേ മേ പഠാ ആപ് ഗാ രഹാ
1: ആപ് ഗാ രഹാ ഹൈ.
2: ഗോപാൽ എന്ത് ചെയ്യുന്നു? തന്റെ റൂമിലിരുന്ന് സ്വന്തമായി പാടുന്നു. അവിടെ നിജവാചക ആപ്പാണ് ആപ് ഗാ രഹാ ഹൈ. ഇനി അടുത്ത സെന്റൻസിലോ
1: ആപ് യഹാ ബേട്ടിയെ
2: ആപ് യഹാ ബേട്ടിയെ. അവിടെ ആദർശൂചക ആപ്പാണ് അങ്ങ് ഇവിടെ ഇരുന്നാലും താങ്കൾ ഇവിടെ ഇരുന്നാലും എന്നൊക്കെ പറയുന്ന മീനിങ്. കൊച്ചോ അഭം ചർച്ച കരേങ്കി വിശേഷൻ കി. വിശേഷൻ കാ അർത്ഥ വിശേഷതാക്കോ വ്യക്ത കർണേ വാല. വിശേഷത എന്ന് പറഞ്ഞാല് ഒരു നൗണിന്റെ പ്രത്യേകതയെ സൂചിപ്പിക്കുന്ന, അതായത് വിശേഷം എന്ന് പറഞ്ഞാല് സംജ്ഞാക്കി വിശേഷത വ്യക്ത കർണേ വാല. സംജ്ഞ നൗൺ, ഇപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ. നൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സംജ്ഞയെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ. ഉദാഹരണം പറയാവോ?
1: ലംബ ആദ്മി
2: ഊഞ്ചാ മഹൽ
1: മഹൽ ചൌടാ രാസ്ത.
2: ദേഖിയേ ബച്ചോ യേ വിശേഷൻ ഹേ ലംബ ആദ്മി. ആദ്മി എന്നുള്ളതാണ് വിശേഷ, അതായത് എന്തിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനെ നമ്മൾ എന്ത് പറയും? വിശേഷ്യ എന്ന് പറയും. ആ വിശേഷ്യന്റെ പ്രത്യേകത പറയുന്നതാണ് വിശേഷൺ. ഇപ്പൊ ഇവിടെ ആദ്മി, ആദ്മി എന്ന് പറഞ്ഞ മനുഷ്യൻ, എങ്ങനത്തെ മനുഷ്യനാണ്? ലംബ ആദ്മി, നല്ല പൊക്കമുള്ള മനുഷ്യൻ. ഇനി ഊഞ്ചാ മഹൽ, മഹൽ എന്ന് പറഞ്ഞ പാലസ്. മഹൽ എങ്ങനത്തെ മഹൽ? ഊഞ്ചാ മഹൽ, പൊക്കമുള്ള
1: മഹൽ,
2: മഹൽ കൊട്ടാരം. ഇപ്പൊ മഹൽ എന്ന് പറയുന്നത് വിശേഷിയാണ്, അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഊഞ്ച. ഇനി ചൗട രാസ്ത, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി. എങ്ങനത്തെ വഴി? നാരോയിട്ടുള്ള അല്ലേ, ചൗട, ഇങ്ങനെ ഇടുങ്ങിയ വഴി. ആത്മീ മഹൽ രാസ്ത എന്ന് പറയുന്നതല്ല, എന്താണ്? സംജ്ഞാ ഹേ. ഈ സംജ്ഞാക്ക് വിശേഷത ബത്താനെ വല ശബ്ദ ഹെ ലംബ ഊഞ്ച ചോട. തോ ഇസ്ലിയെ സെ വിശേഷൻ കഹത്തെ ഹേ. തോ ദേഖിയേ ബച്ചോ, വിശേഷൻ ചാർ പ്രകാർ കെ ഹോത്തേ ഹേ അല്ലേ. നാല് വിശേഷം ഏതൊക്കെയാ?
1: ഗുണവാചക് വിശേഷൻ, സംഖ്യവാചക് വിശേഷൻ, പരിമാൺ വാചക് വിശേഷൻ,
2: സാർവനാമിക് വിശേഷൻ അല്ലേ. അങ്ങനെ നാല് വിശേഷം ഉണ്ട്. ഗുണവാചക് വിശേഷൻ, സംഖ്യാവാചക് വിശേഷൻ, പരിമാൺ വാചക് വിശേഷൻ, നിർദ്ദേശക്കയാ സാർവനാമിക്. ഇതിനകത്ത്

0: എന്നതിന് ഓരോ അടിസ്ഥാനമുണ്ട്. രംഗ്, രൂപ്, ഗുണ്, ആകാർ, ദശ, കാൽ, സ്ഥാൻ, ഇതെല്ലാമാണ് ഗുണവാചക വിശേഷണത്തിനകത്ത് വരുന്നത്. ഉദാഹരണം പറയാമോ? രംഗ്, രംഗ് എന്ന് പറയുമ്പോ നിറങ്ങളാണ്. നിറങ്ങളെ സൂചിപ്പിക്കുന്നത് ഗുണവാചക വിശേഷണത്തിനകത്ത് വരും.
1: സഫേദ്,
0: ഭൂര,
1: ഭൂര, ബാദാമി, നീല.
0: സഫേദ് വെള്ള, ഭൂര എന്ന് പറയുന്ന ആഷ് കളറാണ്, ബാദാമി കേസരിയാന്നൊക്കെ പറയുന്ന ആ കളറ്, പിന്നെ നീല എന്ന് പറയുന്നത് നീല. ഇനി രൂപ്, രൂപിനകത്ത് എന്തൊക്കെ വരും? ഖൂബ്സൂരത്,
1: ഖൂബ്സൂരത്,
0: ഭദ്ദ, ബദ്സൂരത്, ഖൂബ്സൂരത്, സുന്ദരിയായത് അല്ലെങ്കിൽ നല്ലത്, കൊള്ളൂലാത്തത് എന്നൊക്കെ പറയുന്ന രൂപ്. ഇനി ആകാറിനകത്തോ?
1: ലംബ,
0: ലംബ,
1: ചൗട,
0: ചോട, ഊഞ്ച,
1: നാട്ട,
0: നാട്ട. ലംബ പൊക്കമുള്ള, ചൗട പൊക്കം കുറഞ്ഞത്, ഊഞ്ച പൊക്കമുള്ള, നാട്ട കുറുകിയത്, അങ്ങനെ വരുന്നതാണ് ആകാർ വരുന്നത്. പിന്നെ ഗുണ്, സച്ച,
1: സച്ച, മീഠ,
0: മീഠ,
1: കുശൽ,
0: കുശൽ,
1: ചതുർ,
0: ചതുർ, അത് ഗുണിനകത്ത് വരുന്നു. ദശ എന്ന് പറഞ്ഞ ആ അവസ്ഥ,
1: തന്തുരിസ്ത്,
0: ബീമാർ, കംസോർ. അവസ്ഥകളാണ്, എന്തൊക്കെ അവസ്ഥയാണ്? നല്ല ആരോഗ്യമുള്ള അവസ്ഥ, പിന്നെ ബീമാർ രോഗിയായ അവസ്ഥ, കംസോർ. ഇനി കാൽ, കാൽ എന്ന് പറഞ്ഞാല്
1: നയ,
0: ആ സമയം അല്ലേ, നയ, നവീൻ, പുരാന. അടുത്തത് ദേശ്, ഏത് നാടാണെന്നുള്ള, ജാപ്പാനി, ചീനി, ഭാരതീയ. സ്ഥാൻ, പിന്നെ സ്ഥലം, ഷഹരി, ഗംവാർ അല്ലെ, പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ അങ്ങനെ പറയുന്നതാണ്. അപ്പൊ ഇതാണ് ഗുണവാചകനകത്ത്. ഇനി വസ്തുവിക്ക് സംഖ്യ, ക്രമം, ആവൃത്തി ഓർ സമൂഹകാ ബോധം. ഒരു വസ്തുവിന്റെ സംഖ്യ, അതിന്റെ ക്രമം, ആവൃത്തി, വരുന്ന റോള് അല്ലെങ്കിൽ അതിന്റെ ടേൺ, ഇതൊക്കെ വെച്ചിട്ടാണ് സംഖ്യാവാചക വിശേഷണം എന്ന് പറയുന്നത്. സംഖ്യ, സംഖ്യ വരുമ്പോ ദസ് കേലെ, ബാര ലട്കിയ,
1: ബാര ലട്കിയ.
0: ക്രം വരുമ്പോ പെഹലേ
1: കിത,
0: ചോദാ പുത്ര. ആവൃത്തി
1: ചൗഗുന,
0: ചൗഗുന ചാവൽ,
1: ചാവൽ,
0: ദസ് ഗുണ ആട്ട. സമൂഹം വരുമ്പോ
1: ആട്ടോ
0: ആത്മി, ദസോ ദിൻ, ഇങ്ങനെ വരുന്നതാണ് സംഖ്യാവാചക വിശേഷം. ഇനി വസ്തുവിന്റെ മാപ്തോൽ, ഈ സാധനങ്ങളുടെ അളവ്, നാപ്, വസനത്തിന്റെ തൂക്കം, കിലോ കണക്ക്, അതൊക്കെ വരുന്നതാണ് പരിമാൺ വാചകനകത്ത്. ഉദാഹരണം, ചേ ഗജ് കപ്പട, ചാർ കിലോ ചാവൽ, തോടാ ചാവൽ, കുച്ച് കപ്പട, അങ്ങനെയൊക്കെ വരുന്നത്. അതായത് ചിലത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ചേ ഗജ് കപ്പട 6 മീറ്റർ തുണി, ചാർ കിലോ ചാവൽ 4 കിലോ ചാവൽ, പിന്നെ വരുന്നത് തോടാ ചാവൽ. തോടാ ചാവൽ എന്ന് പറയുമ്പോ അവിടെ കറക്റ്റ് അളവല്ല, അല്പം അരി എന്നുള്ളത്. കുച്ച് കപ്പട, കുറച്ച് തുണി എന്നൊക്കെ പറയുന്ന ആ മീനിങ്. സാർവനാമിക് വിശേഷണത്ത് വരുന്നത് വസ്തുവെങ്കി ഓർ നിർദ്ദേശകർത്താഹി, നിർദ്ദേശക്കിയ സാർവനാമിക് എന്ന് പറയുന്നു. അബ് ദിഖെങ്കെ ക്രിയാവിശേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുഴുവൻ വിശേഷണനെ കുറിച്ചാണ്, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. ക്രിയാവിശേഷൻ എന്ന് പറയുമ്പോ വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. ക്രിയാക്കി വിശേഷത ബതാനെ വാലെ ശബ്ദ ക്രിയാവിശേഷൻ ഹേ എന്നോട് പറയാമോ? ക്രിയാക്കി വിശേഷത ബതാനെ വാലെ ശബ്ദ ക്രിയാവിശേഷൻ ഹേ,
1: ക്രിയാവിശേഷൻ ഹേ.
0: ഉദാഹരണം,
1: തേസ് ദൗഡ,
0: തേസ് ദൗഡ, അതായത് ദൗഡ് എന്ന് പറയുന്ന ഒരു ക്രിയ. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, എങ്ങനെ? തേസ് ദൗഡ, സ്പീഡിലോടി. ദൗഡ എന്ന് പറഞ്ഞാൽ ഓടുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് തേസ് ദൗഡ, സ്പീഡിലോടി. ബോൽ, ബോൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക.
1: സോർ
0: സേ ബോല. അപ്പൊ എങ്ങനെ സംസാരിച്ചു? ഉറക്കെ സംസാരിച്ചു. ഇനി ചൽ, നടന്നു. ധീരെ ചല, ധീരെ ചല എന്ന് പറഞ്ഞാൽ പതുക്കെ നടന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് ക്രിയാവിശേഷൻ. ഇപ്പൊ ചോബി ഹം ചലത്തെ ഹെ വിഭക്തി പ്രത്യേക, വിഭക്തി പ്രത്യയം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. വിഭക്തി പ്രത്യയം, വിഭക്തി പ്രത്യയങ്ങൾ 8 എണ്ണം ഉണ്ട്. ഇത്രയാണ് ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങൾ. നേ എന്ന് പറഞ്ഞാൽ നേക്ക് അർത്ഥമില്ല. എന്ന് പറയുന്നതാണ് കോയുടെ അർത്ഥം. അതിന്റെ ഒരു ഉദാഹരണം പറയാവോ? സീതാക്കോ ആം ചാഹേ,
1: ബച്ചേക്കോ
0: സോനാ ഹേ. സീതാക്കോ ആം ചാഹിയ, ബച്ചേക്കോ സോനാഹ. അവിടെയൊക്കെ ഇക്ക് എന്ന് പറയുന്നത് സീതയ്ക്ക് മാങ്ങ വേണം, കുഞ്ഞിന് ഉറങ്ങണം, അങ്ങനെ പറയുന്ന ക് എന്നുള്ള അർത്ഥം. ഇനി സേയില് ആൾ കൊണ്ട് ഓട് എന്ന് പറയുന്ന അർത്ഥങ്ങളാണ്. കലം സേ ലിഖ എങ്ങനെ എഴുതി? എന്ത് കൊണ്ട്? പേന കൊണ്ട് എഴുതി. കലം സേ ലിഖ. രാം സേ കഹ, രാമനോട് പറഞ്ഞു. ഇനി കാക്കേക്ക് എന്ന് പറയുന്നത് സമ്പന്ത് സൂചകമാണ്. പറഞ്ഞു. ഉടെ ഉള്ള സമ്പന്ത് സൂചകമാണ്. അതും കാക്കേക്ക് കണക്ടിങ് വേർഡ്സ് ആണ്. ഉദാഹരണം,
1: രാം കാ ഭായ്, ഉസ്കേ ബച്ചേ,
0: ഉസ്കേ ബച്ചേ,
1: സീതാക്കി കലം,
0: സീതാക്കി കലം. അവിടെ നോക്ക്, കാക്കേക്ക് വന്നില്ലേ, രാം കാ ഭായി, രാമന്റെ സഹോദരൻ, ഉസ്കേ ബച്ചേ, അയാളുടെ കുട്ടികൾ, സീതാക്കി കലം, സീതയുടെ പേന. ഇങ്ങനെ വരുന്ന കണക്ഷനെ സൂചിപ്പിക്കുന്നതാണ് കാക്കേക്ക്. ഇനി മാപ്പർ,

0: അകത്ത് മേന് ഇല്ലെന്നും അകത്തെന്നും മീനിങ് ഉണ്ട്. കലമേ സ്യാഹി ഹേ
1: സ്യാഹി
0: ഹേ കമരേമേ
1: ബില്ലി ഹേ
0: കലമേ സ്യാഹി ഹേ
1: കമരേമേ ബില്ലി ഹേ.
0: പിന്നെ പുറത്ത് എന്നുള്ളത് ഛത്ത് പർ കൗവ ബൈഠാ ഹേ. ഛത്ത് പർ കൗവ ബൈഠാ ഹേ എന്ന് പറയുമ്പോ റൂഫ് ടോപ്പില് കാക്ക ഇരിപ്പുണ്ട്. മേസ് പർ പുസ്തക് ഹേ. ഇതെല്ലാം പറന്ന് പറയുന്നതിന്റെ പുറത്ത് എന്നുള്ള ആ മീനിങ് സൂചിപ്പിക്കുന്നു. ഇനി നേ കെ ബാരേമേ തോടി ചർച്ച കരേങ്ങി അല്ലേ. നേ പ്രത്യേക വിശേഷ അർത്ഥ നഹി അല്ലേ. നിയമങ്ങളെ പഠിച്ചതാണല്ലോ.
1: നേ പ്രത്യേക വിശേഷ അർത്ഥ നഹി.
0: നേക്ക് വിശേഷ അർത്ഥമില്ല, ഒരു പ്രത്യേക അർത്ഥമില്ല. ഇനി ഭൂതകാലമേ ക്രിയാ സകർമ്മ ഹേതോ കർത്താ കെ സാത്ത് നേ പ്രത്യേക ജോഡന ഹേ. എവിടെയാണ് നേ ഉപയോഗിക്കുന്നത് നമ്മള് ഭൂതകാല ക്രിയകളിൽ, അതായത് പാസ്റ്റ് ടെൻസ് ക്രിയകളില്. ഭൂതകാലം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, വരുന്നേ ഉള്ളൂ. എങ്കിലും ഭൂതകാല ക്രിയകളില് ക്രിയ സകർമ്മകാണെങ്കിൽ എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ കൂടെ നേ ചേർക്കുന്നു. കർത്താവിന്റെ കൂടെ നേപ്രത്യം ചേർക്കുന്നു. അങ്ങനെ കർത്താവിന്റെ കൂടെ നേപ്രത്യം ചേർക്കുമ്പോഴോ കർത്താക്കേ സാത്ത് നേപ്രത്യം ജോഡ്നേപ്പ് ക്രിയ കർമ്മക്കേ ലിംഗ് വചൻ കെ അൻസർ ബദൽത്തേ ബച്ചോ ഭൂതകാലമേ കർത്താക്കേ സാത്ത് ഹം നേപ്രത്യം ജോഡ്തെ ഹേ തോ ക്യാ ഹോതാ ഹേ. നേപ്രത്യം ജോഡ്നേ സേ ക്രിയ കർമ്മക്കേ
1: കർമ്മക്കേ
0: ലിംഗ് വചൻ കെ അനുസാർ
1: ലിംഗ് വചൻ കെ അനുസാർ
0: ബദൽത്തി ഹേ
1: ബദൽത്തി ഹേ.
0: പിന്നെ അടുത്ത നിയമം എന്ന് പറയുന്നത് ഇപ്പൊ അപൂർണ ഭൂതകാലം വരുമ്പോഴത്തേക്കും ക്രിയ സകർമ്മകമാണെങ്കിൽ കൂടെ നമുക്ക് നേപ്രത്യം ചേർക്കേണ്ട ആവശ്യമില്ല കർത്താവിനോടുകൂടി. തോ അപൂർണ ഭൂതകാലമേ ക്യാ ഹോതാ ഹേ. അപൂർണ ഭൂതകാലമേ കർത്താ കെ സാത്ത് നേപ്രത്യം ലഗാനേ കി സരൂരത് നഹി. ഇനി സക്ഷുക്
1: ലക് ആദി
0: സഹായക്രിയാവോ
1: ആദി ക്രിയാവോ
0: സക്ഷുക് ലഗ് സഹായക ക്രിയകള് പിന്നെ ലാ ബോൽ ഭൂൽ എന്ന് പറയുന്ന ക്രിയകളുടെയും അത്രയും ക്രിയകൾ വരുമ്പോ കർത്താക്കെ സാത്ത് അത് സകർമ്മകാണോ അകർമ്മകാണോ നോക്കേണ്ട കാര്യമല്ല, കർത്താവിനോടുകൂടി നമുക്ക് നേപ്രത്യം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് നിയമം. അത്രയും മനസ്സിലായല്ലോ. നേപ്രത്യം നേപ്രത്യേക വിശേഷാർത്ഥനഹി ഭൂതകാലമേ ക്രിയാ സകർമ്മ ഹേതോ
1: ക്രിയാ സകർമ്മ ഹേതോ
0: കർത്താക്കെ സാത്ത്
1: കർത്താക്കെ സാത്ത്
0: നേപ്രത്യം ജോഡന ഹേ. കർത്താക്കെ സാത്ത് നേപ്രത്യം ജോഡനെ സേ ക്രിയ കർമ്മക്കെ ലിംഗ് വചൻ കെ അൻസർ ബദൽത്തി ഹേ
1: ബദൽത്തി ഹേ.
0: അപൂർണ ഭൂതകാലമേ
1: അപൂർണ ഭൂതകാലമേ
0: നേ നഹി ലഗാന ഹേ
1: നേ നഹി ലഗാന ഹേ.
0: അടുത്ത നിയമം സക്ഷുക് ലഗ് ആദി സഹായ ക്രിയാവോ ഓർ ലാ ബോൽ ഭൂൽ ആദി ക്രിയാവോ കെ ആനേ പർ കർത്താക്കെ സാത്ത് നേപ്രത്യം നഹി ലഗാന ഹേ. ദേഖിയേ അബ് ക്രിയാ വിശേഷൻ കി ഓർ ചലതേ ഹേ. വിശേഷൻ എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. ക്രിയാവിശേഷൻ എന്ന് പറയുന്നത് ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ്. തേസ് ദൗഡ ഹിരേ ചല എന്നൊക്കെ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അബ് തോ ചലേ ബച്ചോ അബി ഹം ദേഖ്തേ ഹേ കാൽ ടെൻസ് അഥവാ കാലം. കാൽ കാലിന്റെ ഇംഗ്ലീഷ് എന്താണ്?
1: ടെൻസ്.
0: ടെൻസ് എന്താണ്? സമയക്ക ബോത് കരാനേ പോലെ പദ് അല്ലേ. നമ്മള് ടെൻസ് അല്ലെങ്കിൽ കാലം, കാലം എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എന്താണ് കാലം. സമയത്തെ കുറിക്കുന്നതാണ് കാലം. കാൽക്ക് തീൻ ഭേദ് ഹോത്തെ ഇത്തനെ ഭേദ് ഹോത്തെ
1: തീൻ
0: തീൻ ഭേദ് ഹോത്തെ എന്ന് പറയാവത്
1: ഭൂതകാൽ വർത്തമാൻ കാൽ ഭാവികാൽ
0: ഭാവികാൽ. പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ്. പാസ്റ്റ് ടെൻസ്
1: സമയക്ക ബോത് കരാനേ
0: പോലെ
1: വാലേ ഹേ
0: ബീത്തേ ഹുയേ സമയക്ക ബോധ് കരാനേ വാല ഹേ ഭൂതകാൽ. കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഭൂതകാലം അല്ലേ. ഒരു ഉദാഹരണം പറയാവോ?
1: രാമനെ ആം ഖായ ബച്ച സോയ.
0: രാമൻ മാങ്ങ കഴിച്ചു. കഴിച്ചു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ, കഴിഞ്ഞു പോയതാണ്. അതുപോലെ ബച്ച സോയ കുഞ്ഞു ഉറങ്ങി, ഇതെല്ലാം ഭൂതകാലത്തിൽ വരുന്നു. ഇനിയാണ് വരുന്നത് ഭൂതകാലിന്റെ ഛേ ഭേദ. ആറ് ഭേദങ്ങൾ ഉണ്ട്. സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, അപൂർണ ഭൂതകാൽ, ഹേതു ഹേതുമത് ഭൂതകാൽ അല്ലേ. അപ്പൊ ഇനി ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്, അത് നമുക്ക് നോക്കണം.
1: സാമാന്യ
0: സാമാന്യ ഭൂതകാലിന് നമുക്ക് എന്ത് മനസ്സിലാവും? ക്രിയ ഭൂതകാലത്തിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് സാമാന്യ ഭൂതകാൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഉദാഹരണം
1: രാമനെ ആം ഖായ ബച്ച സോയ.
0: രാമനെ ആം ഖായ, രാം മാങ്ങ കഴിച്ചു, കുട്ടി ഉറങ്ങി എന്ന് നമ്മൾ ആദ്യം ഭൂതകാലത്തിൽ പറഞ്ഞ ഉദാഹരണം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി സാമാന്യ ഭൂതകാല രൂപം നമ്മൾ എങ്ങനെ എഴുതും? ക്രിയാധാതു പ്ലസ് ആ, അതായത് ആം ഖായ ഖ പ്ലസ് ആ ഖായ അല്ലേ, സോ പ്ലസ് ആ സോയ, ഇങ്ങനെ വരുന്നതാണ് സാമാന്യ ഭൂതകാല രൂപങ്ങൾ. ബച്ചോ ആജ് കി കക്ഷ ഇഹി സമാപ്ത്.
1: ധന്യവാദ് ജി.
0: ധന്യവാദ്.
2: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ്. അധ്യാപിക ഥേ ശ്രീദേവി.

0: ടൈം ഥേ താനിയ റാണാ ഓർ നതാശ റാണാ. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാഠ് യഹി സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണ്. ആയുർവേദത്തിന്റെ മഹത്വവും ദിനചര്യയിലൂടെ ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ആയുർവേദ ദിനാചരണം നാം ആചരിച്ചു വരുന്നത്. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് ദേശീയ ആയുർവേദ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി? ഈ വർഷത്തെ ആയുർവേദ ദിന സന്ദേശം എന്താണ്? അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: ഓക്കെ, അതായത് ഇന്നിപ്പോ 11-ാമത് ദേശീയ ആയുർവേദ ദിനമാണ്. 11 വർഷമായിട്ട് ആയുർവേദത്തിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ സാധ്യതകൾ കുറച്ച് ഇന്നത്തെ ജനതയ്ക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനും ആയുർവേദം ഏതിനൊക്കെയാണ് ഉപയോഗിക്കാം, ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ശാസ്ത്രീയത ഉള്ളത് എന്നൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുദ്ദേശിച്ചാണ് ആയുർവേദ ദിനം. മെയിൻലി പ്രൊപ്പഗേഷൻ ഓഫ് ആയുർവേദമാണ് ആയുർവേദ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിനത്തിനും ഒരു പ്രത്യേക പ്രമേയം അതിന് കൂടുതൽ ഊന്നൽ നൽകുകയും അത് പക്ഷേ ഒരു ദിനാചരണത്തിൽ ഒതുങ്ങാതെ അത് വർഷം മുഴുവനും ഇനിയും ഒക്കെ അത് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ പ്രയോജനം അതുവഴി സർക്കാരിതര സംവിധാനങ്ങൾ വഴി പൊതുജന ആരോഗ്യത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആയുർവേദ ദിനാചരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഈ വർഷത്തെ പ്രമേയം ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദം എന്നുള്ളതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം, നമ്മുടെ എന്താണ്, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ സാക്ഷരതയുടെ കാര്യത്തിലായാലും മറ്റെല്ലാ സംവിധാനങ്ങളുടെ കാര്യത്തിലൊക്കെ ആയാലും മുന്നോട്ട് നിൽക്കുന്നുവെങ്കിലും ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ധനം വിനിയോഗം വരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ചിലവ് കുറച്ച് ആയുർവേദ രീതികളിലൂടെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റി ജീവിതശൈലി ക്രമീകരണം വഴി ആരോഗ്യകരമായ ഒരു നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആരോഗ്യകരമായ നാളേക്കെന്ന് പറയുമ്പം നമ്മളെല്ലാ പ്രായത്തിലും എല്ലാ മേഖലയിലും ഇത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. അതുപോലെ ഇപ്പം നമുക്ക് അറിയാം, വാർദ്ധക്യകാലം ഏജിങ് കൂടി, വാർദ്ധക്യത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യകരമായ വാർദ്ധക്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന പല രോഗങ്ങളും ആ സമയത്തുണ്ടായതല്ല, ദീർഘകാലമായിട്ടുണ്ടായിരുന്ന മറ്റ് രോഗാതുരത കൊണ്ട് വാർദ്ധക്യകാലം അനാരോഗ്യമായി പോയതാണ്. അപ്പം അത് അങ്ങനെ ആയി പോകാതിരിക്കാൻ കുറച്ച് നേരത്തെ തന്നെ ശ്രദ്ധ ചെലുത്തി ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം, ഈ ചെറിയ പ്രായത്തിലെ തന്നെ ആയുർവേദത്തിൽ മുന്നേ കാലത്തിൽ നിലനിന്നിരുന്ന, അതായത് ഒരു കുട്ടി ഋതുമതിയാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഋതുമതിയാകുന്ന സമയത്ത് ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മരുന്ന് ഉപയോഗിക്കുക അല്ലാതെ കുറച്ച് എന്താണ് പലരും ചിന്തിക്കുന്നത് പോലെ കുറച്ച് ലേഹ്യങ്ങളും കുറുക്കുകളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയല്ല. ചില ശീലങ്ങളിലും അവരുടെ ആഹാര രീതിയിലും അവരുടെ ദിനചര്യയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രത്യുൽപാദന ആരോഗ്യം കൃത്യമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ പിന്നീടുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ ഇത്തരം ജീവിത രീതിയിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, മുന്നേ കാലത്ത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നൂതനമായ പല രീതികളിലെയും പുറകെ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് സമയമില്ല, ഒന്നിനും ഉറങ്ങുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും ഒക്കെ സമയം ഇല്ലാതായി പോയിരിക്കുന്ന ഈ കാലത്ത് ആയുർവേദത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ ഒരു നല്ല നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ആരോഗ്യരംഗം ഏറ്റവും അധികം ഇപ്പോൾ പകർച്ചവ്യാധികളൊക്കെ കാലം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന അത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയവും ആരോഗ്യം, അതായത് ഒരു വ്യക്തിയുടെ ഒരു എന്താണ് നല്ലൊരു സമയം അതിന് വേണ്ടിയിട്ട് ചെലവിടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി അനാരോഗ്യ അവസ്ഥ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രമേയം പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനിപ്പം നമ്മുടെ വകുപ്പ് തല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ദിനാചരണം, അതുപോലെ തന്നെ സ്കൂളുകളിൽ അതിൻ്റെ ഒരു പ്രാധാന്യം, ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം കുട്ടികളിൽ ഉണ്ടാക്കുക, പാഠ്യവിഷയങ്ങളിൽ ഇപ്പോൾ സർക്കാരിൻ്റെ അക്ഷരമാരോഗ്യം എന്ന പരിപാടി, അതുപോലെ നാഷണൽ ആയുഷ് മിഷൻ്റെ ആയുർവിദ്യ എന്ന് പറഞ്ഞൊരു പരിപാടി, ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കുട്ടികളിൽ ചെറിയ പ്രായത്തിലെ തന്നെ ഹെൽത്തി ലിവിങ്ങിനെ കുറിച്ചിട്ട് അവർക്കൊരു അവബോധം ഉണ്ടാക്കുക, അതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുക, അതുപോലെ ഓരോ പ്രായത്തിലും സ്ത്രീകളുടെ ആരോഗ്യം, വൃദ്ധജനങ്ങളുടെ ആരോഗ്യം, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം, ഇത്തരം ഏരിയയിലെല്ലാം ആരോഗ്യകരമായ ഒരു നാളേക്ക് വേണ്ടിയിട്ട് പാലിയേറ്റീവ് രംഗത്തായാലും പാലിയേറ്റീവ് രോഗികൾക്കും ആയുർവേദത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അവരുടെ ശിഷ്ടകാലം കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ വരുത്തുക എന്നുള്ളതാണ് ഈ പ്രമേയത്തിൻ്റെ ഉദ്ദേശം. സ്കൂളുകളിൽ അതുപോലെ മറ്റ് ICDSമായിട്ട് ചേർന്നിട്ട് ഔദ്യോഗിക ഓഫീസുകളിൽ ഒക്യുപ്പേഷണൽ സ്ട്രെസ്സും ഒക്യുപ്പേഷണൽ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് ഇപ്പോൾ ശാരീരികവും മാനസികവും, ഇത്തരം മേഖലകളിലൊക്കെ ഇടപെടുന്ന രീതിയിലാണ് ഈ ദിനാചരണവും അതിൻ്റെ പ്രമേയവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്.
1: മാഡം, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണല്ലോ. ഈ ആശയത്തിൽ ആയുർവേദത്തിൻ്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഏതൊരു വൈദ്യശാസ്ത്രത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. രോഗപ്രതിരോധമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം. അത് ആയുർവേദ രീതിയാണ് പറയുമ്പോൾ, ആയുർവേദം നമ്മൾ പറയും ഒരു രണ്ട് ടു ഫോൾഡ് സയൻസാന്ന് പറയും. സ്വസ്ഥവൃത്തം എന്നോ ആതുരവൃത്തം എന്ന് പറയും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വസ്ഥനായി ഇരിക്കുന്ന ഒരാൾ സ്വസ്ഥത കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രോഗം വരാതിരിക്കുന്നതിനും എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആഹാരം, വ്യായാമം, ഉറക്കം, മൈഥുനം, ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ സൂചികകൾ. അപ്പോൾ ഒരു സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടും എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിനും ഒരു സ്വാസ്ഥ്യവൃത്തത്തിനും ഇമ്പോർട്ടൻസ്. അത് തീർച്ചയായും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആതുരവൃത്തം എന്ന് പറയും. ആതുരം എന്ന് പറഞ്ഞാൽ രോഗബാധിതൻ, അതിനെക്കുറിച്ച് പറയുന്നതാണ് ആതുരവൃത്തത്തിൽ പറയുന്നത്. സ്വാസ്ഥ്യ സംരക്ഷണവും സ്വാസ്ഥ്യവൃത്തവും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആയുർവേദം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലതരം രോഗ അണുബാധ ഉണ്ടാകുന്നു. അണുസിദ്ധാന്തത്തിനൊക്കെ മുന്നേ ഉണ്ടായ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ തന്നെയും ഒരാളുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ദിനചര്യയിൽ മാറ്റം വരുത്തണം, ജനപദോധ്വംസനീയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാൾ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ സ്വസ്ഥത, പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം അവനവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, സഹജീവികളെ എങ്ങനെ നമ്മുടെ സഹജീവികളോട് പെരുമാറണം. ഇപ്പോൾ വളരെയധികം

അതുപോലെ തന്നെയാണ് രോഗം വരാതിരിക്കാൻ. അതായത് നമ്മുടെ ആരോഗ്യകരമായ നാളെ എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് രോഗപ്രതിരോധത്തിനാണ് നൽകുന്നത്. ഇപ്പം ഇപ്പോൾ രോഗാണുബാധ വരുമ്പോൾ ഒരു പ്രതിരോധ ശേഷി കൃത്യമായിട്ടുള്ള ആളിനാണെങ്കിൽ ആ രോഗബാധ വന്നിരുന്നാലും അതിൻ്റെ തീവ്രത കുറയും. ഇപ്പോൾ നമ്മൾ പറയും രോഗബാധക ഘടകങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും നമ്മുടെ പ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മളെല്ലാ സിസ്റ്റത്തിലും അങ്ങനെയാണ് പറയുന്നത്. അതായത് നമുക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്നതുണ്ട്, നമ്മുടെ ചര്യകളും ശീലങ്ങളും കൊണ്ട് ലഭിക്കുന്നതുണ്ട്. ഇതൊന്നും അല്ലാതെ ആണെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് മരുന്നുകൾ കൊണ്ട് നേടിയെടുക്കുന്നതുമുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടിനും ആയുർവേദം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനുമാണ് സ്വാസ്ഥ്യവൃത്തം എന്ന് പറയുന്നത്. അതിൽ പ്രധാനം ഒരു ദിവസം നമ്മൾ എങ്ങനെ ഇരിക്കണം, കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാം

0: എല്ലാത്തിലും, ആഹാരത്തിലായാലും അതുപോലെ നമ്മുടെ വസ്ത്രധാരണത്തിലായാലും ഉറക്കത്തിലായാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ആയാലും ക്ലൈമറ്റ് ചേഞ്ചസ് അനുസരിച്ച്, അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ബാധകമാണ്. ഇപ്പം ബാക്ടീരിയ വൈറസൊക്കെ ആണെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ബാധിക്കുന്നത്, ചില കാലാവസ്ഥകളിലാണ് അവർ കൂടുതലുള്ളത്. അപ്പം അത്തരം ഇപ്പോൾ ജന്തുജന്യ രോഗങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഏകാരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം. മനുഷ്യൻ്റെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ സഹജീവികളുടെയും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുക, ഇത്തരം രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങളും വരുത്തുക എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ മാർക്കേഴ്സായ, ഒരിക്കലും ഒരു ഒറ്റമൂലി കൊണ്ട് സമ്പാദിച്ചെടുക്കാൻ പറ്റുന്നതല്ല രോഗപ്രതിരോധം. പലരും അസുഖം വരുമ്പോഴും ചില കാലാവസ്ഥകളിലൊക്കെ വന്ന് പറയാറുണ്ട്, നമുക്ക് കുറച്ച് മരുന്ന് തരണം ഡോക്ടറെ, ആയുർവേദ മരുന്നാകുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ലയെന്നൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്. സൈഡ് ഇഫക്റ്റ് ഉള്ള മെഡിസിൻസും ഉണ്ട്. ചില മരുന്നുകൾ, ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഈ രോഗം വരില്ല, അങ്ങനെയില്ല. നമ്മുടെ ചര്യകളും നമ്മുടെ ശീലങ്ങളുമാണ് നമുക്ക് രോഗപ്രതിരോധം നൽകുന്നത്. ഒരു കാലാവസ്ഥ അനുസരിച്ച് കഴിക്കേണ്ട ആഹാരം, വ്യായാമം, ഉറക്കത്തിലൊക്കെ വ്യതിയാനം വരുത്തിയാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യ സംരക്ഷണവും നേടേണ്ടത്.
1: മാഡം, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. ഇത്തരം രോഗങ്ങൾക്കെതിരെ ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന മാർഗങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി മാറിയതുകൊണ്ടാണ് ഇത്തരം രോഗങ്ങളൊക്കെ കൂടി വന്നത്. ഇപ്പം ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ കാലത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു നമ്മുടെ ദിവസത്തിനെയും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ രീതികൾ, ആയുർവേദത്തിൽ ആഹാരം വിഹാരം എന്ന് പറയും, നമ്മുടെ ആഹാരവും നമ്മുടെ പ്രവൃത്തികളും ക്രമീകരിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവിടുക. അപ്പം ആയുർവേദത്തിൽ ഒരു ദിനചര്യ ആരംഭിക്കുന്നത് തന്നെ തുടക്കവാചകം തന്നെ നമ്മുടെ കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ശരീരചിന്തയാം നിർവൃത്തിയ എന്നാണ്. അത് ഉണന്നുടനെ ഇപ്പം നമ്മൾ പോയി ബെഡ് കോഫി കുടിക്കാനല്ല ആയുർവേദത്തിൽ പറയുന്നത്. ഒന്നിരുന്ന് ഒരു സെക്കൻഡ് അവനവൻ്റെ ശരീരം എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം എന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം, അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ സാധ്യത ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ആഹാര രീതിയിലും ഒക്കെ വ്യത്യാസം വരുത്തുക. ഇപ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം, അതുപോലെ കൊളസ്ട്രോള്, തൈറോയിഡ്, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ സാധാരണയായിട്ടുള്ള, ഇപ്പോൾ ക്യാൻസർ, കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തൊടി, ആകാംക്ഷ ഒക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറുകയാണ്, വിഷാദ രോഗമൊക്കെ. അപ്പം അത്തരം സാധ്യതയുള്ളവർ, ഇപ്പോൾ പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ളവർ, അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട്, അവർക്ക് കുറച്ച് ശരീരഭാരം കൂടുതലാണ്, പ്രത്യേകിച്ച് സെൻട്രൽ ഒബേസിറ്റി ഉള്ളവർ, പി സി ഒ ഡി ഉള്ള, പി എം ഒ എസ് എന്ന് പറയുന്ന ഇപ്പോൾ അത്തരം പെൺകുട്ടികൾ, അതുപോലെ ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടായിരുന്നവർ, അവരൊക്കെ അവരുടെ ആഹാര രീതിയിൽ വ്യത്യാസം വരുത്തുക, വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഉറക്കം കൃത്യമാക്കുക. ജീവിതത്തിലെ സ്ട്രെസ് എന്ന് പറയുന്നതിന് അതായത് അതാണ് പറയുന്നത്, ശരീരചിന്തയാ നിർവൃത്തിയ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രാധാന്യം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഓടുന്ന ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുമ്പോൾ അവനവൻ്റെ ആരോഗ്യവും ശരീരത്തിനും മനസ്സിനും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുകയും അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ എടുക്കുകയും വേണം. ഇത്തരം ജീവിതശൈലി രോഗം വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ കൃത്യമായും നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും ആഹാര രീതിയിലും മാറ്റങ്ങൾ വരുത്തുക. മരുന്ന് മാത്രം കൊണ്ടല്ല, മരുന്നൊരു സഹായ ഘടകം മാത്രമാണ്, ജീവിതചര്യയിലും വ്യത്യാസങ്ങൾ വരുത്തുക. രോഗം ഉണ്ടായാൽ, പ്രമേഹം, രക്താതിമർദ്ദത്തിനൊക്കെ കൃത്യമായ മോണിറ്ററിങ്ങിനോടുകൂടി ആയുർവേദത്തിൽ ഔഷധങ്ങളും ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങളിൽ പ്രതിരോധം തന്നെയാണ്. അതിൻ്റെ ഒരു മാർക്കേഴ്സ് നമ്മളിപ്പോൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം മാർക്കേഴ്സ് വന്ന് നോക്കുമ്പോൾ സാധ്യത കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ജീവിത രീതിയിലും ആഹാര രീതിയിലും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ വർഷത്തെ പ്രമേയം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആരോഗ്യകരമായ നാളേക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ പഞ്ചായത്തിലും സർക്കാർ സംവിധാനങ്ങളുണ്ട്, ആയുർവേദ അതുപോലെ തന്നെ സർക്കാർ ഇതര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറിയ പ്രായത്തിലേ തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും ആരോഗ്യകരമായ നാളെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാശംസിക്കുന്നു.
1: ദേശീയ ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.

പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. വെള്ളത്തൂൽ പഞ്ചായത്തിലെ കർഷകനായ ബെന്നി ജോസഫ് വടക്കുംപറമ്പിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇരുപതിന് ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ, ലളിതഗാന പരിപാടി. 8 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 5 ഹിന്ദി പാഠം. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നിയമവീഥി. 5:40 അറിയിപ്പുകൾ. 5:45 ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. LS അശോക് അവതരിപ്പിക്കുന്ന കഥ ഒരേ രക്തം. അലിയാർ ഇരുമ്പുപാലം അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. 8:00 അങ്കണം, പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 10:30 ഹൃദയരാഗങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ലഘുവായി മഴ പെയ്തു. മൂന്നാറിൽ അനുഭവപ്പെട്ട കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, 2026 ഏഷ്യൻ ഗെയിംസിൽ ഇ സ്പോർട്സ് വിഭാഗത്തിൽ എത്ര കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? ഉത്തരം, 4 മത്സര ഇനങ്ങളിലായി 15 കായിക താരങ്ങളാണ് ഇ സ്പോർട്സ് വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ലീഗ് ഓഫ് ലെജൻഡ് ടീമിൻ്റെ ക്യാപ്റ്റൻ അക്ഷജ് ഷേണായി എറണാകുളം ജില്ലാ സ്വദേശിയാണ്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

0: മഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാണ്. ജീവന്റെ തുടിപ്പുകൾ മുളപൊട്ടുന്ന മണ്ണ് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രാണവായുവാണ്. മണ്ണിനെ പവിത്രമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മണ്ണിൽ വിളഞ്ഞാലേ മനുഷ്യന്റെ വിശപ്പിന് അറുതി വരൂ എന്ന പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മണ്ണിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യണം. മണ്ണിനെ അടുത്തറിയുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. മണ്ണിന്റെ മഹത്വവും പ്രാധാന്യവും പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം. തൃശൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ ഫാക്കൽറ്റി ശ്രീ വി കെ ശ്രീധരനാണ് മണ്ണിന്റെ നാട്ടറിവിനെയും പ്രാധാന്യത്തെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്.
1: മണ്ണുവാരിത്തുന്ന ശ്രീകൃഷ്ണനോട് വായ തുറക്കാൻ പറഞ്ഞ യശോദ അവിടെ കണ്ടത് 7-14 ലോകം. നാമെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന പരമമായ സത്യമോർക്കുക. വന്ന വഴിയും നിന്ന തറയും മറക്കാതെ കാത്തുപോന്ന മുൻതലമുറ. എല്ലാത്തിനെയും വസ്തുവിനപ്പുറം വാസ്തുവായി കാണുന്ന മനോഭാവം. കാലചക്രമുരുളുമ്പോൾ മണ്ണ് ചരക്കുമാത്രമായി, അതായത് റിയൽ എസ്റ്റേറ്റ് മാത്രമായി ചുരുങ്ങുന്നു. മണ്ണ് ഒരു അത്യപൂർവ സമൂഹം. വിഭിന്ന ജീവജാലങ്ങൾ വാണരുളുന്ന അതിലോലഘടന. ബാക്ടീരിയ, ഫംഗസ്, ചിതൽ, മണ്ണിര, ഷഡ്പദങ്ങൾ, ഉറുമ്പ്, അട്ട, ഒച്ച്, പഴുതാര, തേൾ, പാമ്പ്, എലി, പെരിച്ചഴി തുടങ്ങിയവയുടെ അഭയാരണ്യം. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നതെന്ന മിഥ്യാധാരണ ഇപ്പോഴില്ല. പാറ പൊടിഞ്ഞാൽ പാറപ്പൊടിയും അരി പൊടിച്ചാൽ അരിപ്പൊടിയുമെന്ന വണ്ണം സൂക്ഷ്മജീവികൾ പ്രതിപ്രവർത്തിച്ചും ജൈവാവശിഷ്ടങ്ങൾ ലയിച്ചു ചേർന്നും മണ്ണ് ജീവനുള്ളതാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം 200 വർഷമെടുക്കും. ഇതിൽ രാസവളങ്ങളും കീടനാശിനികളും പതിക്കുമ്പോൾ ചത്ത് മലർക്കുന്നത് കോടാനുകൂടി ചെറുജീവികൾ. ഭൂമിയിൽ ഈ വിഘാടകർ ഇല്ലായിരുന്നുവെങ്കിൽ ജൈവമാലിന്യങ്ങളും മറ്റും അളിഞ്ഞുകിടന്ന് നാം നരകവാരിധി നടുവിലായേനെ. അതുകൊണ്ട് തന്നെ ഈ അദൃശ്യ ശക്തികളാണ് യഥാർത്ഥ സ്വച്ഛ ഭാരത ശില്പികൾ. അങ്ങനെ കൈവരുന്നതാണ് വനമണ്ണിൻ്റെ ധന്യതയും ഫലഭൂയിഷ്ഠതയും. അതിനാൽ മണ്ണിനായി നമ്മുടെ കരുതലും ജാഗ്രതയും. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചിരുന്ന പഴയ കുട്ടിക്കാലം. മണ്ണപ്പം ചുട്ടുകളിച്ചതും കടയെന്ന കളിയിൽ വിവിധ തരം അരിക്കായി വ്യത്യസ്തമായ മണ്ണുകൾ ശേഖരിച്ചതും കുഴിപ്പന്ത് കളിച്ചതും ഗൃഹാതുരത്വ ഉണർത്തുന്ന ചിന്തകൾ. ഈ വരികൾ നമുക്കോർക്കാം. പൂഴിമണ്ണ് ചോറും വെച്ച് പൂക്കിലാക്കറിയും വെച്ച് ഇലയിൽ വിളമ്പിയതോർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ. മണ്ണെ നമ്പി ലേലയ്യ മരമിരുക്ക്.

മരത്തേ നമ്പി ലേലയ്യ മണ്ണിരുക്ക് എന്ന ആദിവാസിപ്പാട്ട് നാം ഒന്നാണെന്നും പാരസ്പര്യമില്ലെങ്കിൽ എല്ലാം തകർന്നു പോകുമെന്ന ദുരന്തവും വിളിച്ചോതുന്നു. മണ്ണില്ലെങ്കിൽ മരമില്ല, മരമില്ലെങ്കിൽ മണ്ണില്ല. മരത്തിനെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ നമ്പി ഇലയും അതിനെ ആധാരമാക്കിയുള്ള പൂവിനെ താങ്ങി കായയും ഫലത്തെ അധികരിച്ച് നാമും നമ്മെ അടിസ്ഥാനമാക്കി നാടും നിലകൊള്ളുന്നു. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സിദ്ധാന്തം. അതിലൊന്നായ ഭൂമി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം. പ്രത്യേകിക്കുന്ന എല്ലാ പരിക്കുകളും അതുകൊണ്ട് തന്നെ നമ്മെ തന്നെയാണ് ബാധിക്കുക. അക്കാരണത്താൽ മണ്ണ് സംരക്ഷണം സ്വയം പരിരക്ഷ തന്നെയാകുന്നു. ചിതൽമണ്ണോ മേൽമണ്ണു നീക്കി താഴെയുള്ള മണ്ണോ ഉപയോഗിച്ചാണ് പ്രകൃതി ജീവനത്തിലെ മണ്ണ് ചികിത്സ. വേട്ടാളംകൂടിൻ്റെ മണ്ണ് അരച്ചിട്ടാൽ നീര് വറ്റും. രാസ്നാദിപ്പൊടിയിലും പല ആയുർവേദ പൽപ്പൊടികളിലും മണ്ണ് ഫില്ലർ മെറ്റീരിയൽ. കേരളത്തിൽ പ്രധാനമായും 8 തരം മണ്ണുകളുണ്ട്. എക്കൽ മണ്ണ്, കരിമണ്ണ്, വെട്ടുകൽ മണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, തീരദേശ മണ്ണ്, വനമണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്നിവ. മണ്ണിനങ്ങൾ കാണാനും അറിയാനും തിരുവനന്തപുരം പാറോട്ട് കോണത്ത് സോയിൽ മ്യൂസിയവും വിജ്ഞാന കേന്ദ്രവുമുണ്ട്. മണ്ണിൻ്റെ രാസ ഭൗതിക സ്വഭാവങ്ങൾ ശാസ്ത്രീയ രീതിയിൽ മനസ്സിലാക്കി ഓരോ ഭൂമിക്കും പറ്റിയ പരിപാലന മുറകൾ നടപ്പിലാക്കാൻ കർഷകനെ സഹായിക്കുന്ന സോയിൽ ഹെൽത്ത് കാർഡ് സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട്. മിട്ടി വാപ്പസി, മണ്ണിലേക്കുള്ള തിരിച്ചുവരവിനെയാണ് ആദ്യം നടപ്പിലാക്കേണ്ടത്. പെട്രോളിയം സംബന്ധിച്ച അന്താരാഷ്ട്ര ചർച്ച വ്യാപകം. അതിനേക്കാൾ പ്രധാനമാണ് മണ്ണ്. പെട്രോളിയവും കൽക്കരിയും മണ്ണെണ്ണയുമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ഭൂമി നിലനിൽക്കണം. മണ്ണിലെ ജൈവാവശിഷ്ടങ്ങളാണല്ലോ ഇവയ്ക്ക് ആധാരം. ആചാരങ്ങളിലും ആഘോഷങ്ങളിലും മണ്ണിന് പ്രാധാന്യമുണ്ട്. കുനിയാൻ ഉറുമ്പിൻ്റെ മണ്ണെടുത്താണ് പൂത്തറയും ഓണത്തപ്പനും ഉണ്ടാക്കുന്നത്. മൺവീടുകൾ ഇന്ന് പ്രകൃതി സൗഹൃദപരതയുടെ പര്യായം. പണ്ടത്തെ വീടുകൾ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചുമരിനാലും മൺ ഇഷ്ടികയാലും നിർമ്മിച്ചവ. മുല്ലപ്പെരിയാർ ഡാം സിമെന്റിനോടൊപ്പം മണ്ണും ചുണ്ണാമ്പും കൂട്ടി നിർമ്മിച്ചത്. വയനാട്ടിലെ പടിഞ്ഞാറത്തറ, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമുകൾ മണ്ണണകൾ. ആരോഗ്യകരമായ ഭക്ഷണവും ഔഷധവും തയ്യാറാക്കാൻ മൺപാത്രങ്ങൾ. വള, കമ്മൽ, മാല തുടങ്ങിയ മൺ ആഭരണങ്ങൾ ഇപ്പോൾ സുലഭം, സുരക്ഷിതം. സഞ്ചാരപഥത്തിലെ ചേറുമാറ്റാനാണ് മണ്ണുമന്തി കപ്പൽ ഉപയോഗിച്ചിരുന്നത്. ഇക്കാലത്ത് ലോകം മുഴുവൻ ഒരുപോലെ നിരപ്പാക്കുകയാണ്. സ്വന്തം പേരിൽ ഒരു യന്ത്രം മാർക്കറ്റ് ചെയ്തയാളാണ് ബ്രിട്ടീഷുകാരനായ ജോസഫ് സിനിൽ ബാംഫോർഡ്. JCB എർത്ത് മൂവേഴ്സ് എന്ന പേരിൽ വലുതും ചെറുതുമായി എന്തിരാൻ്റെ കരവാളഹസ്തങ്ങൾ. മണ്ണുവാരി മാറ്റുമ്പോൾ മണ്ണിൽ ശേഖരിക്കപ്പെട്ട അമോണിയ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ ബഹിർഗമിച്ച് ആഗോള താപനത്തിനിടയാക്കുന്നു. ബലഭൂയിഷ്ഠത കൂടിയിരിക്കുന്ന മേൽമണ്ണ് ബലാത്കാരം ചെയ്യപ്പെടുന്നു. വന്ധ്യമായ അടിമണ്ണ് കൃഷിയോഗ്യമല്ലാതാകുന്നു. ജലസംഭരണശേഷി നഷ്ടപ്പെട്ട് പ്രളയത്തിനും വരൾച്ചയ്ക്കും ഭൂജലശോഷണത്തിനും കാരണമാകുന്നു. മണ്ണ് ഖനനം ഏൽപ്പിക്കുന്നത് ഇരട്ട ആഘാതം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി സൂചിപ്പിക്കുന്നത് ഒന്നും അറിയാതെ നിന്നയാൾ നേട്ടങ്ങൾ കൊയ്തെടുത്തു എന്നാണ്. ഭൂവിഭാഗം മനസ്സിലാക്കി കൃഷി ചെയ്താൽ ബലസമൃദ്ധി ഉണ്ടാകുമെന്ന്, മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ കിണ്ണം നിറയെ ചോറ് എന്ന മൊഴി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മൺപെരുമയുള്ള സ്ഥലനാമങ്ങളിൽ ചിലത് സൂചിപ്പിക്കാം. വേലുത്തമ്പിതളവയുടെ അന്ത്യം മണ്ണടിയിൽ. മണ്ണുത്തി കൂടാതെ തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്താണ് മണ്ണമ്പേട്ട. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ വനപ്രദേശം. തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണാങ്കോണവും മണ്ണന്തലയും. നാഗപ്രതിഷ്ഠയുള്ള മണ്ണാറശാല ആലപ്പുഴ ജില്ലയിൽ. കലമുടഞ്ഞാൽ മണ്ണ് എന്ന മൊഴിയിലൂടെ അവസാനം എല്ലാം ഈ മണ്ണിൽ, പ്രകൃതിയിൽ വലയം പ്രാപിക്കുന്നു എന്ന തത്വചിന്തയാണ് ദ്യോതിപ്പിക്കുന്നത്. ഒപ്പം മൺപാത്രങ്ങളുടെ പ്രകൃതി ആരോഗ്യ സൗഹൃദപരതയും. അതുതന്നെയാണ് മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ എന്ന ബൈബിൾ വചനത്തിൻ്റെയും പൊരുൾ. പിറവിയിൽ നാം ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന ദർശനം ഇതൾ വിരിയുന്നത് 6 അടി മണ്ണിലൂടെ. ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണം എന്ന കഥയിലൂടെ ലിയോ ടോൾസ്റ്റായി ഇതിന് മിഴിവേകുന്നു. മണ്ണട്ടകൾ സംഗീതം പൊഴിക്കുമ്പോൾ, മൺചെരാതുകൾ മിഴിതുറക്കുമ്പോൾ, ചിതലുകളുടെ സ്വപ്നങ്ങൾ വാത്മീകമായി വളരുമ്പോൾ ഉറവയെടുക്കുന്നത് ഉത്സാഹം, ഉല്ലാസം, ഉണർവ്, ഉത്സവങ്ങൾ, ഉൽപ്പദക്ഷിണത്വം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.

0: ഗവേഷകർ, EMSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ൽ അധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായി IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായി എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ VC പ്രമോദ്. The Defence Ministry has signed a contract of over 810 crore rupees with Bharat Dynamics Limited BDL for the procurement of 160 satellites

0: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: അത്യന്തം അപകടകരമായൊരവസ്ഥയിലായി രാജാവ്. തന്നെ വിശ്വസിച്ച് ഗുരു ഏൽപ്പിച്ചതാണ് ഈ ഹോമധേനുവിനെ. അതിനെ രക്ഷിക്കാൻ തനിക്കായില്ല. മാത്രവുമല്ല, തൻ്റെ നോട്ടക്കുറവാണ് ഇതിന് കാരണം. സമനില വിട്ടില്ല ദിലീപൻ. ധനുർദ്ധരൻ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ അർത്ഥമിതാണ്. പെട്ടെന്ന് അദ്ദേഹം വില്ലുകുലച്ച് അമ്പെയ്യുന്നതിന് കൈ ആവനാഴിയിലേക്ക് അയച്ചു.
2: മൃഗേന്ദ്രസ്യ മൃഗേന്ദ്രഗാമി വധായ വധ്യസ്യ ശരം ശരണ്യ ജാതാഭിഷംഗോ നൃപതിർനിഷംഗാത് ഉദ്ധർത്തുമൈച്ഛത് പ്രസഭോദ്ധൃതാരി.
1: തഥ മൃഗേന്ദ്രഗാമി മൃഗേന്ദ്രസ്യ വധായ നിഷംഗാത് ശരമുദ്ധർത്തും ഐച്ഛത്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ രാജാവ് മൃഗേന്ദ്രനെ, സിംഹത്തെ വധിക്കാൻ തൂണീരത്തിൽ നിന്ന് അമ്പെടുക്കാൻ വെമ്പി. നിഷംഗം, തൂണീരം, യിശുധി എന്നതൊക്കെ ആവനാഴിയുടെ പര്യായങ്ങളാണ്. വില്ല് വീരന്മാർ കയ്യിൽ പിടിച്ചിരിക്കും. തൊടുക്കുവാനുള്ള ശരങ്ങൾ ആവനാഴിയിൽ പിന്നിൽ ബന്ധിച്ചിരിക്കും. ശരമെടുത്ത് വില്ലിൽ തൊടുക്കാൻ തുനിഞ്ഞു രാജാവ്. രാജാവിന് സാർത്ഥകമായ മൂന്ന് വിശേഷണങ്ങൾ. മൃഗേന്ദ്രഗാമി, സിംഹത്തെപ്പോലെ നടക്കുന്നവൻ. മൃഗരാജനാണല്ലോ സിംഹം, പ്രജാനാഥനാണ് താൻ. വീര്യത്തിൽ മൃഗരാജനിൽ നിന്ന് ഒട്ടും താഴെയല്ല. അതാണ് സിംഹനട സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിശേഷണം ശരണ്യ, ശരണേ സാധുഹു. തന്നെ പ്രാപിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് ദിലീപൻ. താൻ രക്ഷിക്കേണ്ടവളാണ് ധേനു, അതുകൊണ്ട് അവളെ രക്ഷിച്ചേ തീരൂ. ജാതാഭിഷംഗ എന്ന് മൂന്നാമത്തെ വിശേഷണം. അഭിഷംഗം പരാഭവം, തോൽവി. തൻ്റെ രക്ഷയിലുള്ള ധേനുവിനെ ഒരുവൻ ആക്രമിക്കാൻ ഒരുങ്ങിയെന്നത് തനിക്ക് സഹിക്കാവുന്നതല്ല. രാജാവിൻ്റെ വീരസ്വഭാവത്തെ കാണിക്കാൻ ഒരു വിശേഷണം കൂടി. പ്രസഭോദ്ധൃതാരിഹി ബലാത് ഉന്മഥിത ശത്രുഹു, ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നവൻ, കുഴിച്ച് കോരിക്കളയുന്നവൻ എന്ന് പഴയ ഒരു കേരളീയ വ്യാഖ്യാനം. രാജാവ് മൃഗേന്ദ്രഗാമിയാണ്, ഉദ്ധൃതാരിയാണ്, ശരണ്യനുമാണ്. അതുകൊണ്ട് ധേനുവിനെ ആക്രമിച്ച സിംഹം വധ്യൻ തന്നെയാണ്. ഒട്ടും ദയ അർഹിക്കുന്നില്ല. അബലയായൊരു പശുവിലാണ് അവൻ പരാക്രമം കാണിക്കുന്നത്. അതുകൊണ്ട് സിംഹം വധമർഹിക്കുന്നു. വധ്യസ്യ വധായ നിഷങ്കാത് ശരം ഉദ്ധർത്തും നൃപതിഹി ഐച്ഛത്. ദിലീപനെ പോലുള്ള ഒരു വീരനിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്ന പ്രതികരണമിതാണ്. അക്രമിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയാണ് എക്കാലത്തും രാജാവിൻ്റെ ധർമ്മം.
0: ആലാപനം ഡോക്ടർ ജി ജോത്സ്ന, നിർവഹണം ശ്രീകുമാർ മുഖത്തല, സഹായം ടീന ജോജോ.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: രാമേട്ടാ 100 ഗ്രാം പേട തരൂ.
1: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
0: അയ്യോ അതെന്താ,
1: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
0: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
2: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
0: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
3: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
3: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
2: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
3: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, 1,30,00,000 രൂപ, 2,01,00,000 രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:40. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ

ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വിദേശമന്ത്രി ഡോക്ടർ എസ്

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന റോഷി ബിനാദേവി. വാർത്തകൾ വിശദമായി. മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വയോജന ക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കുന്ന സമഗ്രമായ മാപ്പ് ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി റോജി എം ജോൺ. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും, പരിഹരിക്കുന്ന വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന് അസംതൃപ്തി. ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ള, അതിൽ വിട്ടുവീഴ്ചയില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദൈവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014 2.8 GW ആയിരുന്ന

0: സൗരോർജ്ജ ശേഷി 2026 165 ജിഗാവാട്ടായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. പി എം സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 ജിഗാവാട്ടിന്റെ പുരപ്പുറ സൗരോർജ്ജ ഉൽപ്പാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ് മൂണാണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ് ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28th ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി. കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72 അടി ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 അടി ഉയരമുള്ള രൗദ്ര സ്കന്ദൻ, 56.5 അടി ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര, ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനതിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബീനാദേവി ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളോടെ 13th സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശിനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70th വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്തംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന റോഷി ബീനാദേവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ആയുർവേദ ദിനം 2026. തയ്യാറാക്കിയത് ഡോക്ടർ നവനീത KP, മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, കൊട്ടാരക്കര. അവതരണം നരേന്ദ്രമോഹൻ. സമൃദ്ധമായ വിജ്ഞാന പാരമ്പര്യത്തിന്റെ വേരുകളുള്ളതാണ് ഇന്ത്യൻ സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പുരാതനമായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് കരുതപ്പെടുന്നു. സംസ്കൃത ഭാഷയിൽ

നിന്നാണ് ആയുർവേദം എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഇതിൽ ആയുസ് എന്നാൽ ജീവൻ എന്നും വേദം എന്നാൽ ശാസ്ത്രം അല്ലെങ്കിൽ അറിവ് എന്നും അർത്ഥമാക്കുന്നു. അതിനാൽ ആയുർവേദം എന്നത് കേവലം രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രം മാത്രമല്ല, മറിച്ച് ജീവന്റെ ശാസ്ത്രം കൂടിയാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം, അതായത് സ്വസ്ഥനിൽ ആരോഗ്യം സംരക്ഷിക്കുക, രോഗിയുടെ രോഗം ഭേദമാക്കുക എന്നതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം. മറ്റു ചികിത്സാ രീതികളിൽ നിന്നും വ്യത്യസ്തമായി രോഗചികിത്സയേക്കാൾ ആരോഗ്യകരമായ ജീവിതശൈലിക്കും രോഗപ്രതിരോധത്തിലുമാണ് ആയുർവേദം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആയുർവേദ പ്രകാരം ദോഷം, ധാതു, മലം, അഗ്നി എന്നീ നാല് അടിസ്ഥാന ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യ ശരീരം. ആയുർവേദമനുസരിച്ച് മനുഷ്യ ശരീരം ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ വളർച്ചയും വികാസവും പഞ്ചഭൂത നിർമ്മിതമായ ആഹാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആഹാര ക്രമീകരണം, ജീവിതശൈലിയിലെയും പെരുമാറ്റത്തിലെയും തിരുത്തലുകൾ, ഔഷധ പ്രയോഗം, പ്രതിരോധത്തിനായുള്ള പഞ്ചകർമ്മ രസായന ചികിത്സകൾ എന്നിവയിലൂടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതാണ് ചികിത്സാരീതി. ശരീരത്തിലെ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയെ ശമിപ്പിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന രീതിയാണ് ശമന ചികിത്സ. മാനസികമായ അസ്വസ്ഥതകളെ കൈകാര്യം ചെയ്യുന്നതിലാണ് സത്വാവജയം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദോഷകരമായ കാര്യങ്ങളോടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കുക, ധൈര്യം, ഓർമ്മശക്തി, ഏകാഗ്രത എന്നിവ വളർത്തുക ഇതിൽ ഉൾപ്പെടുന്നു. ആയുർവേദത്തിൽ മനഃശാസ്ത്രവും മനോരോഗ ചികിത്സയും വിപുലമായി വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയുർവേദത്തിന് ആഗോളതലത്തിലുള്ള അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. 2016 രാജ്യത്തുടനീളം ആദ്യമായി ആയുർവേദ ദിനം ആചരിച്ചുകൊണ്ടാണ് ഇതിന് തുടക്കമിട്ടത്. ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്ന ദേവവൈദ്യനായ ധന്വന്തരിയെയാണ് ആയുർവേദത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. അതിനാൽ എല്ലാ വർഷവും ധന്വന്തരി ജയന്തി അല്ലെങ്കിൽ ധൻതേരസ് ദിനം ആയുഷ് മന്ത്രാലയം ആയുർവേദ ദിനാഘോഷത്തിന് തിരഞ്ഞെടുത്തു. 2025 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 23 ഈ ദിനം ആചരിക്കാൻ ഇന്ത്യാ ഗവൺമെന്റ് തീരുമാനിച്ചത്. ജനപങ്കാളിത്തം, ജനകീയ മുന്നേറ്റം, പൊതുജന സന്ദേശം എന്നീ മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയാണ് ആയുർവേദ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രചാരണം സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണ ക്യാമ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, ഡിജിറ്റൽ പ്രചാരണങ്ങൾ, ആയുർവേദ ഭക്ഷ്യമേളകൾ, സ്കൂൾ പരിപാടികൾ, സ്റ്റാർട്ടപ്പ് എക്സ്പോകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആയുർവേദ വിദ്യാർത്ഥികൾ, ചികിത്സകർ, അക്കാദമിക് വിദഗ്ധർ, സ്റ്റാർട്ടപ്പ് സംരംഭകർ എന്നിവർക്കായി സംരംഭകത്വ അവബോധ പരിപാടികളും സ്ഥാപനതലത്തിൽ ഐഡിയ ഹാക്കത്തോണുകളും സ്റ്റാർട്ടപ്പ് എക്സ്പോകളും സംഘടിപ്പിക്കുക, ഗ്രാൻഡ് ആയുർവേദ സ്റ്റാർട്ടപ്പ് ചലഞ്ചിൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകർ, ആദിവാസി ഗോത്രവിഭാഗങ്ങൾ, തദ്ദേശീയ സമൂഹങ്ങൾ എന്നിവരിലെ സംരംഭകരെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, ആയുർവേദ ഭക്ഷ്യമേള, ആയുർവേദത്തെ അടിസ്ഥാനമാക്കിയുള്ള സാംസ്കാരിക പരിപാടികൾ, കമ്മ്യൂണിറ്റി സർവീസ് സെന്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ എന്നിവയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ആയുർവേദ രംഗത്തെ നൂതനാശയങ്ങളുടെ പ്രദർശനം, ആരോഗ്യക്ഷേമ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയിലൂടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് ജൻഭാഗിദാരി. നൂതന ആയുർവേദ സ്റ്റാർട്ടപ്പുകൾ, ആയുർവേദ ഭക്ഷ്യമേളകൾ തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കൽ, ജീവിതശൈലി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, സെൽഫി പോയിന്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ജൻ ആന്തോളൻ. സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, ട്വീറ്റുകൾ, ഹാഷ്ടാഗുകൾ, പ്രമുഖ സാംസ്കാരിക വ്യക്തിത്വങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ, മൊബൈൽ ലാൻഡ് ലൈൻ വഴിയുള്ള സന്ദേശങ്ങൾ, റേഡിയോ ജിംഗിളുകൾ, ടിവി പരസ്യങ്ങൾ, കമ്മ്യൂണിറ്റി റേഡിയോ, FM ചാനലുകൾ എന്നിവ വഴിയുള്ള പ്രചാരണം, ഹ്രസ്വചിത്രങ്ങൾ, ഹോർഡിംഗുകൾ, LED ഡിസ്പ്ലേ, യൂട്യൂബ്, പത്രമാധ്യമങ്ങൾ, പരസ്യങ്ങൾ എന്നിവയിലൂടെ ജൻ സന്ദേശ് പ്രചാരണം നടത്തുന്നു. 2016 ആദ്യ ആയുർവേദ ദിനാഘോഷത്തോടനുബന്ധിച്ച ചടങ്ങിൽ ആയുർവേദ ദിനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ലോഗോയുടെ മധ്യഭാഗത്തുള്ള ധന്വന്തരിയുടെ രൂപം വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവിനെ പ്രതിനിധീകരിക്കുന്നു. ലോഗോയിലെ 5 ഇതളുകൾ പഞ്ചമഹാഭൂതങ്ങളെയും താഴെയുള്ള 3 വൃത്തങ്ങൾ ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ വാതം, പിത്തം, കഫം എന്നിവയെയും സൂചിപ്പിക്കുന്നു. ഇവയെ വലയം ചെയ്തുകൊണ്ടുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഇല പ്രസ്തുത അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കി പ്രകൃതിയിലൂടെയുള്ള രോഗശമനത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നു. 2016 ആയുർവേദത്തിലൂടെ പ്രമേഹ പ്രതിരോധവും നിയന്ത്രണവും എന്ന പ്രമേയവുമായി പ്രമേഹ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമുള്ള ആയുർവേദ ചികിത്സാ പ്രോട്ടോകോൾ പുറത്തിറക്കി. ആയുർവേദ ഫോർ പെയിൻ മാനേജ്മെന്റ് എന്ന പ്രമേയവുമായി 2017 രണ്ടാം ആയുർവേദ ദിനം ആഘോഷിച്ചു. ആയുർവേദത്തിലൂടെ വേദന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരും വർഷങ്ങളിൽ ആയുർവേദ വിപണിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നത് ചർച്ചയായി.

2018 ആയുർവേദ ഫോർ പബ്ലിക് ഹെൽത്ത്, 2019 ആയുർവേദ ഫോർ ലോഞ്ചിവിറ്റി എന്നതുമായിരുന്നു വിഷയം. കോവിഡ് 19 മഹാമാരിയെ നേരിടുന്നതിൽ ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുർവേദ ഫോർ കോവിഡ് 19 എന്ന വിഷയത്തിൽ 2020 5 ആയുർവേദ ദിനം ആചരിച്ചത്. 2021 ആയുർവേദ ദിനത്തിന്റെ പ്രമേയം ആയുർവേദ ഫോർ പോഷൻ എന്നായിരുന്നു. ആയുർവേദ പോഷണം എന്ന മേഖലയിലെ ശാസ്ത്രീയ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി നൂതനവും ആരോഗ്യകരവുമായ പാചക കുറിപ്പുകളിലൂടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം പ്രദർശിപ്പിക്കാൻ 6 ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. 2022 7 ആയുർവേദ ദിനം ഹർ ഘർ ഹർ ദിൻ ആയുർവേദ എന്ന മുദ്രാവാക്യത്തോടെയാണ് ആഘോഷിച്ചത്. 2023 ആയുഷ് മന്ത്രാലയം ആയുർവേദ ഫോർ വൺ ഹെൽത്ത് എന്ന ആഗോള പ്രചാരണം വിജയകരമായി നടത്തി. ആയുർവേദ ഇന്നൊവേഷൻ ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്ന പ്രമേയത്തോടെ 2024 9th ആയുർവേദ ദിനം ആഘോഷിച്ചു. 2025 മാർച്ചിൽ ഇന്ത്യ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തെ തുടർന്ന് ധന്വന്തരി ജയന്തിക്ക് പകരം ഒരു നിശ്ചിത കലണ്ടർ തീയതിയിൽ ദിനാഘോഷം നടത്തുക എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി 2025 സെപ്റ്റംബർ 23 10th ആയുർവേദ ദിനം ആചരിച്ചു. ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന പ്രമേയത്തിലൂന്നി ജീവിതശൈലി വൈകല്യങ്ങൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, സമ്മർദ്ദം തുടങ്ങിയ സമകാലിക വെല്ലുവിളികൾക്കുള്ള മറുപടിയായി ആയുർവേദത്തെ ഉയർത്തിക്കാട്ടി. വ്യക്തിഗത ആരോഗ്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ഐക്യത്തിന് ഊന്നൽ നൽകി. ആധുനിക കാലത്തെ ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നായി മാറ്റിക്കൊണ്ട് പൊതു ആരോഗ്യം, നൂതനാശയങ്ങൾ, ആഗോള സഹകരണം എന്നിവയുടെ പ്രധാന ഘടകമായി ആയുർവേദത്തെ വളർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആയുർവേദ ദിനം വീണ്ടും ഉറപ്പിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലും അതീവ പ്രാധാന്യമുള്ള ഏറ്റവും പുരാതനമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൊന്നായി ആയുർവേദം കണക്കാക്കപ്പെടുന്നു. രോഗങ്ങൾക്കുള്ള വിവിധ ചികിത്സാ മാർഗങ്ങൾ നൽകുന്നതിനൊപ്പം ആഹാരക്രമത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും ആരോഗ്യം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും ആയുർവേദം ഊന്നൽ നൽകുന്നു. ഈ വർഷത്തെ ആയുർവേദ ദിനം ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 23 ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ സമ്പന്നമായ ആയുർവേദ പൈതൃകത്തെ ഭാവിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പരിപാലന ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിനെ ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നു. രാജ്യവ്യാപകമായ ആയുർവേദ ദിനാഘോഷത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സജീവമായ പങ്കാളിത്തമാണ് വ്യക്തമാകുന്നത്. പൌരന്മാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ എന്നിവയെ ഒന്നിപ്പിക്കാനും അതുവഴി ആയുർവേദ ദിനാഘോഷങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനും ഈ സംരംഭങ്ങൾ സഹായിക്കുന്നു. ഇന്ത്യക്ക് പുറത്തും 11th ആയുർവേദ ദിനം വിപുലമായി ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും ആയുർവേദത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രചാരത്തെ ഈ അന്താരാഷ്ട്ര പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നു. ആയുർവേദം ഇന്ത്യയുടെ പുരാതന പാരമ്പര്യവും സമ്പത്തുമാണ്. രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനെക്കുറിച്ചല്ല, രോഗപ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദ ദിനം ഇന്ത്യയുടെ പൈതൃകം ആഘോഷിക്കാനുള്ള ഒരു അവസരം മാത്രമല്ല, മറിച്ച് ആ പൈതൃകത്തെ ഭാവിയിലെ ആരോഗ്യ ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ആയുർവേദ ദിനം 2026 തയ്യാറാക്കിയത് ഡോക്ടർ നവനീത KP, മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, കൊട്ടാരക്കര.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി ദേവികുളം സ്പൈസ് FM. കാർഷിക ജീവനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിൽ കർഷകനായ ബെന്നി ജോസഫ് വടക്കുംപറമ്പിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ

0: ജോഷി തോമസുമായി പങ്കുവയ്ക്കുന്നു.
1: വെള്ളത്തുവൽ പഞ്ചായത്ത് ഈട്ട് സിറ്റിയിലെ ഒരു കർഷകനായിട്ടുള്ള ബെന്നി ജോസഫ് വടക്കുംപറമ്പിലിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം ബെന്നി ചേട്ടാ.
2: നമസ്കാരമുണ്ട്
1: ബെന്നി ചേട്ടാ. ഈ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ട്?
2: കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് 10-60 വർഷത്തിന് മേളിലായിട്ടുണ്ട്.
1: അത് ചെറുപ്പകാലം മുതൽ തന്നെ കൃഷിയിലായിരുന്നു?
2: ചെറുപ്പകാലം മുതൽ കൃഷിയിലായിരുന്നു.
1: തുടക്കത്തിലൊക്കെ അന്നൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മയിലുണ്ടായിരുന്ന കൃഷികൾ എന്തൊക്കെയായിരുന്നു?
2: ചെറുപ്പത്തിലുണ്ടായിരുന്ന കൃഷികൾ കപ്പ, ഇഞ്ചി, വാഴ, നെല്ല്, കൊടി, ഏലം, കമുക്, തെങ്ങ്, കുരുമുളക്, അങ്ങനെയുള്ള കൃഷികളൊക്കെയായിരുന്നു ചെറുപ്പകാലം മുതലുണ്ടായിരുന്ന കൃഷികൾ.
1: ഇപ്പോ നെൽകൃഷിയൊക്കെ ഇപ്പോ ഉണ്ടോ?
2: നെൽകൃഷിയൊന്നും ഇപ്പൊ ഇല്ല.
1: അതെന്താണ് നെൽകൃഷിയൊക്കെ നിന്നുപോകാൻ കാരണം?
2: കൃഷിയൊക്കെ നിന്നുപോകാൻ കാരണം അവിടെയുള്ള കാര്യങ്ങള്, കാലാവസ്ഥയുടെ മാറ്റം, ചേഞ്ച്, അതൊക്കെ കാരണം കൊണ്ട് നെൽകൃഷിയൊക്കെ നിന്നുപോകുന്നു. അതിനൊന്നും വരുമാനമില്ല, പണിക്കാരെ കിട്ടാനില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നുപോകുന്നതാണ്.
1: പഠനമൊക്കെ എവിടെയായിരുന്നു?
2: കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. പിന്നെ തോക്കുവാറ ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടങ്കാട്, അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ആയിരുന്നു.
1: അത് കഴിഞ്ഞ് ഒരുപാട് പഠിക്കാൻ പോയില്ല അല്ലെ?
2: ഇല്ല.
1: അത് കഴിഞ്ഞ് പിന്നെ വീട്ടില് അച്ഛനമ്മമാരുടെ കൂടെ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങായിരുന്നു?
2: അച്ഛനമ്മമാരുടെ കൂടുതൽ കാർഷിക പ്രവർത്തനങ്ങളിലൂടെ ഇറങ്ങുമായിരുന്നു. സംഗതി കഴിഞ്ഞ് ഞാൻ ചെറുപ്പം തന്നെ കൃഷിപ്പണിയിലായിരുന്നു.
1: ഇഞ്ചി കൃഷിയൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണല്ലോ ഈ ഈട്ട് സിറ്റി പ്രദേശം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ആളുകൾ പൊതുവെ പാടം ഉപേക്ഷിക്കാനായിട്ടുള്ള കാരണം?
2: ഇഞ്ചി കൃഷിയൊക്കെ അത് അന്നത്തെ കാലഘട്ടങ്ങളിൽ വിലയില്ലായിരുന്നു. അത് ഒരു തരത്തിൽ നമുക്ക് മുതലാകുന്നില്ലായിരുന്നു. പണിക്കാരുടെ ക്ഷാമം, പിന്നെ വില കുറവ്, നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ അതിന് ചീച്ചൽ കൂടുതല്, അഴുകല് കൂടുതല്, ചെരണ്ടാനാളില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് ഇഞ്ചി കൃഷി വേണ്ടെന്ന് വെച്ചത്.
1: തൊഴിലാളി ക്ഷാമവും മറ്റു വിലയില്ലായ്മയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ പൊതുവെ ആ കൃഷികൾ ഉപേക്ഷിച്ചിട്ട് മറ്റു പുതിയ കൃഷികളിലേക്ക് കടക്കുകയായിരുന്നു അല്ലേ? കമുക് കൃഷി ധാരാളമായിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? ഇപ്പോഴും ആളുകൾ ചെയ്യുന്നുണ്ടോ?
2: കമുക് കൃഷി ഇപ്പൊ ആരും ചെയ്യുന്നില്ല. കമുക് കൃഷി നേരത്തെ ഉണ്ടായിരുന്നത് കമുകിന് കേട് വന്ന് നമ്മളൊക്കെ ലക്ഷങ്ങൾക്ക് അടക്കുകളൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് സംഗതി. അതെല്ലാം കേടുകൾ വന്ന് കമുകള് തീർന്ന് അറ്റം പോയി. പിന്നെ പുതിയ കൃഷിയിലേക്ക് ഇങ്ങനെ ആരും കമുകിന്റെ അത് വെച്ചാൽ തന്നെ ഉണ്ടാകാത്ത ഒരു സ്ഥിതി വന്നു. മണ്ണടപ്പുണ്ടായി പോയി. അപ്പൊ അതിന്റെയൊക്കെ പേരിൽ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു.
1: ഇപ്പൊ കൂടുതലായിട്ട് എന്ത് കൃഷിയാണ് ചെയ്യുന്നത്?
2: ഇപ്പൊ കൂടുതലായിട്ട് ഏലമാണ് ചെയ്യുന്നത്. ഏലം, കുരുമുളക് ഇപ്പം അത്യാവശ്യം കുറച്ചൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ജാതി, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, മറ്റുള്ള കൃഷികളൊന്നും ഇല്ല. അപ്പൊ
1: ഏലം കൃഷി ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും?
2: ഞാനൊക്കെ കൃഷി ആരംഭിച്ചിട്ട് ഒരു 30 വർഷം, 35 വർഷത്തോളമായി.
1: അന്ന് കൃഷി ചെയ്തിരുന്ന ഏലം തന്നെയാണ് ഇപ്പോഴും പരിപാലിച്ചു വരുന്നത്? അതോ പുതിയ ഇനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ?
2: അന്ന് കൃഷി ചെയ്തിരുന്ന ഏലം ഉണ്ട്. ഇന്നിപ്പോ പുതിയ പരിപാലനമൊക്കെ ചെയ്ത് ഏലങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വെച്ച് പണി ചെയ്യുന്നുണ്ട്. അന്നത്തെ ഉണ്ട്.
1: ഈ 30 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഏല ഏതനമായിരുന്നു? ഞള്ളാനി പോലെയുള്ളതായിരുന്നു അതോ വൾക്ക മൈസൂർ അങ്ങനെയുള്ള നാടൻ ഏലങ്ങളായിരുന്നു?
2: സാധാ നാടൻ ചെടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഞള്ളാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത്. ഞള്ളാണിയൊക്കെയാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത്. വേറെ കൃഷികളൊന്നും ചെയ്യാറില്ല അങ്ങനെ.
1: ഈ ഞള്ളാനി ഇനം ഏലം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് നാടൻ ഇനങ്ങളെക്കാൾ അധികമായിട്ട് കൂടുതൽ വിളവ് ലഭിക്കുന്നുണ്ടോ?
2: കൂടുതൽ വിളവ് എന്ന് പറഞ്ഞാൽ അത് മരുന്നടി വളം എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റേതായ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ വരുമ്പം കായെല്ലാം കമറി പോകുന്നുണ്ട്, പിന്നെ അങ്ങനെ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുന്നുണ്ട്.
1: ഈ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന സ്ഥലം നിരത്തുന്ന സ്ഥലമാണോ അതോ ഇറക്കപ്പുറമാണോ?
2: നിരപ്പുള്ള സ്ഥലമുണ്ട്, ഇറക്കപ്പുറമുള്ള സ്ഥലമുണ്ട്, രണ്ട് ഐറ്റങ്ങളുള്ള സ്ഥലമുണ്ട്. പിന്നെ അഴുകല് കൂടുതലായിട്ട് വരുന്നുണ്ട്. മഴ കൂടുതൽ വരുമ്പോൾ അഴുകല് വരുന്നുണ്ട്, കാ ചീഞ്ഞു പോകുന്നുണ്ട്, ചരം ചീഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്.
1: ഈ നേരത്തെ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെയാണോ ഇപ്പൊ ഏലം കൃഷി ചെയ്യുന്നത്?
2: നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളത് കരഭാഗത്താണ് ചെയ്യുന്നത് മെയിനായിട്ട്.
1: അഴുകല് കൂടുതലുണ്ടാകുന്നത് കരഭാഗത്താണോ അതോ നമ്മള് നിരപ്പുള്ള സ്ഥലത്താണോ?
2: കരഭാഗത്താണ് അഴുകല് അനുഭവപ്പെട്ടത്.
1: ഈ അഴുകല് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് മരുന്നുകൾ എല്ലാം ചെയ്താൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുമോ?
2: മരുന്നുകളൊക്കെ ചെയ്തു, അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കണ്ടമാനം മരുന്നുകളൊക്കെ ചെയ്താണ്, കൂടാമസ്ഥ അടിച്ചു, പിന്നെ ഏതാണ്ട് പൊടികൾ കലക്കി ഒഴിച്ചു. അതൊക്കെ കലക്കി ഒഴിച്ചിട്ടൊന്നും നമുക്ക് വലിയ പ്രയോജനം ചെയ്തില്ല. അത് വീണ്ടും വീണ്ടും അഴുകി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: അത് ഈ മഴ കൂടുമ്പോഴാണോ ഈ അഴുകലുണ്ടാകുന്നത്?
2: മഴ കൂടുമ്പോഴുണ്ട്, പിന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പിന്നെ കാലാവസ്ഥയുടെ ഇതുണ്ടെന്ന് തോന്നുന്നു.
1: കൂടുതൽ തെളിവ് അല്ലെങ്കിൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കുറയാൻ സാധ്യതയുണ്ടോ?
2: വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറയുന്നുണ്ട് സംഗതി. മഴ മാറിക്കഴിയുമ്പം ഇത് നിൽക്കുന്നുണ്ട്.
1: ഞള്ളാനി ഏലമാണ് കൂടുതൽ ഇപ്പൊ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയൊക്കെയാണ് ഈ ഞള്ളാനി ഏലം നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതിന്റെ നല്ല ഇനം തെരഞ്ഞെടുക്കുന്നതിലാണോ, അതുപോലെ തട്ടയാണല്ലോ കൂടുതൽ ആളുകളും നട്ടു വരുന്നത്? അപ്പോൾ ബെന്നിച്ചേട്ടൻ തട്ടയായിരിക്കും നട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തട്ട തെരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ അതിന്റെ തൈ തോട്ടം കണ്ട് എടുക്കുന്നതിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
2: നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ നല്ല തൈകള് നോക്കി നല്ല തട്ടകൾ നോക്കി പറിച്ചു വെക്കാറുണ്ട്, അല്ലാതെ ശ്രദ്ധിക്കാറില്ല. പിന്നെ അവിടെ നിന്നൊക്കെ മേടിച്ചു കൊണ്ടു വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ പഴയ തട്ടകളുണ്ട്, പുതിയ തട്ടകളുണ്ട്, വെച്ച് നമ്മള് സംരക്ഷിച്ചു കൊണ്ടിരുന്നതാണ്.

0: അടി അകലത്തിലൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്.
1: 8-8 അടി അകലത്തിലാണ് കൃഷി ചെയ്യുന്നത്. അത് ഭൂരിപക്ഷം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് ഒരു കായം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് പോവും. പിന്നെ അത് സംരക്ഷിച്ചു കൊണ്ടുവന്നാലും പിന്നെ പിറ്റേ ആ വർഷം കാക കാണുകയല്ല, പിന്നെ പിറ്റേ വർഷം ഒക്കെ കാക കാണുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ.
0: ഒരു വർഷം ഒരു തട്ടയിൽ എത്ര ശരം വരെയൊക്കെ ഉണ്ടാകാറുണ്ട് തോട്ടത്തില്?
1: അങ്ങനെ നമ്മൾ വലിയ കാര്യമായിട്ട് 3-4 ഒക്കെ ഉണ്ടാകാറുണ്ട്. കൊള്ളുന്ന അങ്ങനെ പിന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല, അതിനെ പറ്റി നോക്കാറില്ല.
0: ഈ ശരത്തിന് എത്രയൊക്കെ നീളം, അല്ലെങ്കിൽ അതിൽ എത്ര കൊത്തുകൾ വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പരമാവധി?
1: നീളം ഒരു 3 അടി നീളം 4 അടി നീളം ഒക്കെ വരുന്ന ശരങ്ങളുണ്ട്. പിന്നെ 2 സൈസ് ശരം ഉണ്ട്. 2 സൈസ് ശരത്തിന്റെയും അങ്ങനെയുള്ള വ്യത്യാസം വരും. 2.5 അടി 3 അടി ഒക്കെ നീളം വരുന്നുണ്ട്. പിന്നെ ഒരു 5 അടി ഒക്കെ നീളം വരുന്നുണ്ട്. അതിന്റെ കൊത്തകലം ഉണ്ടാവും, അതനുസരിച്ചുള്ള കാകള് വ്യത്യാസം വരും. പിന്നെ അതിന്റെ കൂമ്പ് വന്ന് കഴിയുമ്പോൾ ദ്രവിച്ചു പോവും, പിന്നെ അത് അവിടെ നിന്ന് പോവും. അങ്ങനെയൊക്കെയാണ് അത് വരുന്ന ഒരു ഇത്.
0: ഈ മരുന്നുകളി അതുപോലെ വളപ്രയോഗമൊക്കെ എത്ര തവണ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മരുന്നുകളി എത്ര ദിവസം ഇടപെട്ട് ചെയ്യണം?
1: മരുന്നൊക്കെ ഒരു 30 ദിവസം കൂടുമ്പോൾ മരുന്ന് ഞാൻ ചെയ്യുന്നുണ്ട് സംഗതി. പിന്നെ വളം ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം ചിലപ്പോൾ തൂളി ചെറുതായിട്ട് കൊടുക്കും.
0: വളങ്ങള് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ ഗുണപ്രദമാണെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
1: പക്ഷെ അങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ അഴകലിനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാനങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പണം കലക്കി ഒഴിക്കാറൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. തൈച്ചടിയായിട്ട് വരുമ്പം ചാണാനും വെപ്പിണ്ണൊക്കെ കൂടെ കൊതുക് നീറ്റി അത് പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട്.
0: അത് അങ്ങനെ ഈ വെപ്പിണ്ണാക്കും ചാണകം ഒക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്നത് കൊണ്ട് കൂടുതൽ ചിമ്പടിച്ചു വരാനൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ?
1: കൂടുതൽ ചിമ്പടിച്ചു വരാനുള്ള ഇതാണ്. വേപ്പിണ്ണാക്കും ചാണാനും കൂടെ കലക്കി മറ്റേ പിണ്ണാക്കും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചിമ്പടിച്ച് നന്നായിട്ട് കയറി വരും.
0: ഇപ്പോ നമ്മളൊരു തട്ട ഈ വർഷം നട്ടു കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തേക്ക് അതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ടോ?
1: കുറച്ചൊക്കെ കിട്ടും, കുറച്ചൊക്കെ കിട്ടും. പിന്നെ കുറച്ചൊന്നും കിട്ടില്ല. പിറ്റേ വർഷം ആയി കഴിയുമ്പോൾ, ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, 2-ാം വർഷം ആയി കഴിഞ്ഞാൽ നല്ല കാലത്തേക്ക് വരും. ആദ്യത്തെ വർഷം കുറച്ചുണ്ടാവും.
0: ഇപ്പോ ഒരു ചൂടകാലം നമ്മൾ നട്ടാൽ അത് എത്ര വർഷം വരെയൊക്കെ വിളവ് തരുന്നുണ്ട്? ഒരു 6-7 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലർ റീപ്ലാന്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണോ അതോ കൂടുതൽ വർഷങ്ങളിലേക്ക് വിളവ് കിട്ടാറുണ്ടോ?
1: അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു കാ കഴിഞ്ഞിട്ട് പിന്നെ അത് പോകുന്ന ചെടികളുണ്ട്. ചിലപ്പം അത് അങ്ങനെ അതിനെ നോക്കി എടുക്കുവാണെങ്കിൽ ഒരു 5-6 വർഷമൊക്കെ 7 വർഷമൊക്കെ നിൽക്കും. അത് കഴിയുമ്പം ഞാനൊക്കെ ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോൾ റീപ്ലാന്റ് ചെയ്യും.
0: അതായത് നന്നായിട്ട് കാ കിട്ടണമെങ്കിൽ 3 വർഷമാണല്ലോ കിട്ടുന്നത്. അത് കഴിഞ്ഞൊരു 1-2 വർഷം കൂടെയൊക്കെയാണ് ആ രീതിക്ക് നന്നായിട്ട് ഒരു ചുവട്ടിൽ നിന്ന് കാ കിട്ടുന്നത്. അത് കഴിയുമ്പോൾ റീപ്ലാന്റ് ചെയ്യേണ്ടി വരും അല്ലേ?
1: അത് നോക്കണം. നോക്കിയാലേ അത് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ നമുക്ക് സംഗതി. ഒരു കാ കഴിയുമ്പോൾ ചെടി അങ്ങോട്ട് അവിയും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ആ വർഷം കിട്ടില്ല, പിറ്റേ വർഷം പിന്നെ കാ കിട്ടുള്ളൂ. അത് നോക്കിയെടുത്ത് വന്നാലേ അങ്ങനെ അതിനെപ്പറ്റി ഉണ്ടാവുള്ളൂ.
0: പിന്നീട് ഈ ഏലത്തിന്റെ ഇടവിളയായിട്ട് മറ്റെന്തെങ്കിലും കൃഷി, കുരുമുളകോ അല്ലെങ്കിൽ ജാതിയൊക്കെ ഇടവിളയായിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടോ?
1: കുരുമുളക് ചെയ്തിട്ടുണ്ട്. കുരുമുളക് മരത്തെ കൂടെ ഇട്ടുണ്ട്. മരത്തെ കൂടെ കയറി പോകുന്നുണ്ട് കുരുമുളക്. കുരുമുളക് ചെടി നന്നായിട്ട് കയറി പോകും ഏലത്തിനകത്ത്.
0: പിന്നെ ഈ വിളവെടുപ്പൊക്കെ എത്ര ദിവസം കൂടുമ്പോൾ ഏലത്തിന്റെ നടത്താറുണ്ട്?
1: അതൊക്കെ ഒരു 45 ദിവസം കൂടുമ്പം 45-50 ചിലപ്പോൾ 60 ദിവസം ഒക്കെ കഴിയുമ്പോൾ എടുക്കും. ചിലപ്പോൾ 45 ദിവസം കഴിയുമ്പോൾ എടുക്കാന്നാണ് പറയുന്നത്. ഇതിപ്പോ ഇവിടെയൊക്കെ ഒരു 60 ദിവസം ഒക്കെ പിടിക്കും ആയി പറഞ്ഞെങ്കിൽ.
0: ഈ വിളവെടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തൊഴിലാളികളെ കിട്ടുന്നുണ്ടോ അതോ മറ്റ് സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ?
1: നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ആൾക്കാരില്ലെന്നേ സംഗതി. നമ്മുടെ നാട്ടില് ഇപ്പം മൊത്തം ഈ ബായിമാരെയൊക്കെ വിളിച്ചാണ് നമ്മള് കിടക്കുന്നത്. അവരെയാണ് ആശ്രയിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊന്നും ആൾക്കാരില്ല ഇപ്പൊ കാടെടുക്കാൻ. അതാണ് സമയത്ത് എടുക്കാൻ പറ്റാതെ വരുന്നത്.
0: അപ്പൊ ഈ സമയത്ത് വിളവെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏലം കൃഷിയില് പ്രധാനമായിട്ട് നേരിടുന്ന ഒരു തടസ്സമായിട്ട് ബന്ധിച്ചായിട്ട് തോന്നുന്നു അല്ലേ? പിന്നീട് നമുക്ക് ഇതിന്റെ ഈ ഇട ഒക്കെ തെളിച്ചിടുക, അല്ലെങ്കിൽ മണ്ണിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
1: അതൊക്കെ ചെയ്യാറുണ്ട്. ഇട തെളിച്ച് മണ്ണിട്ട് കൊടുക്കും, പിന്നെ വളമിട്ട് കൊടുക്കും. വേപ്പിണ്ണാക്ക്, എല്ലുപടി, പിന്നെ സറാമില്ല് അങ്ങനെയുള്ള വളങ്ങളൊക്കെ മണ്ണ് മാറ്റിയിട്ട് അതിന് ചുവട്ടിലിട്ട് മണ്ണിട്ട് കൊടുക്കും.
0: ഈ മണ്ണിട്ട് കൊടുക്കുന്ന സാധാരണ ഏത് സമയത്താണ് ചെയ്യാറുള്ളത്?
1: ജനുവരി ഡിസംബറിലാണ് ചെയ്യാറുള്ളത്.
0: അത് വർഷത്തിൽ ഒരു തവണ ചെയ്താൽ മതിയാവും അല്ലേ?
1: വർഷത്തിൽ ഒരു തവണ ചെയ്യും.
0: ഒരുപാട് കനത്തിലിടുവോ അതോ അതിന്റെ ചുവട്ടിൽ ജസ്റ്റ് അതൊന്ന് മൂടാൻ വേണ്ടി മാത്രമേ ഇടാറുള്ളൂ?
1: അത് ചെറുതായിട്ട് നൈസായിട്ട് വേര് മൂടാൻ മരുവത്തിന് ചെറുതായിട്ട് ഇടുള്ളൂ.
0: അത് എല്ലാ വർഷവും ഇങ്ങനെ മണ്ണ് തൂളി കൊടുത്തു കഴിഞ്ഞാല് അത് കൂടുതൽ നമുക്ക് വിളവ് ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ടോ അല്ലേ? അത് ചിമ്പടിക്കാനും ശരം ഉണ്ടാകാനും ഒക്കെ
1: ഉണ്ടാകാനൊക്കെ സഹായിക്കും. മണ്ണിട്ട് കൊടുത്താലേ അത് ഉണ്ടാവുള്ളൂ. അന്ന് മണ്ണിട്ട് കൊടുത്തു കഴിയുമ്പോൾ മേളിലേക്ക് ചെടി പൊങ്ങി പൊങ്ങി പോവും. അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനമായിട്ടുള്ള കേസ്. മണ്ണിന്റെ മേളിലേക്ക് പൊങ്ങി പൊങ്ങി പോരും മണ്ണിട്ട് കൊടുത്തു കഴിയുമ്പോൾ.
0: ഏലം ഇങ്ങനെ ഇതിന്റെ കൈയൊക്കെ ഉണങ്ങി ഒക്കെ കിടക്കുമല്ലോ, അതെല്ലാം തെളിച്ച് ക്ലീനാക്കി എപ്പോഴും തോട്ടം സൂക്ഷിക്കാറുണ്ടോ അതോ ചില സമയങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളോ?
1: അതൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. എപ്പോഴും അതിന്റെ ചിമ്പ് ഉണങ്ങിയ കൈയെല്ലാം പറിച്ച് ചിത്തി കണ്ടിച്ച് നല്ല കണ്ടീഷനായിട്ട് സൂക്ഷിച്ചിടും. പിന്നെ ചുവട്ടിലെ പള്ളയൊന്നും അങ്ങനെ മാറ്റാറില്ല. പള്ള മാറ്റും, ഇലയൊന്നും മാറ്റാറില്ല.
0: ഈ വേനൽക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ?

0: ആണ് ഏലം കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്?
1: ഏലം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നനയ്ക്കണം, പിന്നെ അതിന് ഉണക്കയൊക്കെ നോക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നോക്കേണ്ടത്.
0: ഈ ചോട്ടില് പൊത ഇട്ട് കൊടുക്കാറുണ്ടോ?
1: പൊതയൊന്നും ഇട്ട് കൊടുക്കാറില്ല. അത് അത്യാവശ്യം ചോലയും ഇതൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല.
0: മരങ്ങളൊക്കെ നട്ട് ചോലയൊക്കെ അത്യാവശ്യം ഉള്ള സ്ഥലമാണല്ലേ?
1: അതെ അതെ, മരങ്ങളൊക്കെ നട്ട് അത്യാവശ്യം ചോലയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്.
0: വിളവെടുത്ത് കഴിഞ്ഞെന്നാല് നമുക്ക് ഉണങ്ങാനൊക്കെ അടുത്ത് തന്നെ സ്റ്റോറും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ?
1: സ്റ്റോറ് അടുത്തൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിൽ പലരും പല സ്ഥലങ്ങളിലല്ലേ കൊടുക്കുന്നത്. അടുത്തൊക്കെ സ്റ്റോറൊക്കെ ഇഷ്ടമാരിയുണ്ട്. അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലാണ് കൊണ്ടു കൊടുക്കുന്നത്. ഓരോ ആളുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചാണ് കൊണ്ടു കൊടുക്കുന്നത്.
0: ഈ വർഷമൊക്കെ ഇപ്പം ഒത്തിരി മഴ കുറവായിട്ടാണല്ലോ കാണുന്നത്, അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് വിളവില് കുറവ് വല്ലതും വന്നിട്ടുണ്ടോ?
1: വിളവില് തീർച്ചയായിട്ടും കണ്ടമാനം കുറവുകൾ വന്നിട്ടുണ്ട്. മഴയില്ലാത്തതിന്റെ പേരില് വിളവില്ല. ഇപ്പൊ ഈ ഒരെടുപ്പും കൂടെ എടുത്തു കഴിയുമ്പോൾ കായയുടെ എല്ലാ വെടിയെല്ലാം തീരും. പിന്നെ ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടായി വന്നാലേ ഉള്ളൂ, മഴയൊക്കെ കിട്ടി ഉണ്ടായി വന്നാലേ പിന്നെ ഇതിന് കായ ആവുകയുള്ളൂ.
0: അപ്പൊ ഈ കാലാവസ്ഥ മാറ്റം കർഷകർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണല്ലേ?
1: അതെ അതെ.
0: ഈ ഏലത്തിന്റെ ഇടയ്ക്ക് കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതെല്ലാം ഇനം കുരുമുളകാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്?
1: നമ്മൾ ചെങ്ങന്നൂര്, പന്നിയൂർ വണ്ണ അങ്ങനെയുള്ള കൊടികളൊക്കെ ഉള്ളു.
0: കുരുമുളകിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ വളങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളിയോ ഒന്നും ചെയ്യേണ്ടി വരുന്നുണ്ടോ?
1: ഒന്നും ചെയ്യുന്നില്ല. അത് ഇതിന് വളവിടുമ്പോ ആ വളവെല്ലാം അടിച്ചെടുത്ത് പിന്നെ മരുന്നൊക്കെ അടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നന്നായിട്ട് കയറി വരും. അത് കൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട്, അതിന്റെ ഇടവഴി ഇട്ട് കഴിഞ്ഞാൽ കൊടി നന്നായിട്ട് കയറി വരും.
0: ഇപ്പൊ പഴയതുപോലെ ആരും മുരുക്ക് താങ്ങുകാലായിട്ട് ഉപയോഗിക്കുന്നില്ല, മരത്തെ വഴി കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അല്ലേ?
1: അതെ, മുരുക്ക് അങ്ങനെ ആരുമില്ല. മറ്റേ പ്ലാവ് അങ്ങനെയുള്ള മരം വഴിയാണ് ഇത് കയറ്റി വിടുന്നത്. ഈ പന്നിറോണൊക്കെ മരം വഴി കയറ്റി വിട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കയറിപ്പോയി. ഏലത്തിന് മേളിൽ കയറിയെങ്കിൽ അതിന് കായ ഉണ്ടാവുകയുള്ളൂ.
0: കുരുമുളക് ഇങ്ങനെ കയറിപ്പോയാൽ അത് നമ്മള് കെട്ടി കൊടുക്കേണ്ടിയൊക്കെ വരാറുണ്ടോ?
1: കെട്ടുന്നുണ്ട്, വർഷാവർഷം കെട്ടുന്നുണ്ട്. പിന്നെ ഇത് കണ്ടവരും പൊങ്ങിപ്പോകുമ്പോൾ കെട്ടാൻ പറ്റാവരും.
0: അപ്പൊ ഈ കുരുമുളക് ഇങ്ങനെ ഒരുപാട് പൊങ്ങിപ്പോയാൽ നമുക്കത് വിളവെടുക്കുമ്പോ ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ?
1: വിളവെടുക്കും, പറിക്കാൻ ഭയങ്കര പാടുവരും. അത്രയും കയറിപ്പോയി പറിക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറെയൊക്കെ ചൂട്ടി ചാടും, അതൊക്കെ പെറുക്കിയെടുക്കും.
0: ഏത് സമയത്തൊക്കെ പറമ്പിൽ കൃഷിയിലൊക്കെ ഏർപ്പെടാറുണ്ട് സാധാരണ?
1: സാധാരണ നമ്മൾ കൃഷി ചെയ്യേണ്ട സമയം ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെയാണ്. അന്നേരം ഇറങ്ങിപ്പോവും പണി. അല്ലാതെ എപ്പോഴും ഇതിന്റെ പുറകെ തന്നെ നിന്ന് പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ സമയത്തിന്റെ പുറകെ നിന്നാലും അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ സംഗതി. അല്ലാതെ നമ്മൾ മാറി മറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കിട്ടുമൊന്നുമില്ല. കൃഷിയെ ശ്രദ്ധിച്ചാൽ അതനുസരിച്ചുള്ള കൃഷി ദേണങ്ങളും ആദായങ്ങളും കൂടുതലുകൾ കിട്ടും. അതാണ് അതിന്റെ പുറകെ നിന്ന് മാറിക്കഴിഞ്ഞാൽ കിട്ടുകയില്ല.
0: തൊഴിലാളികളെ കൂട്ടിയാണോ കൂടുതലും കൃഷികൾ ചെയ്യുന്നത്?
1: തൊഴിലാളികളെ കൂട്ടിയാണ് ചെയ്യുന്നത്. പിന്നെ തന്നെ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യും, പിന്നെ തൊഴിലാളികളെ കൂട്ടി ചെയ്യും.
0: പൊതുവെ ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, കൃഷി കൊണ്ട് ഒരു കർഷകന് ഒരുവിധം മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വിലയൊക്കെ കിട്ടിയാൽ,
1: വിലയൊക്കെ കിട്ടിയാൽ നന്നായിട്ട് വിലയൊക്കെ കിട്ടി വിളവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്യാവശ്യം അതുകൊണ്ടൊക്കെ ജീവിക്കാം. അല്ലെങ്കിൽ വലിയ പാടാണ് കർഷകനെ കൊണ്ട് ജീവിക്കാനായിട്ട്. ഇതെല്ലാം സംരക്ഷിച്ച് പോയി ഞാൻ പൈസ ഉണ്ട്. മരുന്നിനൊക്കെ ഭയങ്കര വില, മരുന്ന് വളം ഇതെല്ലാം വിലകൾ കൂടുതൽ കാരണം കൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് വിലയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ അതൊക്കെ കൃഷി അങ്ങോട്ട് ഓടിപ്പോകും. ചില വർഷങ്ങളിൽ നഷ്ടങ്ങൾ വരാറുണ്ട്, അതൊക്കെ ഉള്ളൂ ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ.
0: കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, അതുപോലെ സ്വയസ് ബോർഡിന്റെ ഓഫീസ് അങ്ങനെയുള്ളിടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ കിട്ടാറുണ്ടോ?
1: എന്നുള്ളടത്ത് നിന്ന് നമ്മൾ പാറില്ല, നമ്മളെ അങ്ങനെ ചെയ്യാറുമില്ല, വരാറുമില്ല, അവരാരും അന്വേഷിക്കാറുമില്ല നമ്മുടെ അടുത്തൊന്നും. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ആ വഴിക്ക് പാറില്ല. നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം.
0: വീട്ടിലാർക്കുണ്ട്?
1: വീട്ടില് ഞാനുണ്ട്, കുടുംബമുണ്ട്, എന്റെ രണ്ട് പിള്ളേരുണ്ട്.
0: കൃഷി പ്രവർത്തനങ്ങള് ഭാര്യ മക്കളൊക്കെ സഹായിക്കാറുണ്ടോ?
1: പുള്ളിക്കാരി നന്നായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ പിള്ളേര് മരുന്നടിക്കാനൊക്കെ സഹായിക്കും, അത്യാവശ്യം കാര്യങ്ങളിൽ സഹായിക്കും. പുള്ളിക്കാരിയാണ് സംഗതി മെയിനായിട്ട് തോട്ടം കൊണ്ടു നടക്കുന്നത്.
0: കാലി വളർത്തല് കന്നുകാലികളെ വളർത്തുന്നുണ്ടോ?
1: അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല.
0: നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല അല്ലേ? എന്താണ്, വിലക്കുറവ് കൊണ്ടാണോ നിർത്തി കളഞ്ഞത്, അതോ പണിയാനാളിൽ കിട്ടാത്തതുകൊണ്ടാണ്?
1: അതൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഭയങ്കരമാണ്. കന്നാലിയെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ചിലർ കേസല്ല, അതിനെ നോക്കി സംരക്ഷിച്ച് കൊണ്ടു നടന്നാൽ മാത്രമേ അതിനെന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാത്ത അത് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടില്ല. പിന്നെ പുല്ലിയെത്തി അതൊക്കെ ചുവന്നുകൊണ്ടൊക്കെ വരലൊക്കെ ഭയങ്കര പാടാണ്. പഴയ ആൾക്കാർക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പോഴുള്ള ആൾക്കാരൊന്നും അതിനുള്ള താല്പര്യം കാണിക്കുന്നില്ല.
0: എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഈട്ട് സിറ്റി പ്രദേശത്തെ കർഷകനായ ബെന്നി ജോസഫ് വടക്കുംപറമ്പിലാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി.
2: വെള്ളത്തൂവൽ പഞ്ചായത്തിൽ കർഷകനായ ബെന്നി ജോസഫ് വടക്കുംപറമ്പിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുവരെ കാർഷിക ജീവനത്തിൽ ഇനി നാട്ടറിവുകൾ കേൾക്കാം. മൂല്യവർദ്ധനം പഴങ്ങളിൽ ഒരു ലഘു പ്രഭാഷണം ഇനി കേൾക്കാം. പോഷകസമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ്. മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു. അർബുദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ്, കരോട്ടിനോയിഡുകൾ, മറ്റു വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നു.

ായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു. ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു. അതിനാൽ വിളവെടുപ്പാനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത്. ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ്. ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർദ്ധനവ്, മാറിവരുന്ന ജീവിതശൈലി, ആരോഗ്യം, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു. പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ്, ശീതളപാനീയങ്ങൾ, ജാം, ജെല്ലി, പ്രിസർവ്, മാർമലേഡ് മിഠായികൾ, ഗ്ലേസ്ഡ് മിഠായികൾ, നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ. പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പുളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ്. ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ്, സിറപ്പ്, കോർഡിയൽ, ക്രഷ്, റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ്. സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷകഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ്. കുറഞ്ഞത് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 40% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1% അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത്. സിറപ്പ് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1.5% വരെ അമ്ലത്വവും അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ്. കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോർഡിയൽ. ഇവയിൽ കുറഞ്ഞത് 25% പഴച്ചാർ, 30% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും, 5% അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു. റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് 10% പൾപ്പ് അഥവാ പഴച്ചാറ്, 10% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ്. ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം. ഏതെങ്കിലും പ്രത്യേക പഴത്തിന്റെ പൾപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ്. മിശ്രിതം 65-68 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ 45% കുറയാതെ പഴവും 65% കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു. ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക, ചക്ക എന്നിവ പോലെ പെക്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്ടിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധകര ഉൽപ്പന്നമാണ് ജെല്ലി. പഴത്തിന്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 45% പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം. പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ്. പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ്. പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാർമലേഡ് ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ്. ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രെഡ്സായി ചേർക്കുന്നു. ഇത് മാർമലേഡിന്റെ സവിശേഷതയാണ്. പഴത്തിന്റെ പെക്ടിൻ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിന്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു. മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം. സാധാരണയായി 1:1 അനുപാതത്തിൽ പഴത്തിന്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത്.
ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം 65% മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു. പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട്. മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി. ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത. ഇതിനായി പഞ്ചസാര ലായനിയിൽ 70 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചുവെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി. തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്ക് പുറമെ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ. തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിനെ ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും. ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. നിർജ്ജലീകരിച്ച പഴങ്ങൾ. പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ. ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ. പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ. വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം, ഘടന, രുചി, പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു. മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത്. അച്ചാർ. വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലകൾ എന്നിവ പഴക്കഷണങ്ങളുമായി ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ. ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിനു പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. വീഞ്ഞ്. പഴക്കഷ്ണങ്ങൾ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വീഞ്ഞ്. മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കറയേറെയാണ്. ഫ്രൂട്ട് റോളുകൾ, ചട്നികൾ എന്നിങ്ങനെ മറ്റനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ്. പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസർവ്, ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ്. നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം. കൃഷിയിടങ്ങളിൽ കീടനിയന്ത്രണത്തിനായി സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉപയോഗം. വെളുത്തുള്ളി. ജൈവ കീടനാശിനിയായി ഉപയോഗിക്കുന്നതിൽ പേരുകേട്ടതാണ് വെളുത്തുള്ളി. ഇതിലെ അലിസിൻ, അലീൻ എന്നീ സജീവ സംയുക്തങ്ങളാണിതിന് കാരണം. വെളുത്തുള്ളി ചതയ്ക്കുകയോ മുറിക്കുകയോ ചെയ്യുമ്പോൾ അലിസിൻ പുറത്തേക്ക് വരുന്നു. നിരവധി കീടങ്ങളെ നശിപ്പിക്കാനും അകറ്റി നിർത്താനും അലിസിന് കഴിവുണ്ട്. ചില കീടങ്ങളുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്താൻ വെളുത്തുള്ളിക്ക് കഴിയും. ഇതുവഴി ചെടികളുടെ നാശം കുറയ്ക്കാനാകും. വെളുത്തുള്ളിയുടെ സത്ത് നേരിട്ട് ചെടികളുടെ ഇലകളിലേക്ക് തളിച്ചു കൊടുക്കാം. കൂടാതെ ചാഴി, മുഞ്ഞ, നിശാശലഭങ്ങൾ, ചിതലുകൾ, വണ്ടുകൾ, ചുവന്ന ചിലന്തിപ്പുഴുകൾ, കൊതുകിൻ്റെ ലാർവകൾ, ഒച്ചുകൾ തുടങ്ങിയവയെ തുരത്തുന്നതിനാൽ ജൈവകൃഷിയിൽ സാധാരണയായി വെളുത്തുള്ളി സത്ത് ഉപയോഗിക്കുന്നു. ചിലന്തികൾ, ലേഡിബഗുകൾ, ബംബിൾ ബി, തേനീച്ചകൾ തുടങ്ങിയ ഗുണകരമായ ആർത്രോപ്രോഡുകളെ വെളുത്തുള്ളി പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ ചിലയിനം വിരകളിൽ നിന്ന് സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വെളുത്തുള്ളി നേരിട്ട് മണ്ണിൽ ചേർക്കാം. മുളക്. മുളകിൻ്റെ എരിവിന് കാരണമാകുന്ന സംയുക്തങ്ങളായ ക്യാപ്സൈസിനോയിഡുകൾ ഫലപ്രദമായ കീടപ്രതിരോധമായി വർത്തിക്കുന്നു. ഈ സംയുക്തങ്ങൾ ലായനികൾ, പൊടി അല്ലെങ്കിൽ സത്ത് എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കാം. കമ്പിളിപ്പുഴു, മുഞ്ഞ, ഈച്ചകൾ, ഉറുമ്പുകൾ, മീലിമുട്ടകൾ തുടങ്ങിയ കീടങ്ങളെ തുരത്താൻ ഇത് ഉപയോഗിക്കുന്നു. ചെടിയുടെ ഇലകൾക്ക് കീടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശരിയായ സാന്ദ്രതയിൽ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മുളക് വെളുത്തുള്ളി മിശ്രിതങ്ങൾ ഫലവൃക്ഷങ്ങളിലെ കമ്പിളിപ്പുഴുക്കൾക്കെതിരെ വളരെ ഫലപ്രദമാണ്. മുളകുപൊടി ചെടികൾക്ക് ചുറ്റും വിതറുന്നത് ഉറുമ്പുകൾ, മുകുളങ്ങളെ ആക്രമിക്കുന്ന കീടങ്ങൾ, ഒച്ചുകൾ, മണ്ണിലെ കീടങ്ങൾ എന്നിവയെ തുരത്താൻ സഹായിക്കും. ക്യാപ്സിക്കം ചൈനൻസിൽ നിന്നുള്ള ക്യാപ്സൈസിനോയിഡുകൾ അഫിസ് സൈറ്റിസോറം എന്ന മുഞ്ഞയ്ക്കെതിരെ ഫലപ്രദമാണ്.
കൂടുതൽ അളവ് ഉപയോഗിക്കുന്നത് വിഷാംശം കൂട്ടുന്നു. കീടങ്ങൾ വിളകൾ തിന്നുന്നത് തടയുന്നതിനും

0: വികർഷണ ഗുണങ്ങളുള്ളതിനാലും ക്യാബേജിലെ ഡയമണ്ട് ബാക്ക് നിശാസലഭങ്ങൾക്കും അനുബന്ധ പച്ചക്കറി കീടങ്ങൾക്കുമെതിരെ മുളക് സത്ത് ഫലപ്രദമാണ്. മഞ്ഞൾ, മഞ്ഞളിൻ്റെ സത്ത്, അവശ്യതൈലം എന്നിവയ്ക്ക് വിവിധ കീടങ്ങളെ അകറ്റുന്നതിനും നശിപ്പിക്കുന്നതിനുമുള്ള ഗുണങ്ങളുണ്ട്. പ്രാണികളുടെ പെരുമാറ്റത്തെയും വളർച്ചയെയും തടസ്സപ്പെടുത്തുന്ന വിവിധ ബയോ ആക്റ്റീവ് ഘടകങ്ങളുടെ സാന്നിധ്യം മൂലമാണ് ഇത് സാധിക്കുന്നത്. കൂടാതെ മഞ്ഞളിൻ്റെ പ്രധാന ഘടകങ്ങളായ കുർക്കുമിനോയിഡുകൾ, പ്രത്യേകിച്ച് കുർക്കുമിൻ 1, അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ എന്നിവ പ്രാണികളുടെ വളർച്ചയെ തടയുന്നു. ഈ സംയുക്തങ്ങൾ മരുഭൂമിയിലെ വെട്ടുക്കിളികൾക്കും ചുവന്ന കോട്ടൺ ബഗ് സിംഹുകൾക്കുമെതിരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏലയ്ക്ക, പൊടിച്ചതും വേർതിരിച്ചെടുത്തതുമായ ഏലയ്ക്ക സംയുക്തങ്ങൾ ഈന്തപ്പനയിലെയും തെങ്ങുകളിലെയും കീടമായ ചുവന്ന ചെല്ലിയിൽ പരീക്ഷിച്ചു. 5 മില്ലിഗ്രാം ഏലപ്പൊടി ഉപയോഗിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് 93% കീടങ്ങളും 2 ദിവസം കൊണ്ട് 100% കീടങ്ങളും നശിച്ചതായി പഠനം തെളിയിച്ചു. കൂടാതെ മൈക്രോ എൻക്യാപ്സുലേറ്റ് ചെയ്ത ഏലയ്ക്ക ഒലിയോറസിൻ വളർന്നുവരുന്ന പുഴുക്കളുടെ സ്വഭാവം മാറ്റാനുള്ള ഒരു ബദൽ നിയന്ത്രണ മാർഗമായി ഉപയോഗിക്കുന്നു. ടൊമാറ്റോ ലീഫ് മൈനറിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഏലം അവശ്യതൈലത്തിൻ്റെ കീടനാശിനി എന്ന നിലയിലുള്ള പ്രവർത്തനവും പഠിച്ചു. ഏലം അവശ്യതൈലത്തിന് ട്യൂട്ട അബ്സൊലൂറ്റയെ നിയന്ത്രിക്കാൻ ശേഷിയുണ്ടെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. കറുവപ്പട്ട, തക്കാളിയുടെ ഇല തിന്നുന്ന കീടമായ ടൊമാറ്റോ ലീഫ് മൈനറിയുടെ ലാർവയ്ക്കെതിരെ കറുവപ്പട്ടയുടെ അവശ്യതൈലം ഉപയോഗിക്കുന്നു. ടി അബ്സൊലൂറ്റ ലാർവയ്ക്കെതിരെ കറുവപ്പട്ടയുടെ തൈലം ഫലപ്രദമാണെന്ന് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. സിന്നമോമം സൈലാനിക്കം അവശ്യതൈലത്തിൻ്റെ പ്രധാന ഘടകമാണ് സിന്നമാൽ ഡിഹൈഡ്. അടുത്തിടെ ചില അമേരിക്കൻ കമ്പനികൾ സിന്നമാൽ ഡിഹൈഡ് പ്രധാന ഘടകമായി കറുവപ്പട്ടയുടെ അവശ്യതൈലത്തിൽ അധിഷ്ഠിതമായ കീടനാശിനി പുറത്തിറക്കിയത് വലിയ വിജയമായിരുന്നു. കറിവേപ്പില, കറിവേപ്പിലയുടെ അവശ്യതൈലം സ്പോഡോപ്റ്റെറ ലിറ്റുറ, സ്പിലോസോമ ഒബ്ലിക് എന്നീ 2 കുപ്രസിദ്ധ കീടങ്ങൾക്കെതിരെ ഫലപ്രദമായ കീടനാശിനിയാണ്. കീടങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് തടയുന്നത് വഴി ലാർവയുടെ ഭാരം കുറയുകയും ഒടുവിൽ ലാർവ നശിക്കുകയും ചെയ്യുന്നു. ഈ കീടങ്ങളുടെ വളർച്ച, വികസനം, തീറ്റ സ്വഭാവം എന്നിവയെ കറിവേപ്പിലയുടെ അവശ്യതൈലം സാരമായി ബാധിച്ചു. ഇത് ഒരു ജൈവ കീടനാശിനി എന്ന നിലയിൽ കറിവേപ്പിലയുടെ സാധ്യതയെ സൂചിപ്പിക്കുന്നു.
1: കാർഷിക ജീവനം സമാപിക്കുന്നു.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. ഒക്ടോബർ 2-3 തീയതികളിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വച്ചാണ് മത്സരങ്ങൾ. വ്യക്തിഗത മത്സരങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി എത്തുന്ന 2 പേർക്ക് വീതവും, ക്വിസ് മത്സരത്തിന് 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും, ലൈവ് മോഡലിംഗിന് 5 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും പങ്കെടുക്കാവുന്നതാണ്.

0: ഹയർ സെക്കൻഡറി തലത്തിലുള്ള മത്സരാർത്ഥികളെ കോളേജ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. രജിസ്ട്രേഷൻ പെൻസിൽ ഡ്രോയിംഗ് എൽ പി യു പി ഹൈസ്കൂൾ കോളേജ് വിഭാഗങ്ങൾക്ക്, വാട്ടർ കളർ പെയിൻറ്റിംഗ് എൽ പി യു പി ഹൈസ്കൂൾ കോളേജ് വിഭാഗത്തിനും, ലൈവ് മോഡലിംഗ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രം. ഉപന്യാസം മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ ഹൈസ്കൂൾ കോളേജ് വിഭാഗങ്ങൾക്ക്. എന്നീ മത്സരങ്ങൾ ഒക്ടോബർ 2-നും, ക്വിസ് യു പി ഹൈസ്കൂൾ കോളേജ് വിഭാഗത്തിന്, പ്രസംഗം മലയാളം തമിഴ് ഹൈസ്കൂൾ കോളേജ് വിഭാഗത്തിനും. ഈ മത്സരങ്ങൾ ഒക്ടോബർ 3-നും നടത്തും. ഇതുകൂടാതെ പൊതുവിഭാഗങ്ങൾക്കായും വനം വകുപ്പ് ജീവനക്കാർക്കായും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് പോസ്റ്റർ ഡിസൈനിംഗ്, വൈൽഡ് ലൈഫ് ഷോർട്ട് ഫിലിം, വൈൽഡ് ലൈഫ് യാത്രാ വിവരണം മലയാളത്തിലും ഇംഗ്ലീഷിലും, വൈൽഡ് ലൈഫ് റീൽസ് എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടത്തും. സംസ്ഥാന തലത്തിൽ വിധി നിർണ്ണയിക്കുന്ന ഈ മത്സര ഇനങ്ങൾക്കുള്ള എൻട്രികൾ വനം വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.forest.kerala.gov.in എന്നതിലൂടെ നേരിട്ട് സമർപ്പിക്കാം. ഫോൺ നമ്പറുകൾ 04862232505, 9400066843, 9995044010.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾ റൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
0: തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ നവംബർ 1 മുതൽ 2027 മാർച്ച് 31 വരെ മെഡിക്കൽ ഓക്സിജൻ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള അംഗീകൃത വിതരണക്കാരിൽ നിന്നും കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 9 ഉച്ചയ്ക്ക് ശേഷം 3 വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 04862232206.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
1: അമൂല്യ ഗീതികൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യഗീതികളുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: അമൂല്യഗീതികൾ.
2: കായാമ്പൂ നിറമുള്ള നിന്റെ മിഴികളിൽ സാഗരം തുളുമ്പി നിൽക്കുന്ന പോലെ ഓർമ്മയിൽ നിന്നും രൂപമെടുത്ത് കാമിനി നീ മുന്നിലെത്തി. കായാമ്പൂ മിഴികളിൽ എന്നു തുടങ്ങുന്ന ഗാനം രവീന്ദ്രൻ ചേന്നിലോടിൻ്റെ വരികൾക്ക് കെ പി ഉദയഭാനു സംഗീതം പകർന്ന ഗാനം. പാടിയത് ജി വേണുഗോപാൽ.

അളകാപുരി പോലെ എൻ്റെ ഹൃദയപുളിനങ്ങൾ ശ്രുതിയൊഴുകുന്ന മണ്ഡപമായി. അനുരാഗിണിയുടെ നറുപുഞ്ചിരിയിൽ അവൾ കൂടുതൽ മനോഹരിയായി. സ്വരസാഗരമേ എന്നു തുടങ്ങുന്ന ഗാനം, പി കെ ഗോപിയുടെ വരികൾക്ക് പി ആർ മോഹൻദാസ് ഈണം നൽകിയ ഗാനം, ആലാപനം കെ എസ് രഹനാണ്.

രാത്രിയായാൽ വെള്ളിനിലാവിൻ്റെ നാട്ടിലേക്ക് അവൾ ഭൂമികന്യക പോകും. നേരം വെളുത്താൽ സൂര്യൻ്റെ വെള്ളിത്തേരിലേക്ക് അവൾ പോകും. രാവും പകലും തൻ്റെ കാമുകന്മാരായ സൂര്യചന്ദ്രന്മാരെ സ്വപ്നം കണ്ട് അവൾ ഉറങ്ങും. ഭൂമികന്യക എന്നു തുടങ്ങുന്ന ഗാനം കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ്റെ വരികൾക്ക് എം ഡി രാജേന്ദ്രൻ ഈണം പകർന്ന ഗാനം. പാടിയത് മനോജ് കൃഷ്ണൻ.

കണ്ണിൽ പ്രേമഗംഗയും കവിളിൽ രാഗസന്ധ്യയും ചുണ്ടിൽ ചന്ദ്രലേഖയുമായി നിൽക്കുന്ന കാവ്യദേവതയുടെ ഗായകനാണ് ഞാൻ. കണ്ണിൽ പ്രേമഗംഗ എന്ന് തുടങ്ങുന്ന ഗാനം വരികൾ സി രാമചന്ദ്ര മേനോൻ, സംഗീതം എ അനന്തപത്മനാഭൻ, പാടിയത് പി ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: അമൂല്യഗീതികൾ
0: അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: അമൂല്യഗീതികൾ.

കൈവഴികൾ മരിച്ച ഒറ്റത്തുരുത്തുകൾ, ചിത്രീകരണം രചന അശ്വിൻ കെ.വി. നമ്പൂതിരി.

ഓർക്കുന്നുണ്ടോ ലീലേ, അച്ഛാ എന്ന് വിളിക്കാമോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനോടൊപ്പം ശ്രീലങ്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആ സിംഹള പെൺകുട്ടിയെ ഇത്ര വേഗം മറന്നുപോയോ?

മലയാളത്തിൻ്റെ ഏറ്റവും ആഴമുള്ള മഷിയുടെ ഉറവ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന വാക്കുകളുടെ പർദീസയിൽ വിരിഞ്ഞ ലീലയുടെ ലോകത്തിലാണ് ഒരുപക്ഷേ ഒരുപാട് കാലങ്ങൾക്കിടയിൽ ഏറ്റവുമധികം ഏകാന്തത രുചിച്ചറിയാൻ കഴിഞ്ഞത്. ഒരു ഭൂമികയിൽ നിന്ന് മറ്റൊരു ഭൂമികയിലേക്ക് താൽക്കാലികമായെങ്കിലും പറിച്ചു നടപ്പെടുമ്പോൾ ആ അവ്യക്തതകൾക്കിടയിലും അവൾ നടന്നു തീർത്തിട്ടുണ്ടാവുന്ന ഒറ്റയടി പാതകൾ അവസാനിക്കാത്തവയാണ്. സംശയം വേണ്ട, പറഞ്ഞു വരുന്നത് ഏകാന്തതയെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യർക്കിടയിലെ ഏകാന്തതയുടെ വൈവിധ്യങ്ങൾ, പല നിറങ്ങൾ, ഭാവങ്ങൾ, അർത്ഥങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, അങ്ങനെ പലതുണ്ട് നമുക്ക് പറഞ്ഞ് കാട് കയറാൻ ഇന്ന്.

0: കുട്ടിക്കാലത്ത് വെക്കേഷൻ നാളുകളിലെ കൂടപ്പിറപ്പുകൾ ഒത്തുള്ള ആ ദിവസങ്ങളിലേക്ക് ഒരു ഫ്രീ ടിക്കറ്റ് എടുത്താലോ ഒരിക്കൽ കൂടി. സാറ്റുകളി, തറവാട്ടിലെ ഹാളിൽ ഒരുമിച്ച് നീണ്ടു നിവർന്നുള്ള കിടത്തങ്ങൾ, ഒരു വർഷത്തെ കഥകളുടെ പറഞ്ഞു തീർക്കലുകൾ, ഒരുമിച്ചുണ്ട നേരങ്ങൾ, അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് അല്ലേ? പക്ഷേ പറയാൻ വന്നത് അതൊന്നുമല്ല. ആ കൂടപ്പിറപ്പുകളിൽ ഒരുവിധം എല്ലാവരും തിരികെ പോയിട്ട് അവസാനം പോകാൻ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്ന ഒരനുഭവമുണ്ട്. സന്ധ്യ അങ്ങനെ ആടിയുളഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുഴയുടെ ഒരു കിടപ്പുണ്ട്. ഒഴുക്ക് നിലച്ചതുപോലെ നിശബ്ദമായി അനക്കമറ്റ ജലനൗക കണക്കെ. അന്നേരം കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചാൽ ഓർമ്മകളുടെ തിരത്തള്ളലിൽ നീറിപ്പുകഞ്ഞൊരു വരവുണ്ട്. ഒരുതരം ഇരുണ്ട ഏകാന്തതകൾ. അതാണ് മനുഷ്യനനുഭവിക്കാവുന്ന ഏകാന്തതയുടെ ഒരു ആവിഷ്കാരം.
1: സമറിൻ ബെത്ലഹേമിലെ ആമി, ലളിതം സുന്ദരത്തിലെ രാജേഷ്, 96 റാം, ലഞ്ച് ബോക്സിലെ സാജൻ ഫെർണാണ്ടസ്, അങ്ങനെ പലവിധ സത്യങ്ങൾ ചലച്ചിത്രങ്ങളിലും കാണാം. കഥാപാത്രങ്ങളുടെ മുഖംമൂടികൾക്ക് പിറകിൽ ഒറ്റയാവലിന്റെ നീർച്ചാൽ തീർക്കുന്ന മനുഷ്യക്കോലങ്ങളെ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഒറ്റയ്ക്കാവുക എന്നാൽ എന്താണ്? ഏകാന്തതയുടെ രൂപം എന്താണ്?
2: കാണുമ്പോൾ പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണത്. ചുറ്റും ഒത്തിരി ആളുകളുണ്ടെങ്കിലും ഉള്ളിലൊരു ശൂന്യത മാത്രം ബാക്കിയേക്കുന്ന അവസ്ഥ ഏകാന്തത എന്ന് പറയുമ്പോഴേ.
3: ജേർണലിസം വിദ്യാർത്ഥി യുവരാജ് എസ് കെ.
2: നമ്മൾ കേൾക്കാൻ, നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ അടുത്ത ആരും ഇല്ലല്ലോ എന്ന് തോന്നുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വേദന നമ്മൾ അറിയുന്നത്. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ മനസ്സിലേക്ക് വെറുതെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകളും സങ്കടങ്ങളും കടന്നു വരും. ആ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് കാട് കയറും. എന്തിനാ ജീവിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഈ ഒറ്റപ്പെടൽ തരുന്ന ഒരു ഭാരമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. പലപ്പോഴും നമ്മളെ മാനസികമായി തളർത്തി കളയാൻ ഈ ഏകാന്തത അതൊന്ന് മാത്രം മതി.
1: അതെ, അത് തന്നെ ആകണം ശരി. ചിലപ്പോൾ തോന്നും അത് വാക്കുകൾ വിതറി വിവരിക്കാനാവാത്തൊരു അനുഭവമാണെന്ന്. ഒരുപാട് പേരുണ്ടായിട്ടും ഒറ്റയ്ക്കായി പോകുന്നവരും ആരുണ്ടായാലും ഏകാന്തതയെ ഹൃദയപൂർവം പുണർന്നാസ്വദിക്കുന്നവരും ജീവിക്കുന്നത്

ഒരേ സമൂഹത്തിന്റെ രണ്ട് കോണുകളിലാണെന്ന സത്യം മരീചികയല്ലെന്ന് തന്നെ പറയട്ടെ. ജീവിക്കാൻ കാരണങ്ങൾ വൃഥാ തേടിക്കൊണ്ട് എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, കൊടുക്കുവാൻ സമൃദ്ധമായ സ്നേഹം പക്കലുണ്ടായിരുന്നിട്ടും സ്വീകരിക്കുവാൻ തയ്യാറായി ആരും മുന്നോട്ട് വരാത്തവർ, ആർത്തിരമ്പുന്ന കടല് പോലെ സ്വജീവിതത്തിൻ്റെ തിരെ അഗാധങ്ങളെ വാക്കുകളുടെ ക്ഷണവേഗത്താൽ നീർമാതളം പൂത്ത കാലത്തിലേക്ക് കൊണ്ടുപോയ മാധവിക്കുട്ടിയുടെ ഓർമ്മപ്പുറ്റിലും പറ്റിപ്പിടിച്ചിരുന്നു ഏകാന്തതയുടെ തന്മയെ.

0: മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും നമ്മളിൽ പലരും ചിരികൾ ജീർണിച്ച് വേദനകൾ കൊണ്ട് മണ്ണപ്പം ചുട്ട ദ്വീപുകളായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാകാം? നമ്മളിൽ ചിലരുടെയെങ്കിലും പ്രതീക്ഷകളുടെ ജാലകങ്ങൾ എന്തിനാകാം പൊടുന്നനെ കൊട്ടിയടയ്ക്കുന്നത്? ആർക്കറിയാം.
1: എൻ്റെ പേര് ദിവ്യ. ഞാനൊരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകാന്തത എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, അനുഭൂതി എന്ന് പറയുന്നത് പലർക്കും പല തരത്തിലാണ്. എന്നെ സംബന്ധിച്ച് ഏകാന്തത നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏത് വികാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതിനത്രമേൽ തീവ്രമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ആണ് ഏകാന്തത. ഏകാന്തത അത് അനുഭവിക്കാൻ അറിയുന്നവർക്ക് ഏറ്റവും മനോഹരമായതാണ് എന്ന് പറയും. ഒരു ടൈം പീരീഡിനപ്പുറം ഏകാന്തത ചിലപ്പോൾ വിരസമായി തോന്നാം. ചിലപ്പോൾ ക്ഷണികമായിട്ട് നമുക്കൊരു ഏകാന്തത ആവശ്യമായിട്ടും വരാം. നമ്മൾ ആളും ബഹളമൊക്കെ ഉള്ളതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറച്ച് വിട്ടു നിൽക്കണം. ഒറ്റയ്ക്ക് ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ ചിന്തകൾ അത്രമേൽ തീവ്രമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടം കണ്ടെത്താൻ, അത് ചിലപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു എന്ന് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ ചിലപ്പോ ഉറക്കം ഉണർന്ന് കുറച്ച് ചിന്തകളും കാര്യങ്ങളുമായി കുറച്ചു നേരം അടി പിടിച്ച് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് സാധിക്കാറില്ല. എന്റെ സറൗണ്ടിങ്സിലുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്കൊരു സമയം കിട്ടുമ്പോൾ അത് ചിലപ്പോൾ എന്റെ ശാരീരികമായ ഒരു ക്ഷീണം. അപ്പൊ നമുക്ക് ഏകാന്തത ആസ്വദിക്കാൻ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫ്രഷ്നെസ് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടൊരു ഇടത്ത് നമ്മുടേതായിട്ടൊരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. സുന്ദരമായൊരു ഏകാന്തത, അല്ലെങ്കിൽ ഒരു മഴക്കാലം അതിൽ നമ്മൾ തനിച്ച് കുറച്ച് സന്തോഷമായ ഒരു മാനസികാവസ്ഥ, അതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഏകാന്തതയെ ആസ്വദിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല്, എനിക്ക് എപ്പോഴും എൻ്റെ കുട്ടികളും ഭർത്താവും ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നല്ല. രണ്ടു ദിവസോ അല്ലെങ്കിൽ ഒരു മൂന്നോ ദിവസോ അവരിൽ നിന്ന് അകന്ന് നമ്മൾ ഒറ്റയ്ക്കൊരു യാത്ര പോവുക. ഒരു ഫോണിന്റെ അകമ്പടി പോലും വേണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം എവിടെയെങ്കിലും, എത്ര ഏകാന്തതയിൽ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഏകാന്തത ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല.
0: ഇനി ഏറെ രസകരമായ മറ്റൊന്ന് പറയട്ടെ. ചില നേരങ്ങളിൽ മനുഷ്യരുടെ ജീവിതയാത്രയുടെ സ്വാഭാവികമായ ആവിർഭാവങ്ങളിലെ താളപ്പിഴകളുടെ ഏറ്റക്കുറച്ചിലുകൾ ചെമ്പട കൊട്ടുമ്പോൾ കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഒരു ഇമോഷണൽ ക്ലാരിറ്റി അഥവാ വികാരപരമായ വ്യക്തതയ്ക്ക് വേണ്ടിയും നമ്മൾ കുറച്ചു നേരം സകല ബഹളങ്ങളിൽ നിന്നും മാറി ഒറ്റയ്ക്കിരിക്കാറുമില്ലേ? മലയാളത്തിന്റെ ജീവിതകവി റഫീഖ് അഹമ്മദ് കുറിച്ചതുപോലെ

0: ചിലർക്കിടയിലെ പ്രണയത്തിന്റെ പനിച്ചൂടിനാൽ തളിർക്കുന്ന ക്ഷണിക മൗനങ്ങളിലും വരഞ്ഞിടാറുണ്ട് രണ്ടു വ്യക്തികളുടെ സമഗ്ര ഏകാന്ത ധ്യാനങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പരസ്പരം കുറച്ചുകൂടി ആഴത്തിൽ അറിയാനുള്ള പ്രാർത്ഥന. അതുകൊണ്ടാകാമല്ലോ ഞാൻ നിന്നെ കണ്ട കണ്ണുകളിൽ നീ കടം തന്ന കാഴ്ചകൾ എന്നെല്ലാം ഹൃദയ ആഴങ്ങളിൽ മലയാള സിനിമ കോറിയിട്ടത്.
1: ഒരു എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏകാന്തത.
2: കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ
1: ഏകാന്തത എന്ന വിഷത്തെ പാനം ചെയ്ത് അതിനെ അമൃതാക്കി മാറ്റുന്നതാണ് സാഹിത്യ സൃഷ്ടി എന്നൊരു സങ്കല്പമുണ്ട്. ഏകാന്തനായിരിക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ ബഹുർമുഖനാകുന്നത് എന്നും വാദിക്കാറുണ്ട്. കണ്ടതും കേട്ടതും മറ്റിന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞതും എന്തൊക്കെയാണോ അതിൽ അവൻ ഏകാഗ്ര ചിത്തനാകുന്നു. അതിനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷമാണ് ഏകാന്തതയിലൂടെ സൃഷ്ടികർത്താവിന് ലഭിക്കുന്നത്. വളരെ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് എഴുതുന്നതിനേക്കാളും ഏറ്റവും ക്രിയാത്മകമായിരിക്കും ഏകാന്തമായ ഒരു ചുറ്റുപാടിലിരുന്നു കൊണ്ടൊരു എഴുത്തുകാരൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് നോക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കാം ഓരോരുത്തരും അതിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഏകാന്ത സുന്ദര അന്തരീക്ഷത്തെ സ്വയം പുൽകുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് തൻ്റെ അന്തരാത്മാവിൽ വ്യാമർദ്ദം ചെലുത്തുന്ന എല്ലാ ആശയങ്ങളെയും അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടേതായ മാധ്യമങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏകാന്തത എന്നുള്ളത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്ന് തന്നെയാണ്. ഏകാന്തത എന്ന് പറയുന്ന അന്തരീക്ഷത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തലമുറകൾ ഇന്നും ഉണ്ട്. ഒരു ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സാന്നിധ്യം മറന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുന്ന എത്രയോ ഇളം തലമുറയിലെ ചൈതന്യങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നു. അപ്പോൾ ഏത് അന്തരീക്ഷത്തിലും ഏകാന്തമായിരിക്കാനും ഏത് ബഹളത്തിലും നിശബ്ദമായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനും ശ്രമിക്കുന്നത് ഒരു ജന്മവാസനയുടെ കൂടി സിദ്ധിയുടെ പ്രക്രിയയാണ്. ഏകാന്തത എന്നും സുന്ദരമായിരിക്കും. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു എഴുത്തുകാരന് മാത്രമല്ല, ഒരു വീട്ടമ്മയ്ക്കായാലും ഒരു കർഷകനായാലും ഒരു കച്ചവടക്കാരനായാലും ആർക്കായാലും, അതൊരു പക്ഷിക്കായാലും ഒരു മൃഗത്തിനായാലും ഒരു പക്ഷേ ഒരു വൃക്ഷത്തിന് പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, പലപ്പോഴും അത് ഏകാന്തത ഇഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്ന തരത്തിൽ പെരുമാറുന്നത് കാണാം. നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഏകാന്തത എന്ന പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉദാത്തമായ സൃഷ്ടികൾക്ക് വേണ്ടി കാലം കാത്തു നിൽക്കുന്നു.
3: അത് പറഞ്ഞപ്പോഴാ നമുക്ക് ചുറ്റിലും അമാനുഷിക ശക്തിയുള്ള ചില മായാജാലക്കാരുണ്ട്. ചിന്തകളുടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചു വീഴുന്നവർ. രാജധാനി എക്സ്പ്രസിൽ നിന്നും ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളുടെ വേഗതയിലേക്ക് ചിന്തകളെ പായിക്കാൻ കഴിയുന്നവർ. ആദ്യന്തം പുറം ലോകത്തിന്റെ മോടികളിൽ അഭിരമിക്കാതെ സ്വയം ചിന്തകളിൽ തളയ്ക്കപ്പെട്ട് മെല്ലെ പടരുന്ന ഒറ്റയാവലിനെ നോക്കി കണ്ണു ചിമ്മുന്നവർ. ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇക്കാലത്തും വലിയ ബഹളങ്ങൾക്കിടയിലും നിശബ്ദതയുടെ ചുവർചിത്രങ്ങൾ നോക്കി അലിഞ്ഞു പോകുന്നവർ. അന്നേരം അവർക്ക് കൂട്ടായ്മയുടെ ബലമോ വാക്കുകളുടെ സൗജന്യമോ ആവശ്യമായെന്ന് വരില്ല. പേരുകൾക്കും മേൽവിലാസങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് ആൾക്കൂട്ടത്തിൽ തനിയെ.
4: ഏകാന്തതയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും പലപ്പോഴായിട്ട് സ്വയം ഞാൻ ആ ഒറ്റപ്പെടലിനെ സ്വീകരിക്കാറുണ്ട്, അതിലേക്ക് ആഴ്ന്നിറങ്ങാറുണ്ട്.
2: ബിരുദ വിദ്യാർത്ഥിനിയായ ഗായത്രി KP
4: ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ, കൺഫ്യൂഷൻസ് വരുമ്പോൾ, ഒറ്റയ്ക്ക് ഇരുന്ന് ആരുടെയും ബഹളമില്ലാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനൊന്ന് സമാധാനപ്പെടുത്താൻ

0: ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തതയാണ് എനിക്ക് എപ്പോഴും കൂട്ടായിട്ടുള്ളത്. ഒറ്റപ്പെടലുകൾ നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. ആ ഉള്ളിലേക്കുള്ള നോട്ടത്തിനെയും ആ തിരിച്ചറിവിനും ഒക്കെ സഹായിക്കുന്നത് ആ ഏകാന്തതയാണ്.
1: ജനിക്കുമ്പോൾ മുതൽ സ്നേഹവാത്സല്യങ്ങളുടെ തണല് തന്ന് നിഴലായ അച്ഛനമ്മമാർ, കഥകളുടെയും അറിവുകളുടെയും ഏറ്റില്ലമായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. പൊടിയുന്ന ചോര നമ്മളിൽ ആരുടേതായാലും ചുവപ്പല്ലോ നിറം, നമ്മളൊന്നല്ലേ എന്നു പാടുന്ന ഉറ്റ സുഹൃത്തുക്കൾ. ചലനാത്മകമായ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തുടിപ്പുകളും തുടറിയുന്ന കൂടപ്പിറപ്പുകൾ. അറിഞ്ഞിട്ടുണ്ടോ ഇവരിൽ ആരുടെയെങ്കിലും ആകസ്മികമായ വേർപാടിൽ നിന്നുതിരുന്ന ശൂന്യതയും പകപ്പും നിസ്സഹായതയും ഒറ്റപ്പെടലും?
2: ഒറ്റ രാവിലെ പ്രളയം ബാക്കിയാക്കിയ ചൂരൽമലയിലെ കുരുന്നകളുടെ ഏകാന്തതയുടെ മുറിവുകൾ എന്നെങ്കിലും ഉണങ്ങുമെന്ന് കരുതുന്നുണ്ടോ? കാത്തിരിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ലാതെയാവുന്ന സന്തോഷങ്ങളും നേട്ടങ്ങളും തകർച്ചകളും എല്ലാം മുറിയിലെ ചുവരുകളോടോ തലയിണകളോടോ പങ്കിടേണ്ടി വരുന്ന ആ അവസ്ഥ ഓർക്കാപ്പുറത്ത് ഞെട്ടലേൽപ്പിക്കുന്ന ഒരു ഹൊറർ സിനിമയേക്കാൾ കുറഞ്ഞത് 10 മടങ്ങെങ്കിലും ഭയാനകമായിരിക്കില്ലേ? മോർച്ചറിക്ക് മുന്നിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരാൾക്ക് വേണ്ടി സമ്മാനിക്കേണ്ടി വരുന്ന ഒടുവിലത്തെ കാത്തിരിപ്പ്, നമ്മുടെ കൈകൾ ഇറുകെ പിടിച്ച് ജീവിതത്തിലെ അവസാന നിമിഷങ്ങളോട് സന്ധി ചൊല്ലാനാവാത്ത ചിലരുടെ വെപ്രാളങ്ങൾ എന്നിങ്ങനെ പല പല ഭാഷകളുണ്ട് ഏകാന്തതയ്ക്ക്.
1: ഭ്രാന്താണെന്ന് കരുതരുത് കേട്ടോ. ഏകാന്തതയെ കൃത്യമായ ഊർജമായി സ്വാംശീകരിക്കുന്നവരുണ്ടെന്നേ. ജീവിതമാകെ സൗമ്യതയുടെ വസന്തം സൂക്ഷിക്കുന്ന, സദാസമയം ധ്യാനനിരതമായ നിമിഷങ്ങളിലൂടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ തലോടി അറിയുവാൻ ശ്രമിക്കുന്ന ഋഷിവര്യന്മാരുടെ ഏകാന്തത അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. പൂക്കൾ പൂക്കുന്നത് പോലെ അത്രമേൽ മൃദുവായി ചുറ്റിലുമുള്ളവരുടെ ഹൃദയം തൊട്ട് കടന്നുപോകുന്ന അപൂർവ ജന്മങ്ങൾ. ഒറ്റയായിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രപഞ്ച സത്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണ സമാധാനത്തിന്റെ സ്രോതസ്സുകളാകുന്നവർ.
2: ഇനി വീണ്ടും ഒരു ഇരുണ്ട ഇടനാഴിയിലേക്കാണ് നമ്മൾ ഒരുമിച്ച് നടന്നു നീങ്ങുന്നത്. ജീവിതത്തിന്റെ മനോഹാരിത നുണഞ്ഞു തുടങ്ങും മുമ്പേ കാലമൊറ്റയ്ക്കാക്കുന്ന കുഞ്ഞു മനസ്സുകൾ, യാത്ര മുഴുമിപ്പിക്കാതെ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ പാതിയിൽ നിർത്തി ഒറ്റയ്ക്ക് ജീവിതത്തിന്റെ മറുപാതി നേരത്തെ രുചിക്കാൻ തീരുമാനിച്ചു പോകുന്നവർ, കടം തീർക്കാൻ അക്കരെ പോയി ഇക്കരെ പച്ചകണ്ട് സായുജ്യമടഞ്ഞ് മൗനങ്ങളുടെ ഇടവേളകളിൽ നെടുവീർപ്പുകളിലൂടെ ബഹളം തീർക്കുന്നവർ, ഭൂമിയിലെ ജീവിതത്തിന്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് തീർന്ന് വാർദ്ധക്യത്തിന്റെ വേനലിൽ ഉരുകുമ്പോൾ തണലിനായി ഒരു കുടയില്ലാതെ ഒറ്റയ്ക്കാകുന്നവർ, വിവാഹ ലേലങ്ങളിൽ പെടാതെ ഒരുമിച്ച് യാത്ര തുടങ്ങിയിട്ടും ഇടയിലെപ്പോഴോ വഴിപിരിഞ്ഞവർ, ഇങ്ങനെ പകർന്നാട്ടങ്ങളുടെ ഒരു പഞ്ചാരി മേളം തന്നെ വശമുണ്ട് മനുഷ്യർക്കിടയിലെ ഏകാന്തതയ്ക്ക്.
3: ഇന്ന് കേരളത്തിലെ വൃദ്ധജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഏകാന്തതയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബമെന്ന ആ പഴയ വചനം ഇന്ന് കൂട്ടിനില്ലാത്ത വൃദ്ധജനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൂടാൻ ആരുമില്ലാത്തപ്പോൾ കുടുംബം നരകം എന്ന് മാറ്റേണ്ടിയിരിക്കുന്നു.
4: തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ മുൻ പ്രിൻസിപ്പളായ എസ് പത്മകുമാരി,
3: ചെറുപ്പക്കാരെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും മറ്റു ജോലികളുമായി വിദേശത്ത് കയറിക്കൊണ്ടിരിക്കുക. കേരളം മക്കളായിട്ട് ആരും അടുത്തില്ലാത്ത ദുഃഖത്തിലും ഏകാന്തതയിലും കഴിയുന്ന ഒരു വൃദ്ധസദനമായി മാറിയിരിക്കുന്നു. ഞാൻ ആ

0: ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിലെ ഒരു അന്തേവാസിയുമാണ്. പക്ഷേ എനിക്ക് ഏകാന്തത ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ഒരേ ഒരു മകനാണ്, ഇംഗ്ലണ്ടിലാണ്. വിധവയായ ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്ന് ഞാൻ സന്തോഷമായി സമാധാനമായി കഴിയുന്നതിൻ്റെ രഹസ്യം ഇതാണ്. മറ്റൊരു ചുമതലയും ഇല്ലാത്ത, ഭക്ഷണം, ഔഷധം, മറ്റാവശ്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനം തരുന്നത് മനഃശാന്തിയാണ്. എന്നെപ്പോലെ മക്കളടുത്തില്ലാത്തവരുടെ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി മാറുന്നു. ഏകാന്തത ഇഷ്ടമല്ലാത്ത ഞാൻ, 86 വയസ്സായ ഞാൻ, ബന്ധുക്കളാരും അടുത്തില്ലാതെ 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ ഏകാന്തത ഞാൻ അറിയുന്നേയില്ല എന്നതാണ് സത്യം. പരസ്പരം പ്രശ്നങ്ങളും പരിഹാരങ്ങളും പങ്കിടുന്നു. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ സുഖമായി ജീവിക്കാനും കഴിയുന്നു. ഏകാന്തത ഇഷ്ടമല്ലാത്ത ഞാൻ അത് അനുഭവിക്കേണ്ടി വന്നപ്പോൾ സത്യത്തിൽ ഞാനിപ്പോൾ അത് ആസ്വദിക്കുകയാണ്. ഒറ്റയ്ക്ക് കഴിയുന്നല്ലോ എന്ന നിരാശയിൽ വേദനിക്കുന്നവരോട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് അൺനോൺ, സോ ലിവ് ദ പ്രസൻറ്റ് പ്ലസൻ്റ്ലി ആൻഡ് ഹാപ്പിലി.
1: ഇപ്പറഞ്ഞവരെല്ലാവരുമുണ്ട് നമ്മളീ നടക്കുന്ന ഇടനാഴിയിലെ പല മുറികളിലായി. അതാ അവിടെ ആ അവസാനത്തെ മുറിയിൽ അതാരാണ്? നിങ്ങളുടെ കണ്ണുകൾ എന്തിനാണ് നിറയുന്നത്? ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവും, എനിക്ക് കാണാം നിങ്ങളിലെ ആ പഴയ കുട്ടിയെ ഓർക്കാപ്പുറത്തെ കൺമുന്നിൽ കാണേണ്ടി വരുമ്പോഴുള്ള ആ പകപ്പ്. കൗതുകങ്ങൾ നിറച്ചുവച്ച്, നിഷ്കളങ്കതയുടെ ചായം തേച്ച്, തിളങ്ങുന്ന കണ്ണുകൾ ചുരുക്കി, ചിരിമഴ പെയ്യിച്ച നിങ്ങളിലെ ആ കുട്ടിയെ നിങ്ങൾ എവിടെയാണ് മറന്നുവെച്ചത്? നിങ്ങളിലെ അന്തർമുഖത്വം കൊണ്ടോ, ഒറ്റ കുഞ്ഞായി വളർന്നതുകൊണ്ടോ, ഒറ്റയാവാൻ ഒരിക്കൽ തീരുമാനിച്ചതുകൊണ്ടോ, എന്തുകൊണ്ടാണെന്ന് പറയാനാവാത്തൊരു സമസ്യയിൽ നിങ്ങൾ വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ടല്ലേ? സാരമില്ല, ആ മുറിയിൽ ആ കുട്ടിയോടൊപ്പം അല്പനേരമിരിക്കൂ. വളർച്ചയോടും ആ യാത്രയിൽ ചുമക്കേണ്ടി വന്ന പ്രതിസന്ധികളോടും ഉത്തരവാദിത്വങ്ങളോടും സമരസപ്പെടാനാകാതെ ചിലപ്പോഴെങ്കിലും ഒരു കഠിന ഹൃദയത്തിലേക്ക് ചേക്കേറേണ്ടി വന്നതിൽ ആ കുഞ്ഞിനോട് മാപ്പു ചോദിക്കാം നമുക്ക്. ഇതാ നോക്കൂ, ആ കരിതൊട്ട റാന്തലിൻ്റെ വെട്ടമൊന്ന് നോക്കൂ. അതിലെരിഞ്ഞു തീരട്ടെ ഒറ്റയാൾ പോരിൻ്റെ വീര്യവും അകത്തലങ്ങളിലെ രോഗശയ്യതൻ ഭൂതകാലവും മധുരമേൽക്കാത്ത അവഗണനതൻ സീൽക്കാരവും. മനുഷ്യർക്കിടയിൽ ഏകാന്തതയുണ്ട്. ചിലത് വന്നു ചേരുന്നതാവാം, മറ്റു ചിലത് സമാധാനത്തിലേക്കും വ്യക്തതയിലേക്കുമായി തിരഞ്ഞെടുക്കുന്നതുമാവാം. ഒന്നോർക്കുക, ഒടുവിൽ നാം എല്ലാവരും കഥകളാണ്. ആരുടെയോ ഭാവനകളിലെ നിറവിൻ്റെ നിറമുള്ള കഥകൾ.

കൈവഴികൾ മരിച്ച ഒറ്റത്തുരുത്തുകൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന അശ്വിൻ കെ വി നമ്പൂതിരി. ആഖ്യാനം ഗായത്രി ദേവി, എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെവിൽ ജിഹാൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക്

0: ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. യുവാക്കളുടെ പരിശ്രമത്തിലൂടെ 2047 മുൻപ് തന്നെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദ്യാഭ്യാസം രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായും അർത്ഥവത്താകുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാഭ്യാസ രംഗത്തടക്കം വിവിധ മേഖലകളിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരിസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചു. ബ്രഹ്മകുമാരിസിന്റെ യൂത്ത് ഫോർ വികസിത് ഭാരത്, അവേക്കനിങ് ഇന്നർ സ്ട്രെങ്ത് ഫോർ നേഷൻ ബിൽഡിംഗ് പ്രചാരണ പദ്ധതിക്കും രാഷ്ട്രപതി വെർച്വലായി തുടക്കം കുറിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഏകകണ്ഠമായാണ് തീരുമാനിച്ചതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR ഉൾപ്പെടെ 40-ലേറെ പരിഷ്കരണങ്ങൾ സമീപകാലത്ത് നടപ്പിലാക്കിയതായും കമ്മീഷൻ വ്യക്തമാക്കി. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഉത്തരവുകൾ പുറത്തിറക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാടക സാംസ്കാരിക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനാണ്. സൂര്യ കൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വില വരുന്ന വാക്സിനാണ് സൗജന്യമായി നൽകുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, സിക്ക തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ ചികിത്സ തേടണം. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിച്ച് ഡ്രൈ ഡേ ആചരിക്കും.

0: ണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയൽ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളിലെ 49 കിലോഗ്രാം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യയുടെ മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലം കരസ്ഥമാക്കി. പുരുഷ ബാഡ്മിന്റണിലും സ്കീറ്റ് ടീം ഇനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലും ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കി. നിലവിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവുമടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 6ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കല്ലടയിൽ നടന്ന 2ാം ലീഗ് മത്സരത്തിൽ അരോമ ചുണ്ടൻ ജേതാക്കളായി. നിരണം ചുണ്ടനെ തോൽപ്പിച്ചാണ് അരോമ തുടർച്ചയായ 2ാം ജയം നേടിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 11ാമത് ദേശീയ ആയുർവേദ ദിനാഘോഷത്തോടനുബന്ധിച്ച് ലക്ഷദ്വീപിൽ ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിൽ നടന്ന ചടങ്ങ് നാഷണൽ ആയുഷ് മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി കോയ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി സിയാൽ പുതിയ സമയക്രമം പുറത്തിറക്കി. ഒക്ടോബർ 26 മുതൽ 2027 മാർച്ച് 28 വരെയുള്ള സമയക്രമമാണ് പ്രസിദ്ധീകരിച്ചത്. പത്തനംതിട്ട കോന്നിയിൽ ജനവാസ മേഖലയിൽ കരിമ്പുലിയെ കണ്ട സാഹചര്യത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കരഞ്ഞൂർ പഞ്ചായത്തിലെ എലിക്കൂട് ഇരിക്കുഴി ഭാഗത്താണ് കരിമ്പുലിയെ കണ്ടത്. തൊഴിലാളി സൗഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. കാതിൽ ഒരു കിന്നാരം, ഈ ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയത്. ഗിരീഷ് പുതൻ ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിൻ്റെ സംഗീതം.

0: innovative thoughts help students to make their futures bright. Here I learned many new things like Arduinos and sensors, how they work and how they use in our daily lives.
1: Atal Innovation Mission is creating and promoting a vibrant culture of innovation and entrepreneurship across the length and breadth of India. It is creating employment, products and innovative processes by fostering collaboration, vision and passion. Anupam Mishra, Akashvani News, Delhi.
2: A deep depression over the Bay of Bengal is moving towards the North Andhra Pradesh South Odisha coast and is expected to cross tonight. The system is likely to cross near Kalingapatnam between tonight and early hours of tomorrow, bringing very heavy to extremely heavy rain and squally winds. Indian men's badminton team settled for the bronze medal after facing a 1-3 defeat to China in the semi-final in Aichi, Japan today. Indian player Lakshya Sen lost the opening match 21-16-21-18 to Shi Yuki before Satvik Sairaj Ranki Reddy and Chirag Shetty leveled the tie with a 21-11-21-20 win over reigning world champions Liang Wei King and Wang Xiang. The bronze medal takes India's overall tally to 12 medals, 1 gold, 5 silver and 6 bronze. And now, before we end the bulletin, the headlines once again. India reiterates its interests and concerns with the United States regarding ACT imposing tariffs on countries buying Russian oil and gas. New Delhi rejects Organization of Islamic Cooperation's Jammu and Kashmir reference, says it has nothing to do with internal matters of India. Defense Ministry signs over 810 crore rupees contract with Bharat Dynamics Limited for 160 satellite smart anti-airfield weapons for Indian Air Force. BJP announces party in-charges and co-in-charges for all 36 states and union territories. Deep depression over Bay of Bengal intensifies. Heavy rains lash coastal Odisha and Andhra Pradesh. And in Asian Games, Indian men's badminton team settled for bronze, taking overall tally to 12 medals, including 1 gold. And that's all in the news at 9. Good night.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഹിന്ദി വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. കാരക് അവതരിപ്പിക്കുന്നത് അധ്യാപിക ധന്യറാണി ബി എസ്.
4: കാരക് വാക്യമേ സഖ്യാ യാ സർവനാം കാ ജോ രൂപ് കിസി ക്രിയാക്കേ സാത്ത് ഉസ്കേ സംബന്ധ കോ സ്പഷ്ട കർത്ത ഹേ ഉസേ കാരക് കഹത്തെ ഹേ. കാരക് എന്നുള്ളതിന് മലയാളത്തിൽ ഇങ്ങനെ നിർവചിക്കാം. ഒരു വാക്യത്തിന് നാമത്തിനോ സർവനാമത്തിനോ ക്രിയയുമായുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നതാണ് കാരകം എന്ന് പറയുന്നത്. കാരകക്കോ സൂചിത കർണിവാലി ചിഹ്നക്കോ വിഭക്തി യ പരസർഗക്കത്തെ കാരകത്തെ സൂചിപ്പിക്കുന്ന അടയാളത്തെ അല്ലെങ്കിൽ ചിഹ്നത്തെ വിഭക്തി എന്നാണ് വിളിക്കുന്നത്. കാരകത്തിന് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ രാംനെ മോഹൻ കോ കലം സേ പത്ര ലിഖ. ഇവിടെ നേ കോ സേ എന്നിവ വിഭക്തി അഥവാ പരസർഗങ്ങൾ ആണ്. വ്യാസനെ മഹാഭാരതക്ക് രചനാക്കി. വ്യാസൻ മഹാഭാരതം രചിച്ചു. വ്യാസൻ രചിച്ചു എന്ന ക്രിയയുടെ കർത്താവ്. മഹാഭാരതം രചിച്ചു എന്ന ക്രിയയുടെ കർമ്മവും, അതായത് വ്യാസ് മഹാഭാരത് എന്ന കർത്താവ് കർമ്മം എന്നിവ നാമങ്ങൾക്ക് ക്രിയയോടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാരകത്തിന് എന്തൊക്കെയാണ് സവിശേഷതകളുള്ളത്? കാരകക്കാഗ്യാൻ വാക്യരചനക്കോ സ്പഷ്ട ഓർ സഹി ബനാത്തായ. കാരകത്തെക്കുറിച്ചുള്ള അറിവ് വാക്യഘടന വ്യക്തവും ശരിയും ആക്കുന്നു. എ വാക്യമേം ശബ്ദോങ്കി ബീച്ച് സംബന്ധ സ്ഥാപിത കർത്താഹ. വാക്യത്തിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതും കാരകമാണ്. ഹിന്ദിമേം കാരകക്കെ ആഠ് ഭേദഹാൻ.

കർത്താകാരക്, കർമ്മകാരക്, കരൺകാരക്, സമ്പ്രദാൻകാരക്, അപാദാൻകാരക് മുതലായവയാണ് അവ. ഇനി നമുക്ക് ഇവിടെ ഓരോന്നായി നോക്കാം. ആദ്യം കർത്താകാരക്. ജോ കാര്യകർത്ത ഹേ ഉസേ കർത്താകാരക് കേത്തെ ഹേ. അതായത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന കാരകമാണ് കർത്താകാരക് എന്ന് പറയപ്പെടുന്നു. കർത്താകാരക പരസർഗ് നേ ഹേ. ഉദാഹരണമായിട്ട് രാംനെ ആം ഖായ, രാമൻ മാങ്ങ കഴിച്ചു എന്നുള്ളതിൽ രാംനെ എന്നുള്ളതിനാണ് കർത്താകാരകമായി പറയുന്നത്. രണ്ടാമത്തെ ഭേദം കർമ്മകാരക്. ജിസ് പർ ക്രിയാക്ക ഫൽ യ പ്രഭാവ പഠത്ത ഹെ ഉസെ കർമ്മകാരക് എത്തെ. ആരിലാണോ പ്രവൃത്തിയുടെ ഫലം പതിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകുന്നത് അതിനെയാണ് കർമ്മകാരക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇസ്മയും കോ പരസർഗ പ്രയോഗ ഹോത്ത ഹെ. ഇതിൽ കോ എന്ന പരസർഗമാണ് ഉപയോഗിക്കുന്നത്. മിനെ മോഹൻ കോ ബുലായ, ഞാൻ മോഹനെ വിളിച്ചു. മോഹൻ കോ എന്നുള്ളത് കർമ്മകാരകത്തെ സൂചിപ്പിക്കുന്നു. കരൺകാരക്. മൂന്നാമത്തെ ഭേദം കരൺകാരക് ആണ്. കരൺക അർത്ഥ ഹേ സാധൻ. ജിസ് സാധൻ യ ഉപകരൺ സേ കാര്യ കിയാ ജാത്ത ഹേ ഉസെ കരൺകാരക് കേത്തെ. നമ്മൾ ഏത് ഉപകരണം ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ ഏത് വസ്തു ഉപയോഗിച്ചിട്ടാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ അതിനെ സൂചിപ്പിക്കുന്നതാണ് കരൺകാരക് എന്ന് പറയുന്നത്. ഇതിൽ സേ എന്ന പരസർഗമാണ് വരുന്നത്. ഓ കലം സേ ലിഖ്താ ഹെ, അവൻ പേന കൊണ്ട് എഴുതുന്നു. ഇവിടെ എഴുതുക എന്നുള്ള പ്രവൃത്തി പേന കൊണ്ട് എന്നുള്ളത് കൊണ്ട് കലം സേ ആണ് കരൺകാരകത്തിൻ്റെ പരസർഗമായിട്ട് കണക്കാക്കുന്നത്. നാലാമത്തെ ഭേദം സമ്പ്രദാൻകാരക് ആണ്. ജിസ്കേലിയെ ക്രിയാക്കി ജാത്തി ഹേ യാ കുച്ച് ദിയ ജാത്ത ഹേ ഉസ്കോ സൂചിത് കർണി വാലെ സഖ്യായ സർവനാം രൂപക്കോ സമ്പ്രദാൻകാര് കേത്തെ ഹേ. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നൽകുക, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഈ കാരകം. ഉദാഹരണമായിട്ട് മെനെ ഭായിക്കോ പുസ്തകതി, ഞാൻ സഹോദരന് പുസ്തകം നൽകി. ഇവിടെ ഭായിക്കോ എന്നുള്ളതാണ് സമ്പ്രദാൻ കാരക്. അപാദാൻ കാരക്. ജിസസെ അൽഗാവ് ക ബോധ് ഹോ ഉസെ അപാദാൻ കാരക് എദ്ദേഹം. അകലം, വേർപെടൽ എന്നിവയെ സൂചിപ്പിക്കുന്ന കാരകമാണ് അപാദാൻ കാരക്. അപാദാൻ കാരകയ്ക്ക് വിഭക്തി സേഹ. ഉദാഹരണമായിട്ട് വെച്ച മേസേ ഗിർഗയ, മേസേ എന്നുള്ളത് അപാദാൻ കാരകമായി കണക്കാക്കുന്നു. ആറാമത്തെ ഭേദം അധികരൻ കാരക്. പ്രവൃത്തി നടക്കുന്ന സമയം, സ്ഥലം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് അധികരൻ കാരക്. അധികരൻ കാരക് ക്രിയാ ഹോനെ കെ സ്ഥാൻ ഓർ കാൽ കോ ബതാനേ വാല ഹെ. മേം പർ ആദി വിഭക്തിയാ ഹെ അധികരൻ കാരക. ഉദാഹരണത്തിലെ ബച്ചെ വിദ്യാലയമേം പഠത്തെ ഹെ. വിദ്യാലയമേം എന്നുള്ളതാണ് അധികരൻ കാരക് ആയി കണക്കാക്കുന്നത്. ഏഴാമത്തെ ഭേദം സംബന്ധക്കാരക്. ജോ ദോ സഖ്യ യ സർവനാം കെ ബീച്ച് സംബന്ധ ബദാത്ത ഹേ ഉസെ കേത്തെ ഹെ. രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് സംബന്ധക്കാരക്. ക കെ കി പരസർഗങ്ങളാണ് സംബന്ധകാരകത്തിൽ ഉപയോഗിക്കുന്നത്. എഹ് റാം കി പുസ്തക ഹെ, ഇത് രാമൻ്റെ പുസ്തകമാണ്. ഇതിൽ റാം കി എന്നുള്ളതാണ് സംബന്ധകാരകം എന്ന് പറയുന്നത്. സംബോധൻ കാരക കാരകത്തിൻ്റെ എട്ടാമത്തെ ഭേദമാണ്. ജിസ് ശബ്ദ സേ കിസി കോ പുക്കാര യ സംബോധിത കിയ ജായ് ഉസേ സംബോധൻ കാരക്.

0: നമ്മൾ മറ്റുള്ളവരെ ഏതെങ്കിലും എന്ത് വാക്കുകൊണ്ടാണോ മറ്റുള്ളവർ വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത് തുടങ്ങിയവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് സംബോധൻകാരൻ. ഹേ, അരേ, അരി ആദി വിഭക്തിയാം സംബോധൻകാരകിഹ. ഹേ ഭഗവാൻ മുച്ചേ ദുഃഖവും സെ ബജായേ എന്നുള്ളത്, ഹേ ഭഗവാൻ എന്നുള്ളത് സംബോധൻകാരകനെ സൂചിപ്പിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കാരക് ജാന ശുദ്ധ ഓർ പ്രഭാവി ഹിന്ദി ലേഖൻ കയിലെ ആവശ്യകഹൻ. കാരകത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ശരിയായ ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ആവശ്യമാണ്. ഏകവാക്യമേ എക്സേ അധിക കാരക ഹോ സക്തേഹം. ഒരു വാക്യത്തിൽ ഒന്നിലധികം കാരക ചിഹ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പരസർഗ് കാരക പേച്ചാന്യമേ മഹത്വപൂർണ. ഒരു കാരകത്തെ തിരിച്ചറിയുന്നതിന് അതിൻ്റെ പരസർഗ് അല്ലെങ്കിൽ വിഭക്തികളെക്കുറിച്ചിട്ടുള്ള ശരിയായ അറിവ് വളരെ അത്യന്താപേക്ഷിതം ആണ്. ഒറ്റ നോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിധത്തിൽ കാരകങ്ങളെ ഒന്നുകൂടെ ഇങ്ങനെ നിർവചിക്കാം. കർത്താകാരക് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആൾ. കർമ്മകാരക് പ്രവൃത്തിയുടെ ഏറ്റുവാങ്ങുന്ന ഫലം, ഏറ്റുവാങ്ങുന്നത്. കരൺകാരക് പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സമ്പ്രദാൻകാരക് ആർക്കു വേണ്ടിയാണോ അല്ലെങ്കിൽ ആർക്കായിട്ടാണോ പ്രവൃത്തി ചെയ്യുന്നത്. അപാതാൻകാരക് വേർപെടുക, അകന്നു പോകുക, ഇവയാണ് അപാതാൻകാരക് എന്ന് വിശേഷിപ്പിക്കുന്നത്. സംബന്ധകാരക് രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നു. അധികരൺകാരക് സ്ഥലം, സമയം, അവസ്ഥ ഇവയൊക്കെ കാണിക്കുന്നു. സംബോധൻകാരക് ഒരാളെ വിളിക്കാനാണ് സംബോധൻകാരക് ഉപയോഗിക്കുന്നത്. ഇവയൊക്കെയും തന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ള കാരക വിശേഷതകൾ. കാരകം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദി വ്യാകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു വാക്യത്തിലെ കർത്താവ്, കർമ്മം, ക്രിയ എന്നിവ തമ്മിലുള്ള ബന്ധം വ്യക്തമായി മനസ്സിലാക്കാൻ കാരകം സഹായിക്കുന്നു. നാമപദങ്ങളുടെയും സർവനാമങ്ങളുടെയും ക്രിയയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതിലൂടെ വാക്യത്തിൻ്റെ അർത്ഥം കൂടുതൽ കൃത്യവും വ്യക്തവുമാകുന്നു. വിവിധ കാരക ചിഹ്നങ്ങളുടെ ശരിയായ പ്രയോഗം ഭാഷയെ വ്യാകരണപരമായി ശുദ്ധവും അർത്ഥവത്തുമാക്കുന്നു. അതിനാൽ ഹിന്ദി ഭാഷ ശരിയായും വ്യക്തമായും മനോഹരമായും ഉപയോഗിക്കുന്നതിന് കാരകത്തെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ്.
1: കാരക് ഹിന്ദി വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ധന്യറാണി BS.
2: സപ്ത സഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
3: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിൻ്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിൻ്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 April 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്തു മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപ്പകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്.

ആകാശവാണി ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി ഇപ്പോൾ കേൾക്കാം. അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ, പല്ലവി ഗോപാലായർ രചിച്ച സുരുട്ടി രാഗത്തിലുള്ള ആദിതാളവർണത്തോടുകൂടി വീണ കച്ചേരി ആരംഭിക്കുന്നു.

അടുത്തതായി മായാമാളവഗോള രാഗത്തിൽ മൂലാധാരക്ഷേത്ര എന്നാരംഭിക്കുന്ന ഇ എസ് ശങ്കരനാരായണ അയ്യർ രചിച്ച കൃതി രൂപകതാളം.

ഇനി വാഗീശ്വരി എന്നാരംഭിക്കുന്നു. രാഗം സരസ്വതി, ആദിതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ. അടുത്തതായി ത്യാഗരാജസ്വാമികൾ രചിച്ച ഏമി ജേസിതെ എന്നാരംഭിക്കുന്ന കൃതി, രാഗം തോടി, മിശ്രചാപ്പ് താളം.

ഇതുവരെ കേട്ടത് ശ്രീമതി എസ് ബാലാമ്പാൾ അവതരിപ്പിച്ച വീണക്കച്ചേരി, അടൂർ എം വി നാരായണൻകുട്ടി മൃദംഗം, വിഷ്ണു വി കമ്മത്ത് ഗഞ്ചിറ.

സ്പൈസ് എഫ് എം സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡ്. ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവം സ്വാഗതം. പ്രിയപ്പെട്ട പാട്ടുകളിലൂടെ ഓർമ്മകളിലേക്കും മനോഹരമായ നിമിഷങ്ങളിലേക്കും ഒരു യാത്ര. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി വീണ്ടും എത്തുകയാണ് ഹൃദയരാഗങ്ങൾ. വാട്സപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ കൂടെ ഞാൻ ബിനു റോയ്. ഇടുക്കി തൂക്കുപാലത്ത് നിന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനത്തോടെ തുടങ്ങാം. ഉർവശി ഭാരതി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം, നിന്റെ വാർന്നെട്ടി തടത്തിലെന്തിന് സിന്ദൂരതിലകം. തെക്കുറിശി സുകുമാരൻ നായർ എഴുതി വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഈ ഗാനം ഗോപാലകൃഷ്ണനൊപ്പം നമുക്കും ആസ്വദിക്കാം.

അനീഷിന്റെ സന്ദേശം ഇങ്ങനെയാണ്. ഇന്ന് അഭിനേതാവും സംവിധായകനുമായ മധു സാറിന്റെ ജന്മദിനം. മധു സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. എത്രയെത്ര ജീവനുള്ള ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളാണ് മധു സാർ പ്രേക്ഷകർക്ക് നൽകിയത്. മധു സാറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഈ ജന്മദിനത്തിൽ അദ്ദേഹം അഭിനയിച്ച നഖങ്ങൾ എന്ന ചിത്രത്തിലെ പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? രാത്രിയുടെ പശ്ചാത്തലത്തിലുള്ള ഈ ഗാനം ഹൃദയരാഗങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന രാത്രിയിൽ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. അനീഷിൻ്റെ ഇഷ്ടഗാനം കേൾപ്പിച്ചു തരാം ഈ രാത്രിയിൽ തന്നെ. നഖങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ്റെ സംഗീതം.

ഹൃദയരാഗത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നയാൾ ജമാലുദ്ദീനാണ്, ചേരാനെല്ലൂരിൽ നിന്നും. മാരിവെല്ലിൻ ചിറകോടെ ഏകാഗിയായി ചെപ്പ് എന്ന ചിത്രത്തിലെ ഈ പാട്ട് ദേവികുളം സ്പൈസ് ഓഫ് എം നിലയാംഗങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ പാട്ട് സമർപ്പിക്കുന്നു. യേശുദാസും സുജാതയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രഘുകുമാറിൻ്റെ സംഗീതം.

ഹായ് ഹൃദയരാഗമേ, നമസ്കാരം. എനിക്ക് കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിലെ നീരാഴി പെണ്ണിൻ്റെ ആരാരും കാണാത്ത എന്നുറങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഷാജു മടത്തുംപടിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഷാജുവിൻ്റെ ഇഷ്ടഗാനമാണ് ഇനി. കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും സംഘവും പാടിയതാണ് ഈ ഗാനം. ഒ എൻ പി കുറുപ്പിൻ്റെ വരികൾ, എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം.

ഹൃദയരാഗത്തിൽ ഇനി അനിൽകുമാർ രാജാക്കാട് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ്. അനിലിൻ്റെ ഇഷ്ടഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മാനസനിളയിൽ എന്ന് തുടങ്ങുന്നതാണ്. ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കച്ചേരി, സംഗീതം നൽകിയത് നൗഷാദ്.

മോഹൻദാസ് ആചാരി തിരുവത്രയ്ക്ക് ഇന്ന് ഹൃദയരാഗങ്ങളിലൂടെ കേൾക്കേണ്ടത് മുത്തശ്ശി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഹർഷബാഷ്പം തൂകി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി ഭാസ്കരൻ്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം കേൾക്കാം.

നമസ്കാരം. മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ എന്ന ചിത്രത്തിലെ കാണാ പൊങ്കുയിൽ ഒരു കവിത പാടിയോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് സന്ദേശമയച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി. ഷൈജൻ്റെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. യേശുദാസും ചിത്രയും ചേർന്നാണ് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ. സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.